ആകാശവാണി കവരത്തി മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 16. മലയാള വർഷം 1201, എടവം 23. 2026 ജൂൺ 6, ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ കെ വി തോമസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. മാപ്പിളപ്പാട്ട്. 7-5 ഹസൂരിയ ഖാൻ എഴുതിയ ഒരു ദ്വീപിലെ മണിയറ എന്ന ചെറുകഥയുമായി പവഴമണ്ണിലെ സാഹിത്യം. 7:20 ദ്വീപ് വിശേഷം. സേവന വാർത്തകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. തുടർന്ന് 7:45 അഗത്തി ദ്വീപശ്രീ മെന്റർ സുപ്രിയ പങ്കെടുക്കുന്ന വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട് ഫെൺഫോരിഷ എന്ന പരിപാടി. 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും, ഇടവിട്ട് മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിലായി രേഖപ്പെടുത്തിയ താപനില. കവരത്തി ദ്വീപിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 26 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അഗത്തി, അമിനി എന്നീ ദ്വീപുകളിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 25 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. മിനിക്കോയ് ദ്വീപിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ബഷീർ പാടിയ ഒരു ഭക്തിഗാനം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി ഇനി 6:55 കേൾക്കാം.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി. പ്രഭാതഭേരി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്നുള്ള ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അംഗീകരിക്കില്ല. CMRL കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. BJP വിട്ട മുൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. വൈകാതെ അതിനൊരു രാഷ്ട്രീയ കക്ഷിയായി മാറ്റുമെന്നും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു.

0: അവസാനിപ്പിക്കാത്ത സാഹചര്യത്തിൽ അവരോട് ഏറ്റുമുട്ടുന്ന സായുധ സംഘടനയായ ഹിസ്ബുള്ളയ്ക്കുള്ള പിന്തുണ ഇറാൻ തുടരും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ വനിതാ വിഭാഗം സിംഗിൾസ് ഫൈനലിൽ രക്ഷക്കാരിയായ മിറ ആൻഡ്രീവ പോളണ്ടുകാരിയായ മായ ഫലിൻസ്കയെ നേരിടും. ഇരുവരുടെയും ആദ്യ ഗ്രാൻഡ്സ്ലാം ഫൈനലാണിത്.
1: കെഎസ്ആർടിസി ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കാനുള്ള ചരിത്രപരമായ തീരുമാനത്തെക്കുറിച്ച് ചൂടുപിടിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും സാധ്യമായ ഈ പദ്ധതി കേരളത്തിലും നടപ്പിലാകുമ്പോൾ അത് സാധാരണക്കാരായ സ്ത്രീകൾക്ക് നൽകുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം ചെറുതല്ല. എന്നാൽ ഈ സാധ്യതകൾക്കൊപ്പം കനത്ത ചില വെല്ലുവിളികളും ഉയർന്നു വരുന്നുണ്ട്. ഈ പദ്ധതിയുടെ സാധ്യതകളും വെല്ലുവിളികളും ഇന്നത്തെ പ്രഭാതഭേരി വിശകലനം ചെയ്യുന്നു.
2: ഇന്ത്യയിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇപ്പോഴും പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ താഴെയാണ്.
1: കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം വകുപ്പ് മേധാവി ചിന്നു മറിയം ചാക്കോ,
2: 2024 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ കണക്കുകൾ പ്രകാരം നഗരപ്രദേശങ്ങളിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഏകദേശം 26% മാത്രമാണ്. എന്നാൽ പുരുഷന്മാരുടേത് 75% മുകളിലാണ്. സുരക്ഷയും യാത്രാ ചെലവും സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആയതിനാൽ സൌജന്യ യാത്ര സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സ്ത്രീകൾ തൊഴിൽ അന്വേഷിക്കാനും ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും സംസ്ഥാനത്തിന്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു സ്ത്രീ പ്രതിമാസം 1000 മുതൽ 2500 വരെ യാത്രക്കായി ചെലവഴിക്കാറുണ്ട്. ഈ ചെലവ് ലാഭിക്കുമ്പോൾ ആ തുക വിദ്യാഭ്യാസം, പോഷകാഹാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലേക്ക് മാറ്റി വിനിയോഗിക്കാൻ കുടുംബങ്ങൾക്ക് സാധിക്കുന്നു. അതായത് കുടുംബത്തിന്റെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുന്നതിന് തുല്യമായ ഫലമാണ് ഉണ്ടാകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഡൽഹിയിലെ സൌജന്യ ബസ് പാസ് പദ്ധതിയെക്കുറിച്ചുള്ള പഠനത്തിൽ 28% സ്ത്രീകൾക്ക് ഈ പദ്ധതി ജോലി കണ്ടെത്താനോ ജോലി നിലനിർത്താനോ നിർണായകമായിരിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തെലങ്കാനയിലെ മഹാലക്ഷ്മി പദ്ധതിയിലൂടെ 28 മാസത്തിനിടെ സ്ത്രീകൾക്ക് ഏകദേശം 8,000 മുതൽ 10,000 കോടി രൂപയുടെ യാത്രാ ചെലവ് ലാഭിക്കാൻ സാധിച്ചു. 290 കോടിയിലധികം സൌജന്യ യാത്രകൾ നടന്നു. ആ തുക കുടുംബങ്ങളുടെ ഉപഭോഗത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും തിരിച്ചുപോയി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ മൾട്ടിപ്ലയർ ഇഫക്ട് എന്ന് വിളിക്കുന്നു. സർക്കാർ ചെലവഴിക്കുന്ന പണം സ്ത്രീകളുടെ കൈകളിൽ ലാഭമായി എത്തുകയും പിന്നീട് അത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഈ മൾട്ടിപ്ലയർ ഇഫക്ട്. മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളെ അപേക്ഷിച്ച് പൊതുഗതാഗത ഉപയോഗം വർദ്ധിക്കുന്നത് ഗതാഗത കുരുക്ക്, ഇന്ധന ഉപഭോഗം, മലിനീകരണം എന്നിവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഇത് ദീർഘകാല സാമൂഹിക ലാഭം കൂടിയാണ്. എന്നിരുന്നാൽ തന്നെയും ഇത്തരം പദ്ധതികൾ ദീർഘകാലം വിജയിക്കണമെങ്കിൽ ഗതാഗത കോർപ്പറേഷനുകൾക്ക് സമയബന്ധിതമായ സബ്സിഡി ലഭിക്കണം, സർവീസുകളുടെ എണ്ണം കുറയരുത്, സാമ്പത്തിക ഭാരം കാരണം പൊതുഗതാഗതത്തിന്റെ ഗുണനിലവാരം താഴരുത്. അപ്പോൾ ശരിയായ ധനകാര്യ നിയന്ത്രണത്തോടെ നടപ്പിലാക്കിയാൽ ഇതിന്റെ ദീർഘകാല സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങൾ ചെലവുകളേക്കാൾ വളരെ വലുതായിരിക്കും.
1: ഈ പദ്ധതി വഴി തങ്ങളുടെ നിത്യജീവിതത്തിലെ വലിയൊരു സാമ്പത്തിക ബാധ്യത ഒഴിഞ്ഞു കിട്ടുന്നതിനെ കുറിച്ചാണ് വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഈ വനിതകൾക്ക് പറയുവാനുള്ളത്.
3: ഉച്ചമായ വരുമാനമാണ് ഞങ്ങൾക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കിട്ടുക.
1: തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ജെസ്സി,
3: ആ ഒരു വരുമാനം കൊണ്ട് വേണം ഞങ്ങള് വീട്ടിലെ കാര്യങ്ങൾ പുലർത്തി പോവുക. കെഎസ്ആർടിസി യാത്ര ഞങ്ങൾക്ക് സൗജന്യമായി തരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗുണമാണ്. അപ്പോ അവർക്ക് 500 രൂപ അവരെ വീട്ടു ചെലവിനെടുക്കാം. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആളുകളാണ് ഞാൻ പോലും. ഹസ്ബൻഡിന് അസുഖങ്ങളാണ്, കാര്യങ്ങളാണ്, മരുന്ന് വാങ്ങാനുണ്ട്, രണ്ട് മക്കൾ പഠിക്കുകയാണ്. അപ്പൊ അവരെ കാര്യങ്ങൾ നോക്കണം. പക്ഷെ അത് ദുരുപയോഗം ചെയ്യരുത്.
1: വീട്ടു ജോലി ചെയ്യുന്ന റീന,
4: സർക്കാരിന് ജോലിയൊന്നും ഇല്ല. അങ്ങനെ കെഎസ്ആർടിസിന്റെ പുറയാണെങ്കിൽ അങ്ങനെ ഒരു സഹായം കിട്ടുന്ന വലിയൊരു ഉപകാരമാണ്. ചെലവാകണ പൈസ 1500 രൂപ ഞങ്ങൾക്ക് ദിവസം ചെലവുണ്ട്. ഇങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും ഒരു ബുക്കിനോ പഠിപ്പിലേക്കോ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു.
1: തയ്യൽ തൊഴിലാളിയായ സുലേഖ,
5: 60 രൂപ ഒരു ദിവസം ചെലവ് വരുന്നുണ്ട് ബസ് ചാർജ് ആയിട്ട് തന്നെ. അപ്പം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആ ബസ് ചാർജ് മാറ്റി വെക്കുമ്പോഴത്തേക്കും ഞങ്ങളെ വീടുകളിലേക്ക് മക്കൾക്ക് കൊടുക്കാൻ സാമ്പത്തികമായിട്ട് പറ്റ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് സാലറി പീസ് വർക്കാണ് കിട്ടുക. അപ്പൊ ഈ പൈസ മിച്ചം വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സൗജന്യ യാത്ര കിട്ടുന്നത് ഞങ്ങൾക്കൊക്കെ നല്ലൊരു കാര്യമാണ്. കുട്ടികൾക്ക് സൂക്കേടായാലും മെഡിക്കൽ കോളേജ് പോകുന്നതും അല്ലാണ്ട് വേറെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോകുന്നതും അതിനൊക്കെ ബസ്സിനെ ആശ്രയിക്കേണ്ട ഇതാണ് വരുന്നത്.
1: ശുചീകരണ തൊഴിലാളി പ്രിയ,
6: 8,000 രൂപയാണ് ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം. ഒരു ദിവസം പല തവണ യാത്ര ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾക്ക് വരുന്നുണ്ട്. ജോലിക്ക് ആയാലും ജോലി കഴിഞ്ഞ് വേറെ ആവശ്യങ്ങൾക്കും ഞങ്ങൾ പുറത്തു പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഈ യാത്രാ ചെലവ് എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. കെഎസ്ആർടിസിയിലെ സൗജന്യ യാത്ര എന്നുള്ളത് തൊഴിലാളികൾക്ക് വലിയ ഉപകാരമാണ്. എന്തായാലും 100 രൂപ ഞങ്ങൾക്ക് മിച്ചം പിടിക്കാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോ 3,000 രൂപ ഞങ്ങളെ ശമ്പളത്തിൽ നിന്ന് യാത്രാ ചെലവിലേക്കായിട്ട് പോകുന്നുണ്ട്. അത് കെഎസ്ആർടിസി യാത്രയിലൂടെ ഞങ്ങൾക്ക് ആ 3,000 രൂപ മിച്ചം പിടിക്കാൻ സാധിക്കും.
1: ഒരു സ്വകാര്യ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ദീപ്തി.
7: ബസ്സിലാണ് വരുന്നത്.

0: ഏകദേശം ഒരു ദിവസം 80 രൂപ വേണം പോയി വരാൻ. ഇപ്പൊ മാസത്തിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പം അത് ഒരു സൗജന്യ യാത്രയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 80 രൂപ നമ്മൾ വേറെ എവിടെയെങ്കിലും ഡെയിലി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ എന്തിനൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉപയോഗിക്കാം, നമുക്ക് ഒന്നിൽ നല്ലൊരു ഭക്ഷണം കഴിക്കാനെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
1: മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിനി ഷഹാന ഷറിൻ
2: രാവിലെ വരുന്നത് ST കൊടുത്താൽ അത് വാങ്ങില്ല, ഫുൾ എമൗണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോ പ്രൈവറ്റ് ബസ്സിലായി. അപ്പൊ ഡെയിലി രാവിലെ വൈകുന്നേരം പോയി വരുമ്പോ നമുക്ക് ഏകദേശം ഒരു 50 രൂപന്റെ ചെലവ് ദിവസം വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൺസെഷൻ ഇല്ല എന്ന് പറയാം. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു ഇത് കൊണ്ടുവരാമെങ്കിൽ അത് ഒന്നും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി തോന്നി. എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ ST കൊടുത്ത് പോണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഇവിടെ പൊതുവെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറുകയാണെങ്കിൽ ബസ് എടുക്കാൻ നേരത്ത് കയറാൻ പാടുള്ളൂ.
1: ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ഡി അജയ് കുമാർ:
3: KSRTC പൊതുവെ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പോക്കാണ്. പക്ഷേ പുതിയ സർക്കാരിന്റെ ഒരു പദ്ധതിയായിട്ടാണ് വനിതാ യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് KSRTC ഫ്രീ ആയിട്ട് എന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരുവിധ വിയോജിപ്പില്ല. ഞങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുക, വണ്ടികൾ വാങ്ങുക, അതുപോലെ KSRTC ദൈനംദിന പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ. അത് സർക്കാർ പൂർണ്ണമായിട്ട് അത് ചെയ്യും എന്ന് ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസമുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച് അതിനകത്ത് ഒരു വർക്ക് ലോഡ് കൂടുതലെന്നോ കുറവെന്നോ ഞങ്ങൾ അതിന് അത് ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പോലും ശമ്പളവും മറ്റു കാര്യങ്ങളും കൃത്യമായി കിട്ടി നല്ല രീതിയിൽ പോകുന്നെങ്കിൽ കുറെയൊക്കെ വഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്.
1: KSRTC ബസ്സിലെ സ്ഥിരം യാത്രക്കാരനായ ജഗതി കുമാർ:
4: ഞാനൊരു പ്രൈവറ്റ് എംപ്ലോയി ആണ്, എനിക്ക് KSRTC ബസ്സിനെ ആശ്രയിച്ച് വേണം ദിവസവും ജോലിക്ക് പോകാനും വരുവാനും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കൂടുതലായിട്ടും സ്ത്രീകളെ ബസ്സിലേക്ക് ആകർഷിക്കാൻ ഇടയാക്കുന്നു. കുത്തി നിറഞ്ഞു വരുന്ന ബസ്സിലേക്ക് കയറാൻ പറ്റാതെ വരുമ്പോൾ മറ്റൊരു ബസ്സിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബസ്സിന്റെ തൊട്ടുപുറകെ തന്നെ മറ്റൊരു ബസ്സിലൂടെ അലോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. കാരണം നമുക്കും സമയത്ത് എത്തേണ്ടതുള്ളതുകൊണ്ട്.
1: മലപ്പുറത്ത് നിന്നുള്ള വിദ്യാർത്ഥിനി ഷഹാനയുടെ പരാതിക്ക് മറുപടി പറയുകയാണ് മലപ്പുറം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുരേഷ് ബാബു TP.
5: കുട്ടികളുടെയും സ്ത്രീകളുടെയും യാത്രാ പ്രശ്നവുമായി ബന്ധപ്പെട്ടത് സ്വകാര്യ ബസ്സുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് എല്ലാ ബസ്സുകളുടെയും പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. RTO നമ്പറും അതുപോലെ കംപ്ലൈന്റ് നമ്പറും അതുപോലെ തന്നെ ബസ്സിന്റെ ഓണറുടെ കംപ്ലൈന്റ് നമ്പറും എല്ലാ വാഹനങ്ങളുടെയും പുറകിലുണ്ട്. അപ്പൊ അതിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ ഒരു കാരണവശാലും ബസ് സ്റ്റോപ്പിലുകളിൽ ക്യൂ നിന്നിട്ട് എല്ലാ യാത്രക്കാരെയും കയറ്റിയതിന് ശേഷം കയറ്റുന്ന പ്രവണത നല്ലതല്ല, അതിൽ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നതാണ്. അത് മാത്രമല്ല ഈ ബസ്സുകളെ പരിശോധിക്കുകയും ആ ബസ്സുകളുടെയൊക്കെ ഡ്രൈവർമാർക്ക് ക്ലാസുകൾ നൽകിയിട്ടുണ്ട്. കണ്ടക്ടർ ഡ്രൈവർ എന്നിവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പൊ നിർബന്ധമാണ്. കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകളുടെ നമ്പറോ പേരോ ഒന്നും നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ്. അതിന്റെ പേരിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടതില്ല. ധൈര്യമായിട്ട് അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം.
1: കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡേവിസ് BO:
6: സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ നിലവിലുണ്ടായ ഏകദേശം 1000 ബസ്സുകളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. ഈ ബസ്സുകളുടെ ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. കാരണം ഇപ്പൊ ഡീസലിന്റെ വില 8 രൂപയുടെ കൂടി വലിയ പ്രതിസന്ധിയിലാണ്. 1000-1500 രൂപ പോലും ഒരു ദിവസം ബസ്സിൽ ബാലൻസ് ഇല്ല. ഡീസൽ അടിക്കുന്നതിലോ ജീവനക്കാർ പൈസ കൊടുക്കുന്നതിലോ 50-100 ആളുകൾ ഒരു ബസ്സിൽ നിന്ന് മാറി യാത്ര ചെയ്തു കഴിയുമ്പോൾ സ്വകാര്യ ബസ് മേഖലയും അപ്പാടെ തകർന്നു പോകും.
1: സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പ്രഭാതഭേരിയോട്:
7: June 15 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച തീരുമാനം മന്ത്രിസഭ തന്നെ എടുക്കുകയുണ്ടായി. ഏതെല്ലാം തരത്തിലുള്ള ബസ്സുകളിലാണ്, എത്ര തരം കൺസെഷൻസ് ആണ് എന്നുള്ളതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമായിട്ടും ആക്സസ് ടു ദി വർക്ക് പ്ലേസ്, നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്തേക്കുള്ള നമ്മുടെ സാമീപ്യം, അത് സൗജന്യമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധാരണക്കാർക്ക് സാധിക്കും. നമുക്കൊരു ആശുപത്രിയിൽ പോകണം, അമ്മയ്ക്ക് അസുഖമായി, അപ്പൊ മകളും കൊച്ചുമക്കളും ഉള്ള ഒരു കുടുംബത്തിന് ടിക്കറ്റ് എടുത്ത് പോകേണ്ട സ്ഥിതി ഉണ്ടാവുമല്ലോ. അവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഇപ്പൊ മത്സ്യം വിൽക്കുന്നവര്, പച്ചക്കറി വിൽക്കുന്ന ആളുകള്, ഇപ്പൊ അവർക്ക് ആ പച്ചക്കറി എടുക്കാനായിട്ട് ഒരു 20 കിലോമീറ്ററും അത് വിൽക്കാനായിട്ട് 20 കിലോമീറ്റർ വേറെ യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴൊക്കെ അവരുടെ യഥാർത്ഥ വരുമാനം അത് വർദ്ധിപ്പിക്കും. അവരുടെ കൂലി വർദ്ധിച്ചതിന് തുല്യമാണ്. ഒരു 10,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന തുണി ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വനിത, അവർക്ക് ഒരു 1500 രൂപ വണ്ടിക്കൂലി ലാഭിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിശ്ചയമായിട്ട് 1500 രൂപ വരുമാന വർധനമാണല്ലോ. തീർച്ചയായിട്ടും വലിയ ഉണർവും ഉന്മേഷവും സ്ത്രീകളിൽ മാത്രമല്ല കുടുംബങ്ങളിലാകെ ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ഈ തൊഴിൽ സ്ഥലത്തേക്കുള്ള യാത്ര വളരെ ചെലവേ ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം.
1: വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി വെറുമൊരു സാമ്പത്തിക സഹായമല്ല, മറിച്ച് സ്ത്രീകളെ പുതുധാരയിലേക്ക് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരും.

0: ാനുള്ള ശക്തമായ ചുവടുവയ്പാണ്. കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ കൃത്യമായ ബജറ്റ് വിഹിതം സർക്കാർ സമയബന്ധിതമായി കൈമാറണം. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ സ്വകാര്യ ബസ് മേഖലയെ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു ഗതാഗത നയം രൂപീകരിക്കേണ്ടതുണ്ട്. വെല്ലുവിളികളെ കൃത്യമായ ആസൂത്രണത്തോടെ മറികടന്നാൽ ഈ പദ്ധതി നമ്മുടെ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പര്യാപ്തമാകും.
1: ഇന്നത്തെ പ്രഭാതഫേരി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ മാരി ജെ നൈന സംസാരിക്കുന്നു.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 52 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിൽ നിങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അസാധാരണമാം വിധം ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച കൈവരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ദരിദ്രരുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും രാജ്യം മുൻഗണന നൽകി പരിഷ്കരണ

0: നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി ദാമൻ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു. നമോ ആശുപത്രിയും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 8 ബില്യൺ US ഡോളറിൽ നിന്ന് 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. വിശാഖപട്ടണത്ത് ആരംഭിച്ച ദേശീയ സമുദ്രോൽപ്പന്ന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ ആഗോള വിപണി പ്രവേശം വിപുലീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പീയൂഷ് ഗോയൽ അറിയിച്ചു. 3.5 വർഷത്തിനിടെ ഇന്ത്യ 9 സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പാണ് വാണിജ്യ വ്യവസായ മന്ത്രാലയവുമായി സഹകരിച്ച് ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയോടെ ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 1 ലക്ഷം കോടി രൂപ കൈവരിക്കുന്നതിനും ആഗോള സമുദ്രോൽപ്പന്ന വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും രൂപരേഖ ശില്പശാല തയ്യാറാക്കും. ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, രാജീവ് രഞ്ജൻ സിംഗ്, ചിരാഗ് പാസ്വാൻ, കെ രാംമോഹൻ നായിഡു എന്നിവർ ചേർന്നാണ് ശില്പശാല ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, കയറ്റുമതിക്കാർ, വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു അമൃത് ഉദ്യാനത്തിൽ പുഷ്പസസ്യ ഇനമായ ദുബഹാരിയ എന്ന തദ്ദേശീയ പൂച്ചെടി നട്ടുപിടിപ്പിച്ചു. 27 പുഷ്പസസ്യങ്ങളെ ഉദ്യാനങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ പ്രാദേശിക ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഇന്ത്യയുടെ തനത് സസ്യസമ്പത്ത് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ദേശീയോദ്ഗ്രഥന പര്യടനത്തിന്റെ ഭാഗമായി കാർഗിലിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുൾപ്പെടെ വിദ്യാർത്ഥികൾ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി ശ്രമങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി അവരുമായി പങ്കിട്ട നിമിഷങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനിൽ മാത്രം നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലെ ഖേത് ബച്ചാവോ അഭിയാൻ ക്യാമ്പയിനിൽ ഇതുവരെ 9,42,00,000 കർഷകർ പങ്കെടുത്തെന്ന് മന്ത്രാലയം അറിയിച്ചു. മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തി കൃത്യമായ വളപ്രയോഗത്തിലൂടെ ഫലപ്രദമായ കൃഷിരീതിയിലേക്ക് രാജ്യത്തെ കർഷകരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കാസർകോട്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിൽ കർശന മുൻകരുതലുകളും ദുരന്ത പ്രതികരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. കോഴിക്കോട് ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ DTPC കീഴിലെ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രവേശനം ഉണ്ടാകില്ല.
0: കോഴിക്കോട് വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ കലക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റിത്താമസിപ്പിക്കലും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDOയെ നോഡൽ ഓഫീസറും വടകര തഹസിൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി. വാണിമേൽ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വടകര തഹസിൽദാർക്കൊപ്പം ചേർന്ന് പ്രദേശത്തെ സുരക്ഷിതമായ സ്കൂളുകളോ മറ്റു പൊതുകെട്ടിടങ്ങളോ കണ്ടെത്തി ക്യാമ്പുകൾ ഉടൻ സജ്ജമാക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. ക്യാമ്പുകളിൽ കൃത്യമായ കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, ശുചിമുറി സൌകര്യങ്ങൾ, മെഡിക്കൽ സഹായം എന്നിവ ഉറപ്പാക്കണം. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചു. അപകട മേഖലകളിൽ കഴിയുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പാലിക്കണമെന്നും കലക്ടർ ഉത്തരവിട്ടു. 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ

0: സമർപ്പിക്കാൻ നാളെ അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതായി CBSE അറിയിച്ചു. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ബോർഡ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി ഇന്നായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു. ട്രാവലറിന്റെ ഡ്രൈവറായ പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുർക്കശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ട്രാവലറിൽ 27 പേരും ലോറിയിൽ 3 പേരുമാണ് ഉണ്ടായിരുന്നത്. സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ അവസാനിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരനിൽ നിന്നും BJP നേതാവ് PK കൃഷ്ണദാസ് സ്വീകരിച്ചു. ഇ ശ്രീധരന്റെ വസതിയിലെത്തിയാണ് റിപ്പോർട്ട് കൈപ്പറ്റിയത്. പദ്ധതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്രാസമയം വെറും 3.5 മണിക്കൂറായി കുറക്കാനും സാധിക്കുന്ന ഹരിത റെയിൽപാത സംസ്ഥാനത്തിന് വൻ വികസന സാധ്യതകൾ തുറന്നു നൽകുമെന്ന് ശ്രീധരൻ പറഞ്ഞു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും സംയുക്ത പങ്കാളിത്തത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് PK കൃഷ്ണദാസും അറിയിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ സെൽഫ് ഡിക്ലറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകണമെന്ന് കിയാൽ അധികൃതർ അറിയിച്ചു. എബോള മുൻകരുതലിന്റെ ഭാഗമായാണ് തീരുമാനം. 21 ദിവസത്തിനകം കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചവർ അക്കാര്യം ഫോമിൽ പരാമർശിക്കണമെന്നും അറിയിച്ചു. എമിഗ്രേഷൻ കൌണ്ടറിലാണ് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടത്. UGC നിഷ്കർഷിക്കുന്ന അധ്യാപകരുടെ യോഗ്യതാ വിവരങ്ങൾ ശേഖരിക്കാൻ കണ്ണൂർ സർവകലാശാല ആരംഭിച്ച അധ്യാപക ബാങ്കിൽ 2 ദിവസങ്ങൾക്കകം 200-ലേറെ പേർ രജിസ്റ്റർ ചെയ്തു. കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഇളനീർവെപ്പ് നാളെ. 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്നലെയായിരുന്നു. ഇളനീരാട്ടവും രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ചയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ പ്രാക്ടീസ് നടത്തുന്ന ഡോക്ടർമാർക്കെതിരെ വയനാട്ടിൽ വിജിലൻസ് നടപടി ശക്തമാക്കി. മാനന്തവാടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാർഡിയാക് തൊറാസിക് സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ V ശിവപ്രസാദ് സ്വകാര്യ പ്രാക്ടീസ് നടത്തിയതായാണ് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 7 ലക്ഷത്തോളം രൂപ ഇയാൾ പ്രതിഫലം പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷത്തിനുള്ളിൽ രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 30 ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. ഇന്നലത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം ഡോക്ടർ KV തോമസ് അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ട്, 7:05 ഹസൂരിയാക്കാൻ എഴുതിയ ഒരു ദ്വീപിലെ മണിയറ എന്ന ചെറുകഥയുമായി പവിഴമണ്ണിലെ സാഹിത്യം, 7:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, തുടർന്ന് 7:45 അഗത്തി ദ്വീപശ്രീ മെന്റർ സുപ്രിയ പങ്കെടുക്കുന്ന വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട് ഫെൻഫോരിഷ എന്ന പരിപാടി, 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: മസ്
1: മുൻകാലങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന അലാറം ടൈം പീസ് എന്ന സാധനം ഇപ്പോൾ കണി കാണാൻ കൂടി കിട്ടാതായിരിക്കുന്നു. അങ്ങനെയൊന്ന് കൈവശമുണ്ടെങ്കിൽ തന്നെ അത് നന്നാക്കുന്ന കടകളുമില്ല. അതുപോലെ റേഡിയോ നന്നാക്കുന്ന കടകളും എങ്ങും കാണാനില്ല. അലാറം ടൈം പീസുകളുടെ ജോലി മൊബൈൽ ഫോണുകൾ ഏറ്റെടുത്തു എന്ന് വയ്ക്കാം. റേഡിയോ നന്നാക്കുന്നവരോടെ പോയി, അതും റേഡിയോ കേൾക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരുന്ന ഇക്കാലത്ത് സംഗതി ലളിതം. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നന്നാക്കി ഉപയോഗിക്കുന്ന ശീലവും രീതികളും മാറിയിരിക്കുന്നു. ഉപഭോഗത്തിന്റെ പുത്തൻ യുഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. വാങ്ങുക, ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞു വലിച്ചെറിയുക. ഇന്ന് നിർമ്മിക്കപ്പെടുന്ന പല ഉപകരണങ്ങളും നന്നാക്കി ഉപയോഗിക്കാവുന്നവയല്ല. ദീർഘകാലം ഈടുനിൽക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കമ്പനികൾക്ക് താൽപ്പര്യമില്ല. അങ്ങനെ ഈടുനിന്നാൽ ഫാക്ടറി പൂട്ടിപ്പോകും. അത്തരം സാധനങ്ങൾ വാങ്ങാൻ ജനങ്ങൾക്കും ഇന്ന് താൽപ്പര്യമില്ലാതായിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളത് 25 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജാണ് എന്നൊക്കെ പറയുന്നത് മഹാനാണക്കേടാണിന്ന്. അതിനാൽ ഒന്നിനൊന്നിന് വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിലെത്തിക്കാൻ കമ്പനികൾ മത്സരിക്കുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ വാങ്ങിയില്ലെങ്കിൽ തങ്ങൾ പഴഞ്ചന്മാരായി പോകുമെന്ന തോന്നൽ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കാൻ പരസ്യ പ്രചാരണങ്ങൾ വഴി അവർക്ക് സാധിക്കുന്നു. കണ്ട വസ്തുക്കളിൽ കാംക്ഷ പൂണ്ടിട്ട് കൊണ്ടുവാ കൊണ്ടുവാ എന്ന പാഞ്ചാലിയുടെ കൽപ്പന കേട്ട് കല്യാണ സൗഗന്ധികത്തിനായി ചാടിപ്പുറപ്പെട്ട ഭീമസേനനെ പരിഹസിക്കുന്ന നമ്പ്യാരുടെ ഹനുമാൻ പഴങ്കഥയായിരിക്കുന്നു. ഇന്ന് സകല മനുഷ്യരുടെയും ഉള്ളിൽ അങ്ങനെ കാംക്ഷ ജനിപ്പിക്കാൻ ആധുനിക വ്യാപാര തന്ത്രങ്ങൾക്ക് കഴിയുന്നു. എസ്കിമോയെക്കൊണ്ട് AC വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതാണ് ഇന്നത്തെ ബിസിനസ് തന്ത്രം എന്ന് പറയാറുണ്ട്. കൃത്രിമമായ ആവശ്യങ്ങൾ ഉണ്ടാക്കുക, അത്യാവശ്യമാണെന്ന ധാരണ സൃഷ്ടിച്ച് അനാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക. ഒരു പുതിയ ഉൽപ്പന്നം വാങ്ങിയില്ലെങ്കിൽ എന്തോ അബദ്ധം പറ്റിയെന്ന് തോന്നൽ ഉപഭോക്താക്കളിൽ ഉണ്ടാക്കുക. ഇവയിലൊക്കെയാണ് ആധുനിക പരസ്യ പ്രചാരണ തന്ത്രങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഉപഭോഗ സംസ്കാരത്തിന്റെ ഇരകളായിരിക്കുന്നു നാം. കമ്പോളം നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വാങ്ങാൻ പണമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് വേണ്ടതും വേണ്ടാത്തതും വാങ്ങിക്കൂട്ടാൻ മത്സരിക്കുകയാണ് നാം ഇന്ന്. ഫോൺ ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ള വസ്തുവാണെന്ന് സമ്മതിക്കാം. പക്ഷേ ഒരിക്കലും ഉപയോഗിക്കാത്ത സൗകര്യങ്ങളുള്ള വില കൂടിയ സ്മാർട്ട് ഫോൺ ഒരാൾക്ക് എന്തിനാണ്? രണ്ടോ മൂന്നോ അംഗങ്ങൾ മാത്രമുള്ള കുടുംബത്തിന് 5-6 പേർ കയറുന്ന വലിയ കാർ എന്തിനാണ്? രണ്ടംഗങ്ങൾക്ക് മാത്രം താമസിക്കാൻ 8-10 മുറികളുള്ള വീടുകൾ എന്തിനാണ്? ആവശ്യത്തിലുപരി ഇതെല്ലാം അന്തസ്സിന്റെ ചിഹ്നങ്ങളായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ന് ആളുകൾ സ്വയം മതിക്കുന്നത് അവരവർ വാങ്ങിയ ഉൽപ്പന്നങ്ങളെ കൊണ്ടാണ്. വാഹനങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, ഇവയിലാണ് ജനങ്ങൾ തങ്ങളുടെ ആത്മാവിനെ ദർശിക്കുന്നത് എന്ന് സാമൂഹിക ചിന്തകനായ ഹെർബർട്ട് മാർക്യൂസ് പറഞ്ഞത് എത്രയോ ശരി. പണമുള്ളവർ മാത്രമല്ല വാങ്ങുന്നത്, പണമില്ലാത്തവർ കടമെടുത്തു വാങ്ങും. ഇന്നത്തെ മിക്ക അമേരിക്കൻ കുടുംബങ്ങളും ഒരാനയെ വാങ്ങാത്തത് അത് ഇൻസ്റ്റാൾമെന്റിൽ കിട്ടാത്തതുകൊണ്ടാണ് എന്ന് മാഡ് മാഗസിനിൽ വന്ന ഒരു ലേഖനത്തിൽ വായിച്ചു തോർക്കുന്നു. ഷോപ്പിംഗ് മിക്കവർക്കും ഒരു ഹരമാണ്. ഒന്നും വാങ്ങാൻ ഉദ്ദേശിച്ചു പോയതല്ലെങ്കിലും പലരും മടങ്ങി വരുമ്പോൾ കൈനിറയെ സാധനങ്ങൾ കാണും. വേണ്ടതും വേണ്ടാത്തതും ഒരിക്കൽ പോലും ഉപയോഗിക്കാനിടയില്ലാത്തതും അക്കൂട്ടത്തിൽ കാണും. ഇതൊരു തരം മനോരോഗമാണ്. പല മനോരോഗങ്ങളെയും കോംപ്ലക്സ് എന്ന പദം ചേർത്ത് വ്യവഹരിക്കാറുണ്ടല്ലോ നാം. അതിനാൽ ഷോപ്പിംഗിനുള്ള ഈ അമിതഭ്രമത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് വിളിക്കാമോ എന്ന് അഭിജ്ഞന്മാർ തീരുമാനിക്കട്ടെ. വാങ്ങിക്കൂട്ടുന്ന സുഖഭോഗ വസ്തുക്കളൊക്കെ സുഖം കൊണ്ടുവരുമെന്നാണ് സങ്കല്പമെങ്കിലും മറിച്ചാണ് കണ്ടുവരുന്നത്. മനുഷ്യൻ അവന്റെ സുഖത്തിനും സന്തോഷത്തിനുമായി കണ്ടുപിടിച്ച ഉപകരണങ്ങളെല്ലാം വികസനത്തിന്റെ ആത്യന്തിക ദശയിൽ വിപരീതഫലം ചെയ്യുന്നതായി അനുഭവങ്ങൾ പറയുന്നു. വാഹനങ്ങളുടെ എഞ്ചിനിൽ EM ചേർത്ത പെട്രോൾ ഉപയോഗിച്ചാൽ അവ കുഴപ്പം കൂടാതെ പ്രവർത്തിക്കുമെന്ന അറിവ് വ്യവസായ രംഗത്തെ ഒരു വലിയ വിപ്ലവമായിരുന്നു. അത് കണ്ടുപിടിച്ച തോമസ് മിഡ്ജലി എന്ന ശാസ്ത്രജ്ഞൻ ഒരുപാട് പണം സമ്പാദിച്ചു. റെഫ്രിജറേറ്ററുകളിലെ വിഷവാതകങ്ങൾക്ക് പകരം CSE ഉപയോഗിക്കാമെന്ന കണ്ടുപിടുത്തവും ഒരു വലിയ വിപ്ലവമായിരുന്നു. പക്ഷേ 1 kilo CFC കൊണ്ട് 10,000 ഓസോൺ നശിക്കുമെന്ന് പിന്നീട് തെളിഞ്ഞു. 20-ാം നൂറ്റാണ്ടിലെ വ്യവസായ രംഗത്ത് വിപ്ലവമുണ്ടാക്കിയ മാരകമായ ഈ രണ്ട് കണ്ടുപിടുത്തങ്ങളും നടത്തിയ തോമസ് മിഡ്ജലി എന്ന ശാസ്ത്രജ്ഞൻ താനുണ്ടാക്കിയ ഒരു യന്ത്രത്തിൽ കുരുങ്ങിയാണ് മരിച്ചത് എന്നത് പ്രതീകാത്മകമാണ്. സുഖഭോഗ സാമഗ്രികളുടെ പിന്നാലെ അന്ധമായി പാഞ്ഞുപോകുന്ന മനുഷ്യരാശിയെ നോക്കി ആൽഡസ് ഹക്സ്ലി ഒരിക്കൽ പറഞ്ഞു, ഒഥല്ലോയുടെ കൈകൊണ്ട് ഡെസ്ഡിമോണ മരിച്ചതുപോലെ സ്വന്തം സുഖഭോഗങ്ങളുടെ ഹംസതൂലികാ ശൈലിയിൽ സ്വന്തം ഭോഗാസക്തികളാൽ കഴുത്തു ഞെരിക്കപ്പെട്ട് മനുഷ്യരാശി ഒടുങ്ങും. ആർത്തികളെയും ആവശ്യങ്ങളെയും തിരിച്ചറിയാനുള്ള വിവേകം നാം ആർജിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം.
2: ഡോക്ടർ KV തോമസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്.

ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.

ഇന്നത്തെ സമൂഹത്തിൽ വിവാഹം ഒരു കുടുംബാഘോഷം മാത്രമല്ല, പലപ്പോഴും പ്രൗഢിയും സാമ്പത്തിക ശേഷിയും പ്രദർശിപ്പിക്കുന്ന വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഡംബരവും അമിത ആഘോഷങ്ങളും നിറഞ്ഞ വിവാഹ ചടങ്ങുകൾ പല കുടുംബങ്ങളെയും കടബാധ്യതകളിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും തള്ളിവിടുന്നു. ചിലപ്പോൾ മത്സരബോധവും സമൂഹത്തിന്റെ പ്രതീക്ഷകളും കാരണം

സ്വന്തം സാമ്പത്തിക ശേഷിക്കപ്പുറം ചെലവഴിക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു. ഈ കഥ വിവാഹ ആഘോഷങ്ങളുടെ പിന്നിൽ മറഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ആഘോഷങ്ങളുടെ തിളക്കത്തിനിടയിൽ കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക തകർച്ചയും ബന്ധങ്ങളിലുണ്ടാവുന്ന വിള്ളലുകളും മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ദാരുണ പ്രത്യാഘാതങ്ങളും കഥയിൽ അവതരിപ്പിക്കുന്നു. ആഘോഷങ്ങൾ സന്തോഷത്തിനായിരിക്കണം, എന്നാൽ അവ അമിതത്വത്തിലേക്ക് വഴിമാറുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ വായനക്കാരനെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിന് ഒരു മുന്നറിയിപ്പും ജീവിത മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായ ഈ കഥ ലാളിത്യത്തിന്റെയും വിവേകത്തിന്റെയും പ്രാധാന്യം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കഥാവായന ഹലിമ ബീഗം കടപ്രതേല. കഥ ഒരു ദ്വീപിലെ മണിയറ. രചന ഹസൂരിയ ഖാൻ.

കല്യാണമണമുള്ള ആ മനോഹര രാവിൽ പുതുപ്പെണ്ണ് ഒരു ഗ്ലാസ് പാലുമായി മന്ദം മന്ദം മണിയറയിലേക്ക് നടന്നു വന്നു. മണിയറയുടെ വാതിൽ പതിയെ തുറന്നവൾ മുറിക്കുള്ളിൽ കടന്നപ്പോൾ എ സിയുടെ തണുപ്പും മണിയറയുടെ സുഗന്ധവും അവളെ പൊതിഞ്ഞു. പുതുമാരനോടൊപ്പം നാല് കൂട്ടുകാരെ കണ്ടപ്പോൾ അവൾ ലജ്ജയോടെ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് തിരിഞ്ഞു നടന്നു. ആ മൂന്നു പേരെ അവൾക്ക് പരിചയമുണ്ടായിരുന്നു. ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണവർ. ഈ ആദ്യ രാത്രിയിൽ ഇവർക്കെന്താണ് ഇവിടെ കാര്യം? വിവാഹ സൽക്കാരങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയിട്ടും ഇവരെന്താണ് യാതൊരു ഔചിത്യവുമില്ലാതെ ബെഡ്റൂമിൽ കയറിയിരിക്കുന്നത്? എന്തായിരിക്കും? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. ക്ഷീണം അവളുടെ കണ്ണുകളിൽ തളംകെട്ടി നിന്നെങ്കിലും പുതിയ ജീവിതത്തിന്റെ കൗതുകവും നാണവും ചേർന്നൊരു ചുവപ്പ് അവളുടെ ഇളം കവിളുകളിൽ തെളിഞ്ഞു നിന്നു. വീട്ടിലുള്ളവരിൽ പലരും തളർന്നുറങ്ങുന്നു. ഉമ്മയും ആങ്ങളമാരുടെയും ഭാര്യമാരും അടുക്കളയുടെ പിന്നാമ്പുറത്ത് പാത്രങ്ങൾ കഴുകി വെക്കുന്ന ശബ്ദം വാഷ്റൂമിലേക്ക് കേൾക്കാം. പാവങ്ങൾ, അവർക്ക് എത്രമാത്രം ക്ഷീണമുണ്ടായിരിക്കാം. എത്ര ദിവസമായി ഈ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട്. മുഖത്തെ മേക്കപ്പ് കഴുകിക്കളയുന്നതിനിടയിൽ അവൾ ഓർത്തു, കന്നിഞ്ഞാറിലെ തീക്ഷ്ണമായ ചൂട് അവളെ ക്ഷീണിതയാക്കിയിട്ടുണ്ട്. ഭാരമേറിയ വിവാഹ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഒന്ന് കുളിച്ച് ഒരു നൈറ്റ് ഡ്രസ്സ് ധരിച്ചപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. സമയം രാത്രി 12:30. സന്തോഷത്തോടെയും ചെറിയൊരു ഭയത്തോടെയും അവൾ വീണ്ടും മണിയറയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞത്. കൂട്ടുകാർ മണിയറയിൽ തന്നെയുണ്ട്. എന്തൊരു സംസ്കാരശൂന്യമായ ഏർപ്പാടാണിത്! അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി. സമയം 1:00. അവൾ നിൽക്കും ബൂസ്റ്റും വേണം. മണിയറയിൽ നിന്ന് ഭർത്താവിന്റെ കൂട്ടുകാരുടെ ഓർഡർ വന്നു. ആങ്ങളമാരുടെ ഭാര്യമാർ അടുക്കളയിൽ കയറി അതൊക്കെ തയ്യാറാക്കി അയച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളി വന്നു, കൂട്ടുകാരന്മാർക്ക് ഡ്രസ്സ് വേണം മാറി ഉടുക്കാൻ. ആങ്ങളമാർ പുതിയ മുണ്ടുകളും ടീഷർട്ടും എടുത്തുകൊടുത്തു. ഇങ്ങനെ ഇവർ തുടരെ തുടരെ പലതരം ഭക്ഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ ആജ്ഞ അനുസരിച്ച് വീട്ടുകാർ ആ പാതിരാവിൽ അതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അവസാനം 4:00 അവർക്ക് ഒന്ന് മുറുക്കണമെത്രേ, അതും എത്തിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ ഈ തമാശയും ആഘോഷവും എന്ന പേരിലുള്ള അരാജകത്വം 3 ദിവസം തുടർന്നു. ആദ്യത്തിൽ ചിരിച്ചുകൊണ്ട് സഹിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൾക്ക് അതെല്ലാം വെറുപ്പായി തോന്നി തുടങ്ങി. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ സ്വകാര്യതയെ പോലും പരിഹസിക്കുന്ന ഒരു രീതി പോലെ അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. വീട്ടുകാർ നിവൃത്തിയില്ലാതെ അടിമകളെപ്പോലെ അവരുടെ ആജ്ഞകൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. സഹികെട്ട അവൾ ഒടുവിൽ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെട്ടു. ഇതെന്ത് സംസ്കാരമാണ്? അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇവിടെ ഇതൊക്കെ സാധാരണമാണ്. എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിനും ഞാനും അവരുടെ മണിയറയിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു.

പക്ഷേ അവൾക്ക് അതിൽ ഒരു തമാശയും കാണാൻ പറ്റിയില്ല. അവസാന സൽക്കാര ദിവസമാണ് എല്ലാം അതിരുകടന്നത്. മണിയറ ഒരാഘോഷമുറിയായി മാറി. പാട്ടും ബഹളവും കേക്ക് മുറിക്കലും കൂത്താട്ടവും. ഭക്ഷണത്തട്ടുകൾ തുറന്നു കിടക്കുന്നു. ചിക്കൻ കറിയും മട്ടൻ കറിയും കട്ടിലിലേക്കും തറയിലേക്കും ചിതറിയൊഴുകി. കൊച്ചിയിൽ നിന്ന് ബാപ്പ വലിയ വില കൊടുത്തു കൊണ്ടുവന്ന കാർപ്പറ്റുകൾ മുഴുവനും കറ പിടിച്ചു നശിച്ചു. പുതുതായി പെയിന്റടിച്ച മനോഹരമായ മതിലുകൾ കരയും കൈപ്പാടുകൾ കൊണ്ടും വികൃതമായി. അപ്പോഴായിരുന്നു അവളുടെ ബാപ്പ അകത്തേക്ക് കയറി വന്നത്. നരച്ച താടിയും വെള്ളജുബ്ബയും തൊപ്പിയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുമുള്ള ഒരു ഭാവം മനുഷ്യൻ. പക്ഷേ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കോപവും സങ്കടവും കൊണ്ട് വിറച്ചിരുന്നു. ജീവിതം മുഴുവൻ ചോര നീരാക്കി സമ്പാദിച്ച് പണിതിട്ട വീടിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞു, എല്ലാവരും ഇറങ്ങിപ്പോവൂ. അപ്രതീക്ഷിതമായ വാക്കുകൾ കേട്ട് മുറി പെട്ടെന്ന് നിശബ്ദമായി. ചിരികളും കളികളും ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായി. ചെറുക്കനും കൂട്ടുകാരും പതിയെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ആരുമൊന്നും പറഞ്ഞില്ല. ചിരിയും കളിയുമൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് മരിച്ചുപോയ പോലെ വീട് നിശബ്ദമായി. അവളുടെ ബാപ്പ കുറച്ചു നേരം മുറിയുടെ നടുവിൽ തന്നെ നിന്നു, ചിതറിക്കിടക്കുന്ന ഭക്ഷണവും കറപിടിച്ച മെത്തയും നോക്കിക്കൊണ്ട്. പിന്നെ പതിയെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ കോപത്തേക്കാൾ കൂടുതലായി നിറഞ്ഞിരുന്നത് നിസ്സഹായതയായിരുന്നു. മോളെ, വിറയുന്ന ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചു. അവളൊന്നും പറയാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപ്പാനെ കെട്ടിപ്പിടിച്ചു. മകളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് മകളെ ആശ്വസിപ്പിച്ചു. ഇത് സന്തോഷമല്ല, അഹങ്കാരമാണ്. ഒരാളുടെ സ്വകാര്യതയെ കളിയാക്കുന്നത് എത്രമാത്രം അധപതിച്ച കാര്യമാണ്. അത്രമാത്രം പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല. വിവാഹമെന്നത് രണ്ട് മനുഷ്യരുടെ ജീവിതം ചേർന്നു നിൽക്കുന്ന നിമിഷമാണെന്ന് അവൾ കരുതിയിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവർക്കും അതൊരു തമാശയും ആഘോഷവും മാത്രമാണ്. പുലർച്ചെ ഭർത്താവ് അവളുടെ മുറിയിലേക്ക് കടന്നുവന്നു. പതിവ് ചിരിയൊന്നും അവന്റെ മുഖത്തില്ലായിരുന്നു. ബാപ്പയ്ക്ക് വിഷമമായോ? അവൻ പതിയെ ചോദിച്ചു. അവൾ അവനെ നോക്കി. അവൻ ആദ്യമായി മുറിക്ക് ചുറ്റും നോക്കി. ചിതറിയ ഭക്ഷണം, കറപിടിച്ച മതിലുകൾ, ചവിട്ടിക്കീറിയ പൂക്കൾ. അവസാനം അവന്റെ കണ്ണ് ഭാര്യയുടെ മുഖത്തേക്ക് തങ്ങി. മൂന്ന് ദിവസത്തിനിടെ ആദ്യമായാണ് അവളുടെ കണ്ണുകളിലെ ക്ഷീണം അവൻ ശരിക്കും കാണുന്നത്. അവൻ പതിയെ അവളുടെ അരികളിലിരുന്നു. ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി, വളരെ ചെറുതായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. കാരണം വിവാഹത്തിന് ശേഷം ആദ്യമായി ആ മുറിയിൽ അവൾക്ക് തന്റെ ഭർത്താവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു.

നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങൾക്കുമിടയിൽ ബലിയാടാകുന്ന മനുഷ്യരെക്കുറിച്ച് നല്ല ബോധമുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തലോടെ കഥ അവസാനിക്കുന്നു. കഥാകാരിയെക്കുറിച്ച്, ഹസുബിരിയ ഖാൻ, ലക്ഷദ്വീപിലെ കിൾട്ടാൻ ദ്വീപിൽ ജനനം. നിരവധി കഥകളും കവിതകളും എഴുതുന്നു. ആകാശവാണിയിൽ ഇതിനോടകം ഒരുപാട് ചെറുകഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിന്റെ സമകാലിക പശ്ചാത്തലങ്ങളും സംഭവങ്ങളും കോർത്തിണക്കി നിരവധി കഥകൾ രചിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർക്കാം.

0: ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രതിയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചെന്ററിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

0: രൂക്ഷം. പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയുണ്ടായി. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ജൂൺ 7 വരെ തീയതികളിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496-282-383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496-282-383. ദ്വീപ് വിശേഷം.
1: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ఆకాశవాణి నమస్కారం. వార్తలు వాయించినది ఉదయన్ కిళియన్నూర్. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും മുൻഗണന നൽകി രാജ്യം വികസനപാതയിൽ ഇനിയും മുന്നേറുമെന്ന് അദ്ദേഹം അറിയിച്ചു.
1: വർഷ 2025-26 മേ ഭാരത് 7.7% കി ഗ്രോത്ത് റേറ്റ് ഹാസിൽ കിയേ ഓർ പിച്ചല ക്വാർട്ടർ ജോ 31 മാർച്ച് കോ ഖത്മ ഹുവാ ഉസ്മേ ബി ഭാരത് കി ഗ്രോത്ത് 7.8% രഹിയേ ഓർ യേ ദുനിയാ മേ തേജ് ഗതി സേ ആഗേ ബഡ്നേ വാലി ബഡി ഇക്കോണമി ഹേ.
0: ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സൂററ്റിൽ 18,000 കോടി രൂപയുടെ പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചു. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ശ്രീ ജയശങ്കറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും. ഇന്ത്യയുടെ കടൽ വിഭവ കയറ്റുമതി നിലവിലുള്ള 8 ബില്യൺ US ഡോളറിൽ നിന്ന് അടുത്ത 5 വർഷത്തിനുള്ളിൽ 30 ബില്യൺ US ഡോളറായി ഉയർത്തണമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്നലെ ആരംഭിച്ച ദ്വിദിന ദേശീയ കടൽ വിഭവ കയറ്റുമതി ശില്പശാലയുടെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നീ പ്രചാരണത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ യഥാർത്ഥ GDP വളർച്ച 7.7% ഉയർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. 2024-25 ഇത് 7.1% 2025-26 നാലാം പാദത്തിൽ GDP വളർച്ച 7.8% ഉയർന്നു. ഈ വർഷം ഇതുവരെ 1076 ഇന്ത്യൻ പൌരന്മാരെ യുഎസിൽ നിന്ന് തിരികെ അയച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കഴിഞ്ഞ വർഷം ഇത് 3567. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പ്രതീക്ഷാ നിർഭരമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ഭാഗമായി റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ Sukhoi-57 ഇന്ത്യയ്ക്ക് വാഗ്ദാനം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സുഖോയ് വിമാനത്തിന്റെ സംയുക്ത നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മാർക്ക് പരിശോധനയ്ക്കും പുനർ മൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE June 7 വരെ നീട്ടി. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് ഈ തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വിശദാംശങ്ങളിലേക്ക്.
3: മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. വയനാട്ടിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശമുണ്ട്. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: ബാറ്റ്സ്മാനാണ് പ്രജ്ഞാനന്ദ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിൽ ആരംഭിക്കും. രാവിലെ 9:30 മത്സരം. പരമ്പരയിലെ ഏക ടെസ്റ്റാണിത്. സാഫ് വനിത ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഹോർമോസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ റഡാർ സൈറ്റുകൾ US സൈന്യം ആക്രമിച്ചു. 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചു വീഴ്ത്തി. ഇതോടെ US ഇറാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ മങ്ങി. അതേസമയം ലെബനനിൽ ഇസ്രായേലും ലെബനൻ ഭരണകൂടവും അംഗീകരിച്ച US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള നിരസിച്ചു. ജമ്മുകശ്മീരിനെക്കുറിച്ച് തെറ്റായ പ്രചാരണം നടത്തുന്നതിനായി പാകിസ്ഥാൻ UN സുരക്ഷാ സമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഇന്ത്യ. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ മാറ്റാനാകില്ലെന്നും UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിക്ഷേപം നടത്തുന്നത് എളുപ്പമാക്കുന്നതിനും ചട്ടങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയന്ത്രണ ചട്ടങ്ങളിൽ നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. പുതുക്കിയ ചട്ടക്കൂടനുസരിച്ച് ജനറൽ റൂട്ട് വഴി നിക്ഷേപം നടത്തുന്ന FPIകൾ ഇനി മുതൽ ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ, സെക്യൂരിറ്റി തിരിച്ചുള്ള പരിധികൾ, കോൺസെൻട്രേഷൻ പരിധികൾ എന്നിവ പാലിക്കേണ്ടതില്ല. ഈ നീക്കം വിദേശ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ സമാധാന സേനാംഗമായ മേജർ അഭിലാഷ് ബാരക്കിന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അവാർഡ് പ്രഖ്യാപിച്ചു. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിൽ ഇന്ത്യൻ ബറ്റാലിയനോടൊപ്പമാണ് മേജർ അഭിലാഷ് സേവനം അനുഷ്ഠിക്കുന്നത്. UN സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ചടങ്ങ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര നിക്ഷേപ ഊർജ്ജ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന മേഖലയ്ക്ക് ആഗോള വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ നീട്ടി. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 5 ജില്ലകളിൽ നിന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി 1852 കിലോഹെർട്സ്. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫിട്ടി എന്ന പരിപാടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം, മന്നായപുര.

0: ആകാശവാണിയുടെ ഫാർട്ട് ഫിറ്റ് എന്ന പരിപാടിയാണ്. ആരാണ്?
1: ഹലോ.
0: ഹലോ, കേൾക്കുന്നില്ലേ?
1: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
0: ആകാശവാണിയുടെ ഫാർട്ട് ഫിറ്റ് എന്ന പരിപാടിയാണ്. ആരാണ്?
1: ഞാൻ അംസക്കുവയാണ്, അഗത്തി എന്ന് വിളിക്കുന്നതാണ്.
0: സാർ എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യാൻ?
1: റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആണ്.
0: റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ അംസക്കുവ അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു ഇവിടെ അഗത്തിയില്. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, വലിയ പെരുന്നാള്.
0: അതെ അതെ,
1: അതിന്റെ പരിപാടിയിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞിട്ട് തീരാൻ പോവുകയാണല്ലോ.
0: പിന്നെ അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ?
1: മഴ ഇപ്പൊ നല്ല ചൂട്, ഇപ്പൊ ചൂട് സമയമാണ്, ചൂടുണ്ട്. ഇന്നലെ രാത്രി കുറച്ച് മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ചൂടാണ്. ഇപ്പൊ രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു, രാവിലെ
0: രാവിലെ
1: ഒരു 10 മണി ആ സമയത്തേക്ക് നല്ല മഴയായിരുന്നു. ഇപ്പൊ വെയില് ഉരിച്ചിട്ടുണ്ട്.
0: അതെയോ. സാറ് ഇവിടെ കവർത്തിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ സ്കൂളില്?
1: കവർത്തിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കൂളിൽ പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ട്.
0: അത് എപ്പോഴായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു?
1: അത് 2002.
0: 2002? അപ്പൊ സാറ് റിട്ടയർഡ് ആയത് എപ്പോഴാണ്?
1: 2018.
0: അവിടെ നാട്ടിൽ തന്നെയല്ലേ?
1: അകത്തിൽ വെച്ച് തന്നെയാണ് റിട്ടയർഡ് ആയത്.
0: സാറ് നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ ആകാശവാണി?
1: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, എനിക്കിഷ്ടമാണ് പാട്ടുകളൊക്കെ. പാടാൻ അത്ര അറിയില്ലെങ്കിലും പാട്ടുകളൊക്കെ

0: കേൾക്കാൻ ഇഷ്ടമാണ്.
1: ആണോ? അപ്പൊ ഈ പ്രാവശ്യം പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്?
0: ഞാൻ പണ്ട് കണ്ട ഒരു സിനിമയുടെ പേരാണ് അച്ഛനും ബാപ്പയും.
1: ആ, അച്ഛനും ബാപ്പയും
0: സിനിമ. ഇവരുടെ ഇൻഫർമേഷൻ അവര് ജീവിലേക്കൊക്കെ വരുന്നില്ലേ, ആ ജീവിൽ പോയിട്ട് കുറുപ്പ് സാറുണ്ട്, കുറുപ്പ് സാർ അവരൊക്കെ ഈ പരിപാടിയുമായിട്ട് എല്ലാ ദ്വീപുകളിലും ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് പോവായിരുന്നു. അന്നത്തെ ഏറ്റവും ഒരു വലിയ നല്ലൊരു സിനിമയായിരുന്നു അച്ഛനും ബാപ്പയും. അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഒരു പാട്ടാണ് എനിക്ക് വളരെ, അപ്പോൾ ഞാനും ഇടക്കിടക്കൊക്കെ ഇങ്ങനെ മനപ്പാട്ടായിട്ട് പാടാറ്.
1: ഏത് പാട്ടാണത് ആ സിനിമയിലത്തെ?
0: അത് നമ്മുടെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മണ്ണ് പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഈ ഗാനമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. നല്ല പാട്ടാണ്. ശബ്ദം അത്ര വലിയ ഗുണമുള്ള ശബ്ദമല്ല എങ്കിൽ സാറവിടുന്ന് കഴിഞ്ഞപ്പോ പാടിയതാണ്. രണ്ടുപേര് പാടിയതാണ്.
1: അപ്പൊ ഈ പാട്ട് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സാർ?
0: നമുക്കിപ്പോ ഈ യുവാക്കൾക്കൊക്കെ ഈ പാട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഷദീവിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
1: സാറ് പറഞ്ഞ പോലെ അച്ഛനും ബാപ്പയും എന്ന സിനിമയത്തെ ഈ പാട്ട് പുതിയ തലമുറയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും അല്ലേ?
0: അതെ അതെ, യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി.
1: അവർക്കൊക്കെ വേണ്ടി തീർച്ചയായിട്ടും വച്ചുതരാം. സാർ വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കുക.
0: ഓക്കെ, വളരെ നന്ദി.

0: വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും. ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കൈരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: ഇപ്പോൾ ഫെൻ ഫോരിഷ എന്ന പരിപാടി കേൾക്കാം.
2: ആകാശവാണി കവരത്തി
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 തിളക്കമാർന്ന പാരമ്പര്യം. ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
4: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട കാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
2: ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻ ഫോരിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ലക്ഷദ്വീപിലെ അഗത്തിയിൽ ദ്വീപശ്രീയുടെ FNSW മൊഡ്യൂൾ റോൾഔട്ട് ചെയ്യുന്ന മെന്ററായി ജോലി ചെയ്തു വരുന്ന തൃശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി സ്വദേശിനി സുപ്രിയ.
5: എന്റെ പേര് സുപ്രിയ. ഞാൻ കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് താമസം. ഞാൻ 2013 തൊട്ട് കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ വന്നത് തന്നെ കുടുംബശ്രീയുടെ ഉള്ള ഒരു ആത്മാർത്ഥതയും അതിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടും ഇഷ്ടപ്പെട്ടും ആണ് കുടുംബശ്രീയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കുടുംബശ്രീയിൽ വന്നതിന് ശേഷം 10 അംഗങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജ്യോതി എന്ന പേരിലൊരു കുടുംബശ്രീ രൂപീകരിക്കുകയും അതിൽ നിന്നാണ് ഞാൻ കുടുംബശ്രീയിൽ ഇന്നും നിൽക്കുന്ന ലക്ഷദ്വീപിൽ പുതിയൊരു പ്രൊജക്റ്റായ FNSW മെന്റർ എന്ന രീതിയിൽ ഇന്ന് ഞാൻ എത്തി അഗത്തിയിൽ ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. 2015 ADS ചെയർപേഴ്സണായും CDS മെമ്പറായും തൃശൂർ കോർപ്പറേഷനിൽ ജോയിൻ ചെയ്യുകയും അവിടെ നിന്ന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ, അതായത് കുടുംബശ്രീ രൂപീകരിക്കുകയും കുടുംബശ്രീയിൽ കൂടെ ജനങ്ങളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുകയും വയസ്സായവർക്ക് നമ്മൾ പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ട അപേക്ഷകൾ സ്വീകരിക്കുകയും അത് എത്തിക്കേണ്ട അധികാരികൾക്ക് മുമ്പിൽ എത്തിക്കുകയും അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതികളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചത് കുടുംബശ്രീയിലൂടെയാണ്. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ്. അതായത് 3 ഘടകങ്ങളായിട്ടാണ് നമ്മൾ കുടുംബശ്രീയിൽ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ ശാസ്ത്രീകരണം, സാമൂഹ്യ ശാസ്ത്രീകരണം, സാമ്പത്തിക ശാസ്ത്രീകരണം. ഈ 3 മേഖലയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും മാത്രമല്ല സ്ത്രീകളിലൂടെ കുടുംബത്തിലേക്കും കുടുംബത്തിലൂടെ സമൂഹത്തിലേക്കുമാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. സ്ത്രീകൾ ആണ് കുടുംബത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്നത്. ഈ സ്ത്രീകളിലൂടെയാണ് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. സ്ത്രീകളിൽ നിന്ന് എന്തെല്ലാമാണ് കുടുംബത്തിലേക്ക് വേണ്ടത്, അവർ വെക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്, അവർ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ, അവരിൽ നിന്ന് തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിലേക്കും ചേഞ്ചാവും, അതോടൊപ്പം തന്നെ അത് സമൂഹത്തിലേക്കും ചേഞ്ചാവുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ് കുടുംബശ്രീ കേരളത്തിലെ തന്നെ ഇത്രയും വലിയ ശക്തമായ ഒരു സംഘടനയായി ഇന്നും 46 ലക്ഷങ്ങളുള്ള ജനങ്ങളായി

0: നിലകൊണ്ട് പോകുന്നത്. ഞാൻ എ ഡി എസ് മെമ്പർ, സി ഡി എസ് മെമ്പർ എന്ന നിലയിൽ നിന്ന് മാറിക്കൊണ്ട് കുടുംബശ്രീ എൻ ആർ ഒ മെന്റർ എന്ന രീതിയിൽ വരെ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് കുടുംബശ്രീയോടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാനും അവരെ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്തായാലും നമ്മുടെ ഒപ്പം ഉണ്ടാകും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ്. അത് കേരളത്തിലെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റായ FNHW ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് വാഷ്. ഇത് ഫുഡ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീനിക്. അപ്പൊ നമ്മൾ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് ഫുഡുമായി ബന്ധപ്പെട്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ട്, ന്യൂട്രീഷനായി ബന്ധപ്പെട്ട്, ഹൈജീനിക്കായി ബന്ധപ്പെട്ട്. നമ്മൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ന വ്യക്തി ഉണ്ടാകുകയുള്ളൂ. ഫുഡ് എന്ത് കഴിക്കണം, ഹൈജീൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, വിശക്കുമ്പോഴാണോ ഫുഡ് കഴിക്കേണ്ടത്, അത് വിശക്കാതിരിക്കാനാണോ ഫുഡ് കഴിക്കേണ്ടത്, ആ കഴിക്കുന്ന ഫുഡിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഇപ്പോ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറണമെങ്കിലും അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങൾ കുറയാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്താവണം, നമുക്കതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവണം. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അത് എന്ത് ചെയ്യണം, നമ്മളത് സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മളുണ്ടായിരുന്ന ഒരു തലമുറ നമ്മുടെ മുൻ തലമുറക്കാർ ചെയ്ത ആ ആകാര രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ കഴിക്കുന്നത് വിഷപദാർത്ഥങ്ങളാണ് ഉള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. പക്ഷേ ഈ വിഷപദാർത്ഥങ്ങൾ കഴിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഇത് കൊടുക്കുന്നത്. നമ്മുടെ പൂർവികർ കഴിച്ച ഭക്ഷണം നല്ലതായതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ആ കുഞ്ഞുമക്കളെങ്കിലും നമുക്ക് ഈ പറയുന്ന ജങ്ക് ഫുഡിൽ നിന്നും, അതേപോലെ നമ്മുടെ ഈ ജീവിതശൈലി, അതായത് ഗർഭിണിയാവുന്ന അമ്മമാര് അവർക്ക് കൃത്യമായ ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും എല്ലാമുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിലെല്ലാം അനുസരിച്ച് കിട്ടുന്ന അറിവുകൾ ഒന്നും ചെറുതല്ല, എല്ലാം വലുത് തന്നെയാണ്. ഓരോരുത്തരും അവനവനിൽ നിന്ന് കിട്ടുന്ന അറിവ് കൂടാതെ, വായിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് കൂടാതെ മറ്റുള്ള കാര്യങ്ങളല്ല, ആര് പറയുന്ന കാര്യങ്ങളായാലും നല്ല കാര്യങ്ങളെ നമുക്ക് ഗ്രഹിച്ചെടുത്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നാളെ നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് ഏറ്റവും നന്നാവുക. ആ രീതിയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ ആയാലും നമ്മുടെ നാടിനെ ആയാലും നമ്മളെ ആയാലും നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ.
1: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
2: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട കാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888822. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
0: നമ്മൾ നമ്മൾക്ക് തന്നെ, അതായത് നമ്മൾ സ്ത്രീകൾ മാറിയാൽ എല്ലാ മാറ്റങ്ങളും നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ കൊണ്ടുവരാമെന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനമായ കുടുംബശ്രീ, അതേപോലെ ഈ ദ്വീപിലുള്ള ദീപശ്രീ. ദീപശ്രീ പ്രസ്ഥാനം ഇവിടെ 2017 വന്നത്. ഈ 2017 മുമ്പുള്ള നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥയും ഇന്ന് സ്ത്രീകൾ നിൽക്കുന്ന ഒരവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്തിട്ടായാലും അവർ കുടുംബത്തിലേക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്നു. കുട്ടികളുടെ കാര്യങ്ങൾക്കായാലും ബാലസഭ, അതേപോലെ തന്നെ ജെൻഡർ ക്ലാസുകൾ കേട്ടിട്ടായാലും എല്ലാ മോട്ടിവേഷൻസും കിട്ടിക്കൊണ്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദ്വീപുകളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ കൂടാതെ നമ്മൾക്ക് നമ്മുടെ വീടുകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് അച്ഛൻ, അമ്മ, മകൻ, മകൾ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെയുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നോക്കിയാലാണ് നമ്മുടെ ഒരു കുടുംബമാവുള്ളൂ. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം കിട്ടണം, നല്ല വസ്ത്രം കിട്ടണം, എല്ലാം നല്ല രീതിയിലാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ ബുദ്ധിമുട്ടുകളെയെല്ലാം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അവൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എല്ലാ കുടുംബങ്ങളും നല്ല

0: സന്തോഷമായിട്ട് ജീവിക്കുന്ന രീതിയിൽ നമ്മൾ ഈ FNHW എന്ന പ്രൊജക്ട് നമ്മുടെ രണ്ട് ദ്വീപുകളിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആ ദ്വീപുകളിൽ നിന്ന് മറ്റുള്ള ദ്വീപുകളിലേക്കും അതേപോലെ തന്നെ എല്ലാവിടത്തേക്കും നല്ല രീതിയിൽ പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാവരും എടുത്ത് എല്ലാ കുടുംബങ്ങളും നല്ല രീതിയിലുള്ള ആഹാരവും അതേപോലെ തന്നെ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നമുക്ക് കിട്ടുന്ന നമ്മുടെ ചുറ്റുവട്ടത്തും കിട്ടുന്ന സാധനങ്ങൾ തന്നെ കഴിച്ചാൽ മതി. നമുക്ക് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പുറമെന്നുള്ള സാധനങ്ങൾക്ക് പകരം ഇവിടെ ചെറിയ ചെറിയ ന്യൂട്രി ഗാർഡനുകൾ ഉണ്ടാക്കുക, ടെറസ് ഫാമിംഗ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ ആയാലും നമ്മുടെ ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഹെൽത്ത് ന്യൂട്രീഷൻ അവയർനെസ്സിനെ നമുക്കൊന്നും കൂടി മെച്ചപ്പെടുത്തി എല്ലാ വീടുകളിലും കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കാം, ടെറസ് ഫാമിംഗ് ചെയ്യാം, ഫ്രൂട്ട്സിന്റെ ഗാർഡൻ നിർമ്മിക്കാം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയായ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫ്രൂട്ട്സും നല്ല പച്ചക്കറികളും കഴിച്ച് നല്ല ആരോഗ്യവാന്മാരാക്കി മാറ്റാൻ നമ്മുടെ അമ്മമാർ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കണം. അവർ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിലവിൽ അവർ എങ്ങനെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ എന്തോ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുടുംബത്തോടുകൂടി ഇരുന്ന് അതിനെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട രീതിയിലേക്കും നമ്മൾ മാറേണ്ടതുണ്ട്. അതും നിങ്ങൾ അത് ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ സ്വർഗം. നമ്മൾക്ക് കുടുംബം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് നല്ല മനസമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ കുടുംബത്തിലുള്ള സമാധാനം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ എല്ലാവരും നമുക്കുള്ള കൈവിരലുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വിരലും 5 വിധത്തിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാരിലുള്ള സ്വഭാവം രൂപീകരണം വരുന്നത്. പക്ഷെ 5 വിരലും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കാനായിട്ട് സാധിക്കില്ല. ഈ 5 വിരലും ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്നാൽ മാത്രമേ അതൊരു ശക്തമായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതേപോലെ ഇവിടെയുള്ള എല്ലാ ഫാമിലികളും നല്ല ശക്തമായിട്ടിരിക്കാനായിട്ട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് ചെയ്യാനും പരസ്പരം ഷെയറിംഗ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്ത്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് മാറ്റുക. അതോടൊപ്പം തന്നെ ഇപ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് സമയമില്ല. സമയമില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം നമുക്ക് 24 മണിക്കൂറുള്ള എല്ലാവർക്കും ഉള്ള സമയം, ഒരു ദിവസം 24 മണിക്കൂർ. അതിൽ നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങാനെടുത്തു, 8 മണിക്കൂർ നമ്മൾ ജോലിക്ക് പോയി. അപ്പൊ എത്ര മണിക്കൂറായി? 16 മണിക്കൂറായി. ബാക്കി എത്ര മണിക്കൂർ നമുക്കുണ്ട്? 8 മണിക്കൂറുണ്ട്. ഈ 8 മണിക്കൂറിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു 4 മണിക്കൂർ എടുത്താലും ബാക്കി എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂറുണ്ട്. ഈ 4 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവരും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളിലുള്ള മാറ്റങ്ങൾ അറിയാനും അത് തിരുത്താനും സാധിക്കും. ഇതേപോലെ തന്നെ കൊച്ചുമക്കൾക്ക് ഫോൺ കൊടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കൊടുക്കാതിരിക്കുക. നമ്മൾ വളർന്ന കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്യുന്നുണ്ടായിരുന്നത്, മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും നമുക്ക് എന്താണ് കാക്ക ഉണ്ട്, പൂച്ചയുണ്ട്, അല്ലെങ്കിൽ ഇതേ കിളി വരുന്നുണ്ട്, അമ്പിളിയമ്മാവിനെ പിടിച്ചു തരാന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണങ്ങൾ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിലല്ലെങ്കിലും കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മക്കളുടെ കണ്ണിന്റെ കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അവർ ഈ ഫോണിൽ ഉപയോഗിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വയ്ക്കുക. അത്യാവശ്യം ഒരു കുറച്ചു നേരമൊക്കെ നിങ്ങൾക്ക് ഫോൺ കൊടുക്കാം, അത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരികയെ നിങ്ങൾക്കത് തരുള്ളൂ. തീരെ കൊടുക്കാതിരിക്കരുത്. എന്താണെന്നുവെച്ചാൽ അവർക്കതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കുറച്ച് സമയം, ബാക്കിയുള്ള സമയത്തെല്ലാം അവരിൽ നിന്ന് ഫോണിൽ നിന്ന് മാറ്റുക. അങ്ങനെ നമ്മളുടെയും അതേപോലെ മാറ്റി നമുക്കും ഒരു ചേഞ്ച് വരുത്തുക. എന്തായാലും നമുക്കൊരു ചേഞ്ച് അത്യാവശ്യമാണ്. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ ചേഞ്ച് തുടങ്ങിയാൽ നമ്മുടെ കുടുംബം മാറും, നമ്മുടെ സമൂഹം മാറും, എല്ലാത്തിനും ഒരു ചേഞ്ച് വരും. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറാൻ ശ്രമിക്കുക. എവിടെയാണ് നമുക്ക് വരണ കാര്യങ്ങൾ, എന്താണ് നമ്മുടെ വീക്ക്നെസ്, ആ വീക്ക്നെസ്സിനെ എവിടെ നിന്ന് മാറ്റാൻ പറ്റും, ആ രീതിയിൽ അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഈ പുതിയ പ്രൊജക്റ്റായ FNHW എന്ന പ്രൊജക്റ്റ് ഈ ലക്ഷദ്വീപിൽ സക്സസ് ആയി പോകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻ ഫ്ലോറിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ലക്ഷദ്വീപിലെ അഗത്തിയിൽ ദ്വീപശ്രീയുടെ FNHW മൊഡ്യൂൾ റോൾ ഔട്ട് ചെയ്യുന്ന വെൻഡറായി ജോലി ചെയ്തു വരുന്ന തൃശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി സ്വദേശിനി സുപ്രിയ. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. നന്ദി, നമസ്കാരം.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട കാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം. വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, കാലിക്കറ്റ്, 9846888222. ബ്രാഞ്ചസ് പെരിന്തൽമണ്ണ, തൃശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, UK and UAE.
4: ഫെൻഫോറിഷ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
5: ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി
6: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
5: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
6: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
5: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
6: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
5: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
6: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
5: തൊണ്ണൂറ് തികഞ്ഞിൽ ആകാശവാണി.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

അടുത്ത ഗാനം ഉദിത് നാരായൺ, സോനു നിഗം, അൽക്ക യാഗ്നിക് എന്നിവർ ചേർന്ന് പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ജീത് പ്രീതം. ചിത്രം മേരെ യാർ കി ഷാദി ഹേ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ദേവ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം. പാടിയത് കാർത്തിക്, സാധന സർഗം. ചിത്രം ഭഗവതി.

അടുത്ത ഗാനം കഠിന കടോരമി അണ്ടഗഡാഹം എന്ന ചിത്രത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത ആലാപനവും സംഗീതവും നിർവഹിച്ച ഗാനം, ഗാനരചന ഉമ്പാച്ചി.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കാതൽ കൊണ്ടേൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിഷ് രാഘവേന്ദ്ര പാടിയത്. സംഗീതം യുവൻ ശങ്കർ രാജാ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഒരു ഗാനം കൂടി. ആലാപനം പ്രീതി പിള്ളൈ, ശ്രീകുമാർ വക്കീൽ. ഗാനരചന റഫീഖ് പി എസ്. സംഗീതം പ്രശാന്ത് പിള്ളൈ. ചിത്രം ആമേൻ.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

സമയം 9 മണി. ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രം എഴുതിയ മോഹൻ സിത്താര സംഗീതം നൽകി. മഴവില്ല് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും ചേർന്നു പാടിയ ഗാനം.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്നു.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടും, ജാഗ്രത പുലർത്തൂ.
4: ONV കുറിപ്പ് എഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ഇന്ദ്രജാലം.

ഫീനിക്സ് പരേഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

ചിത്രം വർണ്ണ പകിട്ട്, പാടിയത് എം ജി ശ്രീകുമാറും സ്വർണലതയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സംഗീതം പകർന്നത് വിദ്യാസാഗർ.

ഷിബു ചക്രവർത്തിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം. മനു അങ്കിൾ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയത്.

കവലത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ആയിരപ്പറ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

മൂന്നാം പക്കം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

ഒരു ഗാനം കൂടി കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്പുറം എഴുതി എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. സമയം 10 മണി. ആകാശവാണി.
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സിവിൽ ജനൽ നടത്തുന്ന അഭിമുഖം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ബ്രെയിലി പ്രസിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. ഇത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFBയിലെ ബ്രെയിലി പ്രസ്സില്?
1: ഞാൻ KFBയിലെ ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 വർഷം കംപ്ലീറ്റ് ആയിരുന്നു.
0: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
1: എന്റെ സ്വദേശം വർക്കല നെടുങ്ങണ്ടെന്ന് പറയുന്ന സ്ഥലത്ത്. എന്റെ സ്വദേശം
0: കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
1: ജന്മേന്റെ കാഴ്ച കുറവാണ്, പക്ഷെ എന്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ട് ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ എല്ലാം നമുക്ക് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ കാരണം.
0: സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
1: ഞാൻ 1st class തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂള് ശിവേരി സ്കൂളിൽ, അത് കഴിഞ്ഞ ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്
0: പഠിച്ചത്. ലൈറ്റ് ടു ബ്ലൈൻഡ് സ്കൂളിൽ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്
1: ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ പറ്റിയത്.
0: സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാമോ?
1: ഒരുപാട്. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ടു ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്. 1st class ഇട്ടോടെ ചേർന്നു. എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്, എനിക്ക് ഉമ്മാനെ വിട്ട് ചിന്തിക്കാൻ, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് ഞായറാഴ്ച പറ്റാത്തതാണ്. ഒറ്റപ്പെടുന്ന എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തിരുന്നു. പിന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ആയിട്ട് കളിച്ച് ചിരിച്ചൊക്കെ വന്ന് ആ ഒരു ഇതൊന്നും മറിഞ്ഞ ഏകദേശം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
0: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിങ്കിളായി അങ്ങ് ചേർന്നു.
1: ആ കൂട്ടത്തിൽ കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രസമായിരുന്നു.
0: ബാക്കിയുള്ളവരെയൊക്കെ
1: സഹായിക്കാനൊക്കെ പറ്റി എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നെസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
0: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെയൊക്കെ ഓർമ്മയുണ്ട്?
1: എല്ലാരും ഇപ്പോഴും ഉണ്ട്. എല്ലാരും ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. 1st class to 7th class പഠിപ്പിച്ച ടീച്ചർമാർ എല്ലാരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നത്, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തെ ആണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാൻ ഉള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് അവിടെ എടുത്ത് പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എന്റെ ഇപ്പൊ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്ക് അറിയാം, നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
0: ആ ഒരു സ്കൂളിന് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്. ഏത് വിഷയമാണ് പഠിച്ചത്?
1: പൊളിറ്റിക്കൽ സയൻസ്.
0: പൊളിറ്റിക്കൽ സയൻസ്. അതിന് പിന്നെ ഇപ്പോ പി ജി ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, പി ജി ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ പി എസ് സി നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിലെ ജോലി ചെയ്ത് വന്നപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് ഒന്നും പോയിട്ടില്ല.
0: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
1: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് നെക്സ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പഠിച്ചു പഠിച്ച് നിൽക്കുന്നതിന് വേണ്ടി പെട്ടെന്ന് ജോലി കിട്ടണം,
0: അതാണ് ഏറ്റവും
1: വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എന്റെ ഡിഗ്രി കഴിഞ്ഞ് തൊട്ട് ഞാൻ ജോലിയുടെ പുറകെ നിൽക്കുകയാണ്.

0: തൽക്കാലം ഒരു ജോലിയുണ്ട് ഇനി, പക്ഷെ അടുത്ത ലെവലിലേക്ക് പി എസ് ഐ എക്സാം
1: ക്ലിയർ എക്സാം കഴിഞ്ഞ ശേഷം കുറച്ച് എക്സാമും ഉണ്ട്, അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങൾ.
0: പിന്നെ നമ്മുടെ കെ എഫ് ബി ബ്രെയിൽ പ്രസ്സിലേക്ക് വരുമ്പോ മെയിൻ ആയിട്ട് എന്താണ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ?
1: ബ്രെയിൽ പ്രസ്സിൽ ഒന്ന് പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എന്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നവരും.
0: ആക്ച്വലി ഇപ്പൊ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ, അപ്പൊ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ, എന്താണ് ഫീൽ ചെയ്യുന്നത്?
1: ഇല്ല കൂടിയിട്ടുള്ളത്, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചൊരു ടെക്നോളജി ആയിട്ട് കൂടിയിട്ടുള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറയുന്നത് കേട്ടാലും കണക്കുള്ളൂ, പുസ്തകം അടിക്കാൻ ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ ഷീറ്റുകൾ അടിക്കാൻ പറ്റൂ. അതിപ്പോ ഇപ്പോൾ കുറച്ചുകൂടി ടെക്നിക്കൽ പരമായിട്ട് നല്ല വിഷയങ്ങളൊക്കെ കിട്ടി തുടങ്ങി, ഇപ്പൊ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
0: പിന്നെ ഇപ്പൊ ഒരുപാട് പേര് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയുണ്ട് കൂടുതലായിട്ട്. അപ്പോ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഷീലാദിന്റെ
1: സ്ക്രീൻ റീഡർ ഒഴിയത് നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്,
0: പ്രിന്റ് ചെയ്ത്
1: പോകുന്നത്.
0: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞുതരാമോ? ബ്രെയിലി
1: ബ്രെയിലി നോട്ട്സ് വായിക്കുന്ന ബ്രെയിലി എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള ഒരു വരിയിൽ 30 സെല്ല് വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിന് ഒരു സെല്ലിന് 6 ഡോട്ട്സ് വരും, 1, 2, 3, 4, 5, 6. ഈ 6 ഡോട്ട് തന്നെയാണ് നമ്മൾ ഓരോ രീതിയിൽ നിറച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
0: വായിക്കുന്നത്.
1: ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
0: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
1: അല്ല, ബ്ലൈൻഡ് സ്കൂളിൽ പോയതൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. 1-ാം ക്ലാസ് തൊട്ടാണ് പഠിച്ചിരുന്നത്.
0: പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കൾ എങ്ങനെയാ വായിച്ചു തരുന്നത്? അല്ലെങ്കിൽ നമ്മൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ചെയ്തത്?
1: ഷെയർ സ്കൂളില് കുറച്ചുകൂടി ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നമ്മളെ ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പക്ഷെ കോളേജിൽ പോകുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാര് വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാർ നമ്മൾ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെയായിരുന്നു.
0: നിങ്ങളെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പൊക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാരും ചേർന്നിട്ടുണ്ടോ?
1: കോളേജ് ലെവലിലുള്ള അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അതിലും ഇപ്പോഴും നിലവിലുണ്ട്. ഭയങ്കര ആക്റ്റീവ് അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു
0: പോസ്റ്റ് ഒക്കെ
1: ഇടാൻ.
0: ഒഴിവ് സമയത്തൊക്കെ ഷിംല എന്താ ചെയ്യാറ്?
1: ഒഴിവ് സമയം കൂടുതലും മ്യൂസിക് കേൾക്കുക, എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ
0: അപ്പൊ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം
1: പാട്ട്
0: പാട്ട് പാടുമോ ഷിംലാദ്?
1: പാട്ട് പാടാറില്ല, എനിക്ക് കേട്ടു എനിക്ക് ആ താളം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ ചിക്കന്മാരൊക്കെ ഇടുന്നതൊക്കെ കേട്ടിട്ട് അത് അങ്ങനെ ഒരു
0: വീട്ടിലെ ആരൊക്കെയാണുള്ളത്?
1: വീട്ടിലെ ഉമ്മയും ബാപ്പ പിന്നെ ഒക്കെ ഉണ്ട്, ഇത്തയുണ്ട്, രണ്ടുപേരും നേരോടാണ്.
0: എല്ലാരും വളരെ സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിൽക്കുന്നത്.
1: എല്ലാരും സപ്പോർട്ടീവ് ആയി. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും ആ ഒരു നീങ്ങി പോകുന്നുണ്ട്.
0: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാമോ?
1: ഞാൻ പറഞ്ഞതുപോലെ ഈ ബ്രെയിൽ പ്രസ്സിലാണ്, അത് കെ എഫ് ബിയുടെ കീഴിൽ വരുന്ന പ്രോജക്റ്റ് ആണത്. അതില് ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ.
0: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതില് ഓർത്തിരിക്കുന്ന സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്ന എന്താണെന്ന് പറയാം?
1: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ ഇറങ്ങുന്ന വർഷം വരെ സ്കൂളിൽ നമുക്ക് ഒരു വിനോദയാത്രകൾ കൊണ്ടുപോയായിരുന്നു. ആ വിനോദയാത്രകൾ എല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. എനിക്ക് സ്കൂളിലുള്ള ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്നത് മനോഹര അനുഭവം എന്ന് പറയുന്നില്ല. അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ഇറങ്ങിയത്. അന്ന് ചെന്നൈയിൽ ഇറങ്ങിയത് അന്നൊരു ഒരുപാട് അനുഭവമായിരുന്നു. അവര് നമ്മളെ കരുതുന്നതും അവര് നമ്മൾ എടുത്ത് എന്നെ അന്ന് ഒരു പ്രകാശൻ പറഞ്ഞ ചേട്ടനാണ് എന്റെ എസ്കോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ തീരെ കുഞ്ഞായിരുന്നു.
0: പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോ ഈ പറഞ്ഞ പരീക്ഷകള് അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ, അപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
1: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവരൊക്കെ എന്തെങ്കിലും നമ്മൾ പഠിപ്പിച്ചു തരാൻ അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ അവരെ കൊണ്ട് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് സ്ക്രൈബിന് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആകാത്ത ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്ത് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയൻ കിടക്കട്ടെന്ന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് സ്ക്രൈബിനൊക്കെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിയിലൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു.
0: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ പി എസ് സി എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്? വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
1: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് വൈകിട്ട് ഗ്രൂപ്പ് കോൾ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ കെ ബിയുടെ തന്നെ യൂത്ത് ഫോറം നടത്തുന്ന പി എസ് സി ക്യാപ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സിൽ കയറുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് ഒരു 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വരും തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്തെത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തും ഓഫീസിലെത്താം. അപ്പൊ ആ ഒരു ടൈം ഞാൻ
0: മാക്സിമം
1: ഇതിനുണ്ട്. ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
0: അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
2: കെ എഫ് ബിയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സിവിൽ ജവൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുമ്പോ എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്നു.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടും, ജാഗ്രത പുലർത്തൂ.

അറിയിപ്പ്. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496565321. മറ്റൊരു നമ്പർ 9496569631. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: 추억이 오르다들 മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവുകൾ നാളെ വൈകിട്ട് 5 മണിക്ക്. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഭാഷയിൽ ഇതുവരെ നേരുകൾ കേട്ടത് ഡോക്ടർ എസ് മോത്തിലാൽ നെഹ്റു അവർ എഴുതി വഴങ്ങിയ ഉരൈ, ചുറ്റുസൂഴൽ പാതുകാപ്പ് എതിർക്കുക.

നിമിഷയിൽ ഇതുവരെ നേരങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിവരപ്പാണ് തമിച്ചോൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘച്ചിയിൽ നിറവിടുകിണ്ടിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളുടെ നിന്ന് വിടയുറുന്നത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

ഒപ്പരറിയിപ്പ്. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ കൂടി 9496593321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. സമയം 11 മണി.

0: ആകാശവാണി
1: ഗാന കൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: മഹാരാജ സ്വാതി തിരുനാൾ സംഗീതത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് നമുക്കറിയാം. കേരളീയ സംഗീതത്തെ വളർത്തിയെടുക്കുന്നതിൽ തന്റെ കൃതികൾ കൊണ്ട് സംഭാവന ചെയ്തുകൊണ്ട് മറ്റൊരു രാജകുടുംബാംഗവും അദ്ദേഹത്തിന് സമകാലികയായുണ്ടായിരുന്നു. ആയില്യം തിരുനാൾ രുക്മിണിഭായി തമ്പുരാട്ടി. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ മൂത്ത സഹോദരിയായ രുക്മിണിഭായി 1809 ജനിച്ചത്. തന്റെ 6 വയസ്സുമുതൽ തന്നെ അവർ കൃതികൾ രചിച്ചു തുടങ്ങിയതായി പറയപ്പെടുന്നു. മലയാള ഭാഷയിലും സംഗീതത്തിലും ആഴമേറിയ അറിവുണ്ടായിരുന്ന അവർ വീണവായനയിലും പ്രാഗൽഭ്യം നേടിയിരുന്നു. 100 കൃതികളാണ് രുക്മിണിഭായി രചിച്ചതായി അറിവുള്ളത്. എന്നാൽ അതിൽ പലതും ഇന്ന് ലഭ്യമല്ല. ശ്രീപത്മനാഭന്റെയും പരദേവതയുടെയും ഭഗവതിയുടെയും ഒക്കെ പ്രകീർത്തനങ്ങളായ കൃതികൾ സ്വരാക്ഷര സൗന്ദര്യത്തോടെ രചിച്ച രുക്മിണിഭായിയുടെ സംഭാവനകൾ വിസ്മരിക്കപ്പെടേണ്ടവയല്ല. ആ മഹത് ജീവിതം കേവലം 28 വയസ്സുവരെയേ നീണ്ടുള്ളൂ. രുക്മിണിഭായി തമ്പുരാട്ടിയുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകേരളിയിൽ.

രുക്മിണി ഭായി തമ്പുരാട്ടിയുടെ രചനയിൽ അടുത്തതായി പരദേവത എന്നു തുടങ്ങുന്ന കൃതി, തോടിരാഗം ആദിതാളം, പാടിയത് ചേർത്തല ഗോപാലൻ നായർ.

അവസാനമായി ജയ ജഗന്മയി എന്ന് തുടങ്ങുന്ന കൃതി, രാഗം സുവർണാങ്കി, ആദിതാളം. പാടിയത് ഡോക്ടർ കെ ഓമനക്കുട്ടി.

0: രുക്മിണിഭായ് തമ്പുരാട്ടിയുടെ രചനയിലുള്ള ഏതാനും കൃതികളാണ് ഇന്ന് ഗാനകൈരളിയിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യ

தொழில் உறவுகள். മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവുകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 39-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം.

വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

ഇന്ന് രാത്രി 8 മണിക്ക് നാടകം പേതൊഴിഞ്ഞ മാനം. രചന കാപ്പിൽ ഗോപിനാഥൻ. സംവിധാനം എൻ ശശികുമാർ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ്കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. ഇന്ന് രാത്രി 8 മണിക്ക് നാടകം പേതൊഴിഞ്ഞ മാനം.

ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച അവസാന ഭാഗം. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ ബി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്. ഇന്ന് രാത്രി 9:15 കായിക ലോകത്തിൽ.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ

പങ്കുവയ്ക്കുവാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

0: ആകാശവാണി.
1: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ പ്രവർത്തന മികവ്, ഒരു വിലയിരുത്തൽ. ഈ പരിപാടിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നേട്ടങ്ങളെ വിലയിരുത്തുന്നു ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ സി എ പ്രിയേഷ്. ഒപ്പം സ്റ്റുഡിയോയിൽ റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ജി എസ് ടി നോക്കിയാലും അടിസ്ഥാന സൌകര്യ വികസനത്തിനായിട്ടുള്ള നിക്ഷേപങ്ങൾ നോക്കിയാലും ഇവയെല്ലാം ഒരു മാറ്റത്തിന് ആക്കം കൂട്ടുന്നവയായിരുന്നു. ഈ നയങ്ങൾ ദേശീയ തലത്തിൽ മാത്രമല്ല, ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചലനങ്ങളെ ഇന്ന് വിലയിരുത്തുകയാണ് നാം. ഇതിനായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ പ്രിയേഷ് ആണ്. സ്വാഗതം സർ ആകാശവാണിയിലേക്ക്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 12 വർഷത്തെ സാമ്പത്തിക നയങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മെയിനായിട്ടും ഫോർമലൈസേഷൻ ഓഫ് എക്കോണമി, അതായത് അസംഘടിത മേഖലയെ ഔദ്യോഗിക സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കുക എന്നൊരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ജി ഡി പി വളർച്ചയെ അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്, എങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം ഇതിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം.
3: 2014 തൊട്ട് 2026 വരെയുള്ള മോഡി ഗവൺമെന്റ് ഓരോ സാമ്പത്തിക നയങ്ങളും ബഡ്ജറ്റും നയപ്രഖ്യാപനങ്ങളും പദ്ധതികളുടെ പ്രഖ്യാപനവും ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് 12 വർഷത്തിന് മുമ്പ് 2014 ഗവൺമെന്റ് വരുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ മോശം അവസ്ഥയിലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിലക്കയറ്റം ഉയർന്നിരുന്നു, തൊഴിലില്ലായ്മ വളരെ കൂടുതലായിരുന്നു, കൂടാതെ രാജ്യത്തിന്റെ ധനക്കമ്മി ഫിസ്കൽ ഡെഫിസിറ്റ് വളരെ ഉയർന്നിരുന്നു. അന്നത്തെ പറഞ്ഞ രാജ്യത്ത് അൺസെർട്ടനിറ്റി ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ പോളിസി അൺസെർട്ടനിറ്റി, അതിനെ പറഞ്ഞ ഒരു പേര് തന്നെ ടിൻ ഡെഫിസിറ്റ് ഉണ്ടായി. ടിൻ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ ഫിസ്കൽ ഡെഫിസിറ്റും അതുകൂടാതെ ധനക്കമ്മിയും കൂടാതെ കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റും ഉയർന്നിരുന്നു. കൂടാതെ ടിൻ ബാലൻസ് ഷീറ്റ് പ്രോബ്ലം, ഇരട്ട ബാലൻസ് ഷീറ്റ് പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്കുകളുടെ എൻ പി എ വളരെ ഉയർന്നിരുന്നു. അതുപോലെ കടം മേടിച്ച കോർപ്പറേറ്റുകൾ അവരുടെയും ബാലൻസ് ഷീറ്റ് വളരെ മോശം അവസ്ഥയിലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ സമ്പദ് വ്യവസ്ഥ വളരെ ദയനീയമായ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് രാജ്യത്ത് വലിയൊരു സാമ്പത്തിക കുതിപ്പും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സ്ട്രക്ചറലായിട്ടുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കി. നമ്മുടെ മൂന്നാംഘട്ട പരിഷ്കാരത്തിന്റെ തുടക്കം തന്നെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ചും പ്ലാനിംഗ് കമ്മീഷൻ മാറ്റി നീതി ആയോഗ് കൊണ്ടുവന്നു. അത് പ്ലാനിംഗ് കമ്മീഷനിലെ വ്യവസ്ഥയിൽ നമ്മുടെ ഒരു ടീം ഇന്ത്യ കോൺസെപ്റ്റ് ഉറപ്പുവരുത്താൻ പറ്റിയത് നീതി ആയോഗിലാണ്. സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേന്ദ്ര പ്രധാനപ്പെട്ട വകുപ്പ് മന്ത്രിമാരും പ്രധാനമന്ത്രിയുമായിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നയപരമായ കാര്യങ്ങൾ കൂടുതൽ ഉപദേശിക്കാൻ നീതി ആയോഗിന് പറ്റുകയും അതനുസരിച്ച് ഗവൺമെന്റിന്റെ നയപരമായ മുൻഗണന മാറുകയും കൂടുതൽ ഒരു സർവ്വാശ്ലേഷിയായ ഒരു വികസനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. അല്ല, ആദ്യം തുടങ്ങി നീതി ആയോഗ് കൊണ്ടുവന്നു, പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയെടുത്തു. രണ്ടാമതായിട്ട് ഗവൺമെന്റ് ചെയ്തത് ജാം ട്രിനിറ്റി എന്ന് പറയും, ജൻധൻ അക്കൌണ്ട് ആധാർ ആയിട്ട് ബന്ധപ്പെടുന്നു, അത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതിനാണ് ജൻധൻ ആധാർ മൊബൈൽ. അതുപ്രകാരം നമ്മുടെ രാജ്യത്ത് ഏകദേശം 58 കോടി പുതിയ അക്കൌണ്ട് ഉറപ്പുവരുത്തുക, പുതിയ ബാങ്ക് അക്കൌണ്ട് സാധാരണ പാവപ്പെട്ട ആൾക്കാർക്ക്, മലയോര പ്രദേശങ്ങൾ താമസിക്കുന്നവര്, പിന്നോക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്നത്, സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും പിന്നോക്ക അവസ്ഥയിൽ ജീവിക്കുന്നവര്, അവർക്കെല്ലാം ബാങ്ക് അക്കൌണ്ട് ഉറപ്പുവരുത്താൻ ഈ ജൻധൻ ആധാർ മൊബൈൽ, അതായത് ജൻധൻ സ്കീം മുഖാന്തരം പറ്റി. അതിന്റെ നമുക്കൊരു ഒരു ചലഞ്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് ബാങ്കിംഗ് പരിഷ്കാരം, നാഷണലൈസേഷൻ ബാങ്ക് 69 ഏകദേശം 14 ബാങ്കും 1980 6 ബാങ്കും അങ്ങനെ 20 ബാങ്ക് നാഷണലൈസ് ചെയ്തു. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശത്തുള്ള ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ കൂടി. പക്ഷേ അതേസമയം പാവപ്പെട്ട ആൾക്കാർക്ക് ബാങ്കിലോട്ടുള്ള ഒരു ആക്സസ് കിട്ടിയില്ല.

0: പ്ലാൻ നോൺ പ്ലാൻ ക്ലാസിഫിക്കേഷനും ഇങ്ങനെ ചില ബജറ്റ് വായിക്കുന്നതിന് വളരെ ഈസിയാക്കി മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കുകയും കൂടുതൽ പദ്ധതികൾ ഈ ഗവൺമെന്റ് നേരിട്ട് ബജറ്റിൽ കൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിന്റെ പ്രധാന കാരണം 2017 ജൂലൈ 1 മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ GST നടപ്പാക്കി. GST എന്ന് പറഞ്ഞ വലിയൊരു മാറ്റമായിരുന്നു. കാരണം ഒൺ നേഷൻ ഒൺ ടാക്സ് എന്നൊരു ഇത് വന്നു. ഒൺ എക്കണോമിക് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ്. ഒൺ എക്കണോമിക് ഇന്ത്യ എന്ന് പറയാൻ കാര്യം, ഇപ്പം ആസാമിൽ നിന്ന് ഒരു ട്രക്ക് ഡ്രൈവർ ഗുഡ്സുമായിട്ട് കേരളത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ കടന്നു വരണം. തൊട്ടടുത്ത് ഒറീസ, അതിനുശേഷം ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഇങ്ങനെ കടന്നു വരുമ്പോൾ ഓരോ സംസ്ഥാനത്ത് ഓരോ ടാക്സ് നിയമങ്ങളും ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, അതിന്റെ ബുദ്ധിമുട്ടുകൾ, ഗുഡ്സിന്റെ മൂവ്മെന്റ് തടസ്സങ്ങൾ, അതെല്ലാം മാറ്റി GST വന്നോടെ ഒൺ നേഷൻ ഒൺ ടാക്സ് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടാക്സ് മൊബിലൈസേഷൻ, അതായത് 2017 ടാക്സ് ചെയ്ത ഒരു 96,000 കോടി രൂപയായിരുന്നു 96,000 കോടി രൂപ. ഇന്നിപ്പോ 2 ലക്ഷം കോടിക്ക് മുകളിൽ, അതായത് ഇരട്ടിയിലധികം, അത് ഇൻഡയറക്ട് ടാക്സ് റിഫോം ഏറ്റവും വലിയ ഒരു ഇതാണ് ഇൻഡയറക്ട് ടാക്സ് റിഫോം. അത് അവിടെ നിന്നില്ല. രണ്ടാം ഘട്ടം നമ്മൾ വന്നു. ആദ്യം നമ്മൾ ഏകദേശം 5%, 12%, 18%, 20% പല സ്ലാബുകളായിരുന്നു, വ്യത്യസ്തമായ സ്ലാബുകൾ. അത് ഇപ്പം GST 2.0 എന്ന രീതിയിൽ അത് കുറച്ചുകൂടി റാഷണലൈസ് ചെയ്ത് ചില ഗുഡ്സുകൾക്ക് മാത്രം 40% ആക്കി, ബാക്കി 18%. ഇങ്ങനെ കൂടുതൽ റേറ്റ് ഇടന്ന് കുറച്ചു കൊണ്ടുവന്നു. അപ്പം തുടർ റിഫോമുകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം വന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ പദ്ധതി വന്നത്, സാഗർമാല, ഭാരത്മാല, പർവ്വത്മാല. സാഗർമാല പദ്ധതി പ്രകാരം പോർട്ടുകളുടെ ഡെവലപ്മെന്റ്, പർവ്വത്മാല പദ്ധതി പ്രകാരം ഹില്ലി ഏരിയയിലും നോർത്ത് ഈസ്റ്റ് കശ്മീര്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലെ പ്രദേശങ്ങൾ കൂടുതൽ റോഡ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നു. ഭാരത്മാല പദ്ധതി പ്രകാരമാണ് റോഡുകളുടെ നിർമ്മാണം. കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷം കൊണ്ട് റോഡുകളുടെ കിലോമീറ്ററിലുള്ള വർധനവ് എന്ന് പറയുന്നത് 97,850 കിലോമീറ്റർ ആയിരുന്നു 2014 റോഡുകളുടെ നീളം. ഇന്നത് ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററിലധികം, ഏകദേശം 50%ത്തിലധികം റോഡുകളുടെ നീളം വർധനവ് ഉണ്ടാക്കാൻ പറ്റി. അതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്ന വിദേശ നിക്ഷേപം ഏകദേശം 2014 $45.15 ബില്യൺ ആയിരുന്നു. അതിന്ന് ഏകദേശം $90 ബില്യൺ ആയിട്ട് ഉയർത്താൻ പറ്റി.
1: നമുക്കറിയാം ഈ കോവിഡ് ഒക്കെ ഫേസ് ചെയ്തൊരു ഗവൺമെന്റ് ആണത്, അതായത് ഒരുപാട് വെല്ലുവിളികളെ ഫേസ് ചെയ്തൊരു ഗവൺമെന്റ്. അപ്പൊ ഈ പറയുന്ന വിദേശ നിക്ഷേപമാണെങ്കിലും ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും അതിനെയൊക്കെ എന്താ പറയുക ഒരു ബൂണാക്കി എടുത്തത് എങ്ങനെയാണ്? ആ സാമ്പത്തിക നയങ്ങൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഗുണകരമായി മാറ്റിയെടുത്തത്?
0: തീർച്ചയായിട്ടും കൊറോണ സമയം ലോകത്തിന് വെല്ലുവിളിയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇന്ത്യക്ക് ഒരു അനുഗ്രഹമായി കിട്ടിയത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഗവൺമെന്റ് നയങ്ങൾക്ക് പ്രിഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു, സെർട്ടനിറ്റി ഉണ്ടായിരുന്നു, സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. അത് 2014 തൊട്ട് ഇന്ത്യക്കുള്ള ഒരു പ്രത്യേകതയാണ്, സെർട്ടനിറ്റി, പ്രിഡിക്റ്റബിലിറ്റി ആൻഡ് വളരെ ശക്തമായ നയം. ആ നയം കാരണം കൊറോണ പോലെയുള്ള വലിയൊരു മഹാമാരിയെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് പറ്റി. പക്ഷെ ആ സമയത്ത് നമ്മളെ ഈ ധനക്കമ്മി ഉയർന്നു, അത് എല്ലാ രാജ്യങ്ങളും ഉയർന്നു. ഏകദേശം കുറച്ച് ഉയർന്നു, ഏകദേശം 8% മേലെ പോയി. പിന്നീട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. കൂടാതെ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ എക്സ്പീരിയൻസ് ചെയ്തതാണ് ഡിജിറ്റൽ റവല്യൂഷൻ. അതിൽ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉറപ്പുവരുത്തി. കൂടാതെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്ത്യയിൽ നടപ്പാക്കി. അത് കാരണം ഇന്ന് ഏകദേശം വളരെ വിപ്ലവകരമായ മാറ്റമാണ് ഫിൻടെക് റവല്യൂഷൻ ഇന്ത്യ ഉറപ്പുവരുത്തി. ഇതൊക്കെ പൊതുസമൂഹം അറിയേണ്ട കാര്യമാണ്. ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഏറ്റവും സാധാരണക്കാർക്ക് പോലും, വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് പോലും, വളരെ കുറഞ്ഞ ഇൻകമുള്ള ആൾക്കാർ പോലും, ഉയർന്ന ഇൻകമുള്ള ആൾക്കാർ പോലും ഈ ഫിൻടെക് റവല്യൂഷന്റെയും ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിന്റെയും ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ആ മേഖലയിൽ മാത്രമല്ല, ഇപ്പം പേയ്മെന്റ് നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ മേഖലയിൽ, അതായത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് നമ്മൾ നടപ്പാക്കി. പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ട് കമ്പനികളുടെ ഉത്പാദനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ 2020 ഈ കൊറോണ സമയത്താണ് ആത്മനിർഭർ ഭാരതത്തിന്റെ പദ്ധതി പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരതത്തിന്റെ പദ്ധതി പ്രഖ്യാപനം കാരണം നമുക്കുണ്ടായ ഗുണമെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ഡിഫൻസ് പ്രൊഡക്ഷനിൽ നമ്മൾ വലുതായിട്ട് FDI അനുവദിച്ചിരുന്നില്ല. നമ്മളത് പബ്ലിക് പൊതുമേഖലയിൽ ലിമിറ്റ് ചെയ്തിരുന്നു, ഡിഫൻസ് പ്രൊഡക്ഷനും അതിന്റെ സിസ്റ്റമൊക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്ന ആർമ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ അനിൽ അംബാനി ഹിന്ദു പത്രത്തിൽ ലേഖനം എഴുതി. ആ ലേഖനം ആദ്യം അദ്ദേഹം കോട്ട് ചെയ്തത് നരേന്ദ്രമോദി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹത്തോട് നരേന്ദ്രമോദി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, മിസ്റ്റർ അനിൽ, നമ്മുടെ രാജ്യത്തെ കണ്ണുനീർ പോലും നമ്മുടെയല്ല. അപ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ടിയർ ഗ്യാസ് ഷെല്ല്, ഒരു ചെറിയ തർക്കമൊക്കെ ഉണ്ടാകും, പോലീസ് ടിയർ ഗ്യാസ് ഷെല്ല് പോലും ചൈനയിൽ നിർമ്മിച്ച് ആ ഷെല്ലാണ് ഇവിടെ പൊട്ടിച്ച് നമ്മുടെ ആൾക്കാരുടെ കണ്ണുനീര് ചൈനയിൽ നടക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ഈ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. പണ്ട് 4 ലക്ഷം കോടി രൂപ ബഡ്ജറ്റിൽ 2 ലക്ഷത്തിലധികം കോടി രൂപ നമ്മൾ ഡിഫൻസ് എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് ഉപയോഗിച്ചത്. അപ്പൊ അത്രയും പൈസ ഇന്ത്യ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോവിഡിന് ശേഷം ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ഡിഫൻസ് നമ്മൾ വാങ്ങിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും, ഇന്ന് ഇന്ത്യ ഡിഫൻസ് പ്രൊഡക്ഷൻ മാത്രമല്ല ഡിഫൻസ് എക്യുപ്മെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയായിട്ട് ഇന്ത്യ മാറ്റാൻ പറ്റി. ഇത് ആത്മനിർഭർ ഭാരതിന്റെ വലിയൊരു മെച്ചമാണ്. അപ്പൊ ഡിഫൻസ് പ്രൊഡക്ഷന് മാത്രം നിൽക്കുന്ന

0: ഇതാണ് വന്ദേ ഭാരതിലെ ട്രെയിൻ, അതിന്റെ നിർമ്മാണം, കൂടാതെ തുടർച്ചയിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അതിന്റെ ഗ്രോത്ത്, ഇതൊക്കെ നടപ്പാക്കുന്നതിന് ഈ ആത്മനിർഭർ ഭാരത് പദ്ധതി സഹായിച്ചിരുന്നുണ്ട്. കൂടാതെ നമ്മുടെ വേറെ പ്രത്യേക ലേബർ റിഫോം നടപ്പാക്കിയത് ഈ ഗവൺമെന്റ് പ്രത്യേകതയാണ്. കഴിഞ്ഞ 1991 മുതൽ നമ്മുടെ സാമ്പത്തിക പരിഷ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ 1991 മുതലുള്ള ഗവൺമെന്റുകളൊക്കെ അല്പം നടപടിയെടുക്കാൻ വൈകിയ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അവർ അറച്ചു തന്നൊരു മേഖലയാണ് ലേബർ പരിഷ്കാരം. ലേബർ നിയമങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറെ ലേബർ നിയമങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ ആക്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാസ്സാക്കിയതാണ്. ഈ നിയമങ്ങൾ കുറച്ചുണ്ട്. പിന്നെ കുറെ നിയമങ്ങൾ നമ്മൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് കാലഘട്ടം എന്ന് പറയും, അത് 47 ശേഷം ഇന്ത്യ കുറച്ച് ഫാസിനേറ്റഡ് ആയിരുന്നു സോഷ്യലിസം എന്നുള്ള ആ കാലം പാസ്സാക്കിയ കുറെ നിയമങ്ങളുണ്ട്. ഈ രണ്ട് നിയമങ്ങളും വെച്ചിട്ട് ഒരു ഇന്ത്യ കെട്ടിപ്പിടുത്തിന് സാധ്യമല്ല എന്ന് പല ഗവൺമെന്റുകൾക്കും റിയലൈ ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിൽ തൊടാൻ താല്പര്യമില്ല. അങ്ങനെ ഏകദേശം 29 ലേബർ ലോസ്, പേയ്മെന്റ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, ട്രേഡ് യൂണിയൻ ആക്ട്, ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കോഡിഫൈ ചെയ്ത് 29 ലേബർ ലോസ് നാലായിട്ട് ചുരുക്കിയെടുത്ത് അതിനകത്ത് ലേബറിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്ത് മാത്രമല്ല അൺഓർഗനൈസ് ലേബറിനെ ഫോർമൽ ചെയ്യുന്നതിന്, അതായത് അവരെ കൂടുതൽ അവർക്ക് ബെനിഫിറ്റുകൾ, മറ്റ് ചികിത്സാ സൌകര്യങ്ങൾ, പെൻഷൻ, ഇതൊക്കെ ഉറപ്പുവരുന്ന രീതിയിലേക്ക് മാറ്റാൻ ഈ വളരെ ചിന്ന ഭിന്നമായി കിടന്ന 29 ലേബർ ലോസിനെ കോഡിഫൈ ചെയ്ത് 4 ലേബർ ലോസ് നടപ്പാക്കുകയും അത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ആണ് ആ ലേബർ ലോസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അത് വലിയൊരു പരിഷ്കാരമാണ്. അത് രാജ്യത്ത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. ഇതും ഈ ഗവൺമെന്റ് ഒരു പ്രത്യേകതയാണ്.
1: ഈ ഫോർമലൈസേഷൻ ഓഫ് ഇക്കോണമിയിൽ ഇതെല്ലാം വരുന്നുണ്ട് അല്ലെ. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാന സമ്പദ് വ്യവസ്ഥകൾ ആദ്യത്തെ 5 സ്ഥാനത്തിൽ ഇന്ത്യ മാറിയത് ഈ ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. സർക്കാരിന്റെ നയങ്ങൾ എത്രത്തോളം ഈ ഒരു ഗ്ലോബൽ ഇക്കോണമിയിൽ ഇന്ത്യയുടെ സ്ഥാനത്തെ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോ പഴയ പത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും പഴയ ന്യൂസുകളൊക്കെ വായിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ തോന്നുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മറ്റു രാജ്യങ്ങളിൽ പോകുന്ന വലിയ വാർത്തയൊന്നും ആവാറില്ലായിരുന്നു. പല പഴയ റെക്കോർഡുകൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ 2014 ശേഷം ഇന്ത്യക്ക് വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിക്കുന്നു വെച്ചാൽ ഇന്ത്യ വിദേശ നയം സാമ്പത്തിക വിപ്ലവത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ വഴിയും ഇന്ത്യൻസ് എബ്രോഡ്, അതാണ് ഇന്ത്യൻ ഡയസ്പോറ, അവര് ഇന്ത്യൻ ഡെവലപ്മെന്റിലും ഇന്ത്യയുടെ ഉയർച്ചയിലും അവർ അഭിമാനിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ അഭിമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. കഴിഞ്ഞ 12 ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തെ ഏത് പ്രധാനപ്പെട്ട നഗരത്തിൽ പോയാലും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് തടിച്ചുകൂടുന്നത്. അപ്പൊ അവർക്ക് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവരാണ് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ സൗദി, ഖത്തർ, ദുബായ് പോലെ രാജ്യങ്ങൾ അവിടുത്തെ രാജാക്കന്മാരാണ് പങ്കെടുക്കുന്നത്, പ്രസിഡന്റുമാരും കൂടെ പങ്കെടുക്കുന്നു. അത് ഇന്ത്യൻസിന് കൊടുക്കുന്ന ആത്മവിശ്വാസവും അവർക്ക് ഇന്ത്യയുടെ വികസനത്തിൽ പങ്കാളികളാവണമെന്നുള്ള മോഹവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇന്ത്യ പ്രത്യേകിച്ചും ഇന്ത്യൻസിന് മറ്റു രാജ്യങ്ങളുടെ വികസനത്തിൽ പങ്കാളിയാവുന്ന വെച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് കരാറുകൾ കിട്ടുന്നുണ്ട്. ആ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്താൻ താല്പര്യം വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് നിക്ഷേപം കൂടുതൽ നടത്തുന്നതിനും കൂടുതൽ പങ്കാളികളാവുന്നതിനും രീതിയിലേക്ക് ഈ നയതന്ത്ര മേഖലയെ ഗവൺമെന്റ് കൂടുതൽ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു തലം ഉണ്ടാക്കിയത് മോഡി ഗവൺമെന്റാണ്. അതിന്റെ ഒരു ചുരുക്കിയ സംഭവം ഞാൻ പറയാം. പക്ഷേ 2nd World War ശേഷം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് തോന്നുന്നു അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം ചെയ്തത് അതുവരെ അമേരിക്ക ബ്രിട്ടന്റെ കുറച്ച് താഴെ നിന്നതാണ്. കാരണം ബ്രിട്ടൻ ആയിരുന്നു 2nd World War വരെ വേൾഡ് ഡോമിനേറ്റിംഗ് നേഷൻ. 2nd World War ശേഷം അമേരിക്ക വരാൻ കാര്യം അവര് ഡോളറിനെ പ്ലേസ് ചെയ്തു. ഗോൾഡ് വാസ് ഈക്വൽ ടു ഡോളർ, ആ രീതിയിലേക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് കൊണ്ടുവരികയും ഇന്റർനാഷണൽ ട്രാൻസാക്ഷനിലേക്ക് ഡോളറിനെ പുഷ് ചെയ്ത് ഉയർത്തിയതുകൊണ്ട് പിന്നീടുള്ള വേൾഡ് ഡോളർ അമേരിക്കയ്ക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. അത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്ത ഒരു നയപരമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡ് എക്കണോമിക് ഓർഡർ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറിയത്. അതുപോലെ തന്നെയാണ് എക്കണോമിക് ഡിപ്ലോമസിയും ഇന്ത്യൻ ഡയസ്പോറയും നല്ലതുപോലെ ഉപയോഗിച്ച് ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വിദേശ ഇന്ത്യക്കാരെ പങ്കാളികളാക്കാനും വിദേശ ഇന്ത്യക്കാർക്കുള്ള കോൺഫിഡൻസ്, അവിടുത്തെ ഇൻവെസ്റ്റേഴ്സ്, ട്രേഡേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, അവർക്കെല്ലാം ഇന്ത്യൻ വികസനത്തിൽ പങ്കാളികളാവാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പറ്റിയെന്നുള്ളത് വലിയൊരു മെച്ചമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൂടാതെ നമ്മുടെ ഈ പറയുന്ന ബ്രിക്സ്, G20 ഇന്ത്യ നടത്താൻ പറ്റി, അത് വളരെ വിജയകരമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഏത് ഇന്റർനാഷണൽ കോൺഫറൻസും ഇന്ത്യ ഓർഗനൈസ് ചെയ്യാനും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന അതിലൊരു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാർട്ടിസിപ്പന്റ് ആകുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റിയെന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്.
1: നമ്മളിപ്പോ FDI കുറിച്ച് പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി കാർഷിക അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ ആ മേഖലകളെ ഉദ്ധരിക്കാൻ സഹായിച്ചിട്ടുണ്ട്?
0: തീർച്ചയായും ഗ്രാമീണ മേഖലയിൽ പ്രധാനമായിട്ട് ഗവൺമെന്റ് ചെയ്തത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ്. പ്രത്യേകിച്ച് പറയാൻ റൂറൽ വെൽഫെയറിന് പ്രാധാന്യം കൊടുത്ത്. അതിൽ ഒന്നാണ് ദീൻ ദയാൽ ഗ്രാം ജ്യോതി യോജന പ്രകാരം കോടിക്കണക്കിന് ആൾക്കാർക്ക് വൈദ്യുതി കണക്ഷൻ കൊടുത്തു. അത് ഈ ഗവൺമെന്റ് പ്രത്യേകത റീച്ചിങ് ദി അൺറീച്ച്ഡ്, ടാർജറ്റിംഗ് ദി അൺടാർജറ്റഡ്, ആ മേഖലയിലേക്ക്. അപ്പൊ റീച്ചിങ് ദി അൺറീച്ച്ഡ്, ഇതുവരെ കണക്ടിവിറ്റി ഇല്ലാത്ത, റൂറൽ കണക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് റൂറൽ കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി, കൂടാതെ ദീൻദയാൽ ഗ്രാം ജ്യോതി യോജന ആ പദ്ധതി പ്രകാരം കൂടുതൽ വൈദ്യുതി കണക്ഷൻ കൊടുത്തു. കൂടാതെ വാട്ടർ കണക്ഷൻ, ഏറ്റവും കൂടുതൽ പൈപ്പ് മുഖാന്തരം വെള്ളം വേണം ഉറപ്പുവരുത്താൻ ഈ ഗവൺമെന്റിനെ പറ്റി. അത് കാരണമുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടർ കണക്ഷനും കൂടാതെ വൈദ്യുതി കണക്ഷൻ കൊടുത്ത കാരണം ഈ ഗവൺമെന്റ് പ്രത്യേകത കൂടുതൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഈ വൈദ്യുതിയും വാട്ടറും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ സ്ത്രീകൾക്കുള്ള ഒരു എംപവർമെന്റിനും ഒക്കെ അവർക്ക് കൂടുതൽ സമയം വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിനും കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി എൻഗേജ് ചെയ്യുന്നതിനും ഈ വൈദ്യുതി കണക്ഷനും വാട്ടർ കണക്ഷനും തീർച്ചയായിട്ടും ഈ റൂറൽ ഏരിയയിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കി. കൂടുതൽ കൃഷിയുടെ കാര്യത്തിൽ കൂടുതൽ സബ്സിഡി കൊടുക്കുകയും കൂടുതൽ വികസനം ഉറപ്പുവരുത്തുകയും ചെയ്യും. അവന്റെ പ്രത്യേകിച്ച് പണ്ടൊക്കെ ഈ പാലിൽ ഈ യൂറിയ കലർത്തുന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അത് സബ്സിഡി അവിടെ കുറച്ച് ഒഴിവാക്കിയതിന്റെ ഭാഗമായിട്ട് അത് ഉറപ്പുവരുത്താൻ പറ്റി.
1: ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ അതേപോലെ തന്നെ പ്രവാസികളുടെ മണി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ കൂടിയാണ് കേരളത്തിന്റെ. കേന്ദ്രത്തിന്റെ നയങ്ങൾ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ എത്രത്തോളം, അല്ലെങ്കിൽ ഫിസ്കൽ ഫെഡറലിസത്തെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
0: സത്യം പറഞ്ഞാൽ ഫിസ്കൽ ഫെഡറലിസം കൂടുതൽ ശക്തിപ്പെട്ടത് 2014 ശേഷമാണ്. അത് 14 ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി ആയിരുന്നു എന്റെ അധ്യക്ഷൻ. അപ്പൊ നമ്മുടെ ഈ നീതി ആയോഗ് സ്ഥാപിതമാവുകയും പ്ലാനിംഗ് കമ്മീഷൻ പോവുകയും ചെയ്യേണ്ട ഭാഗമായിട്ട് പണ്ട് പ്ലാൻ ഫണ്ട് വന്നുകൊണ്ടിരുന്നു, അത് നിർത്തലാക്കിയെന്നുള്ള ശരി തന്നെയാണ്. പക്ഷേ അതുവരെ 32% 13 ധനകാര്യ കമ്മീഷൻ വരെ സംസ്ഥാനങ്ങളുടെ വീതം കിട്ടിയത്. അത് 14 ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി റിപ്പോർട്ട് നിന്നത് 32-42% സംസ്ഥാനങ്ങളുടെ വീതം കൂടി. തീർച്ചയായിട്ടും അവ സംസ്ഥാനങ്ങൾ കൂടുതൽ വിഹിതം വന്നു എന്ന് മാത്രമല്ല ഫിസ്കൽ ഡെഫിസിറ്റ് കൂടി സംസ്ഥാനങ്ങൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് അതായത് ഉയർന്ന ഹ്യൂമൻ ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അല്ലെങ്കിൽ അംഗൻവാടി, സോഷ്യൽ വെൽഫെയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കി ഉയർന്ന മാനവവിഭവശേഷി സൂചിക നേടിയ സംസ്ഥാനങ്ങൾക്ക് അതിനുണ്ടായ ചെലവ് ഒരു കമ്മി കൊടുക്കുന്നതിന് പ്രത്യേകം ഗ്രാന്റും 14 ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു. 15 ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ചെറിയൊരു 42-41 കുറച്ചതേ ഉള്ളൂ, 1% കുറവ്. പക്ഷേ ഇങ്ങനെയുള്ള സംസ്ഥാനം മാനവവിഭവശേഷിക്ക് കൂടുതൽ പൈസ ചെലവാക്കിയ സംസ്ഥാനങ്ങൾക്ക് അത് കാരണമുണ്ടായ ധനക്കമ്മി കുറയ്ക്കുന്നതിനുള്ള പ്രൊവിഷൻസ് ഈ 14 ധനകാര്യ കമ്മീഷൻ ഉണ്ടായിരുന്നു. 15 ധനകാര്യ കമ്മീഷൻ അതിനുള്ള അനുകൂലമായ നടപടികളാണ് എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഫിസ്കൽ ഫെഡറലിസത്തിന് ഉപരി കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുത്താൻ പറ്റിയെന്നുള്ളത് മോഡി ഗവൺമെന്റ് ഒരു പ്രത്യേകതയാണ്. അതൊരു കാര്യം പറയുന്നത്, പക്ഷെ അത് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കാകുമ്പോൾ നമ്മൾക്കിപ്പോൾ അത്യാവശ്യം സ്കൂൾ ബിൽഡിംഗ് ഉണ്ട്, ഇരിക്കാൻ ബെഞ്ചും ഡെസ്കുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം ബേസിക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് നമുക്കുണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് വർഷങ്ങളായിട്ട്. അവരുടെ ഒരു പ്രത്യേകത അവരിപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് നേടാൻ പോവുകയാണ്. അവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിന്നോക്ക അവസ്ഥയായിരുന്നു. അതിലൊരു കണക്ക് പറയുന്നത് 2047-50 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്ക് ഉയരുകയായിരുന്നു 47-58 കാലഘട്ടത്തിൽ. പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ദാരിദ്ര്യ കണക്ക് വളരെ കുറയുകയാണ് ചെയ്തത്. അത് മാത്രമല്ല തൊഴിലില്ലായ്മ നിരക്ക് എംപ്ലോയ്മെന്റ് കണക്കുണ്ട്, അതായത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഉണ്ട് PLFS. ആ സർവേ പ്രകാരം NSSയുടെ സർവേ പ്രകാരം 2017 6.1% തൊഴിലില്ലായ്മ എന്നുള്ളത് 2022 3.2% അവിടെ കുറഞ്ഞു എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ NSSയുടെ കണക്ക് പറയുന്നത്. പോവർട്ടി റേഷ്യോ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പൈസ ചെലവാക്കി വിദ്യാഭ്യാസം നേടിയ കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ. പക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കുട്ടികൾക്ക് ഇരിക്കാൻ ബെഞ്ചില്ല, കയറി നിൽക്കാൻ ക്ലാസ് മുറികളില്ല, അവർക്ക് ബേസിക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. അത് മാത്രമല്ല അവിടെ അടുത്ത പൊട്ടൻഷ്യൽ ആയിട്ട് നിൽക്കുക ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയും, ആവറേജ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ആവറേജ് ഏജ് ഏകദേശം 40 പക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഏകദേശം 22-23, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ 22-23. അപ്പം അടുത്ത കുറെ വർഷങ്ങൾ അവിടുന്ന് കൂടുതൽ കുട്ടികളും കൂടുതൽ ലേബർ ഫോഴ്സും വരാൻ സാധ്യതയുണ്ട്. അപ്പം കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ ഡിമാൻഡിംഗ് ആയിട്ടുള്ള സ്കൂൾ സൗകര്യങ്ങൾ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, സോഷ്യൽ സർവീസ്, വെൽഫെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ സംസ്ഥാനങ്ങളുടെ ആവശ്യം വെച്ചാൽ അവർക്ക് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ഇല്ല, കയറി നിൽക്കാൻ ക്ലാസ് മുറിയില്ല, ബേസിക് ടോയ്ലറ്റ് ഇല്ല. ഇവിടുത്തെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് സ്കൂൾ കെട്ടിടമുണ്ട്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, കുട്ടികൾ ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി സ്മാർട്ട് ക്ലാസ് റൂം ആവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ആശയമാണ്. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി ഡിഫറൻ്റ് ആണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ മുൻഗണന ഡിഫറൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നാഷണൽ ഗവൺമെന്റ് എന്ന രീതിയിൽ ഇത് രണ്ടും ബാലൻസ്ഡായിട്ട് കാണാനേ പറ്റൂ. തീർച്ചയായിട്ടും കുറച്ച് പണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുത്താലും തൗസൻഡ്സ് കുറയ്ക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ഉറപ്പുവരുന്നതിന് കഴിഞ്ഞ 12 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു എക്സാമ്പിൾ, ഒരു ലേമൻ ഭാഷയെ പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും ഒക്കെ പോയി കാണുന്നത് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനെയാണ്. ഡെപ്യൂട്ടി ചെയർമാൻ സാധാരണയായിട്ട് ഒരു സീനിയർ പ്രൊഫസർ റിട്ടയർ ആയ ഒരാളോ അല്ലെങ്കിൽ സീനിയർ ബ്യൂറോക്രാറ്റൊക്കെയാണ് ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി വെച്ചാൽ ഏകദേശം ഒരു 70-80 കാണും, വളരെ സീനിയർ ആയിട്ടുള്ള ഏകദേശം ഒരു 60-70 പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു മഹത് വ്യക്തി. ഒരു ഡെപ്യൂട്ടി ചെയർമാനെ പോയി കാണുന്നതിനുപരി ഈ കോപ്പറേറ്റീവ് ഫെഡറലിസം ടീം ഇന്ത്യ കോൺസെപ്റ്റ് വന്നതോടെ ഒരു മുഖ്യമന്ത്രിക്ക് നേരിട്ട് പ്രധാനമന്ത്രിയായിട്ട് സീനിയർ മന്ത്രിമാരോട് സംസാരിക്കാനുള്ള വേദി സ്ഥാപിതമാക്കി മാറ്റി. അതാണ് എന്റെ പ്രത്യേകത. അവർക്ക് നേരിട്ട് പ്രധാനമന്ത്രിയോടും സീനിയർ മന്ത്രിമാരോട് സംസാരിക്കാനുള്ള കൂടുതൽ വീതി ഉറപ്പുവരുത്തി. പകരം ഒരു ഉദ്യോഗസ്ഥനെ പോയി കാണേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമ്പോൾ ഏകദേശം 9 കോടി ജനതയുടെ മുഖ്യമന്ത്രിയാണ്. യു പി മുഖ്യമന്ത്രിയെ 30 കോടി ജനതയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പോയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ കാണുന്നതിന് പകരം നേരിട്ട് സീനിയറായുള്ള കേന്ദ്രമന്ത്രിമാരെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ കാണാനുള്ള രീതിയിലേക്ക് നമ്മുടെ സ്ഥാപനവൽക്കരണം ഉറപ്പുവരുത്തി എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട്
1: ഇപ്പോ നമ്മളിപ്പോ 12 വർഷത്തിലെത്തി നിൽക്കുകയാണ്. അധികാരത്തിന്റെ തുടക്കത്തിൽ സർക്കാർ പറഞ്ഞൊരു ഇതെന്ന് പറയുന്നത് അച്ഛാദിൻ ആനേവാലാഹ, അതായത് നല്ല ദിനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാണ് ക്യാമ്പയിൻ തുടങ്ങിയത്. ഇനി അടുത്ത ദശകത്തിൽ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ കഴിഞ്ഞ ഇത്രയും വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങൾ എത്രത്തോളം മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഗുണകരമാകും? എന്താണ് നാളത്തേക്കുള്ളൊരു ദീർഘവീക്ഷണം നമുക്ക്?
0: തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകത നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ കമൻഡബിൾ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ രാജ്യം പറഞ്ഞ ശേഷം 50-60% ഇൻഫ്രാസ്ട്രക്ചർ വളർച്ച നമുക്ക് കഴിഞ്ഞ 12 വർഷം നേടാൻ പറ്റി. കൂടാതെ വെൽഫെയർ കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റി, കുടിവെള്ള സൗകര്യം കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റി, അപ്പോൾ ആൾക്കാരുടെ ക്ഷേമം കൂടുതൽ ഉറപ്പുവരുത്താൻ പറ്റി എന്നുള്ളൊരു പ്രത്യേകതയാണ്. അതേസമയം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നമ്മുടെ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയും, ഫിസ്കൽ ഡെഫിസിറ്റ്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഗ്രോത്ത് റേറ്റ്, ഇതൊക്കെ ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്ത് ഒരു ഡാർക്ക് വേൾഡിന്റെ ബ്രൈറ്റ് സ്പോട്ടാണ് ഇന്ത്യ. ഇന്ന് ലോകം മൊത്തം അനിശ്ചിതത്വമാണ്. ആ അനിശ്ചിതം ഇന്ത്യ ബാധിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെയും കയറ്റുമതിയൊക്കെ ബാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇന്ന് അനിശ്ചിതത്വമുള്ള ഒരു ലോകത്ത് ഏറ്റവും സെർട്ടൺ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ഡെവലപ്മെന്റ് സ്പോട്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊരു വളരെ വളരെ ശ്ലാഘനീയമായ ഒരു പോളിസി നടപടി കൊണ്ടും രാഷ്ട്രീയ നേതൃത്വം കൊണ്ടും ഇന്ത്യയെ നേടാൻ പറ്റിയതാണ്. ഈ കൊറോണയോ അല്ലെങ്കിൽ മധ്യേഷ്യയിലുണ്ടാകുന്ന യുദ്ധങ്ങളോ ഇന്ത്യയെ ബാധിച്ചില്ലെന്നല്ല, ബാധിച്ചു. പക്ഷെ എന്നാൽ അതിനേക്കാൾ മറികടന്ന് പോകാൻ പറ്റുന്ന ഒരു ഇച്ഛാശക്തിയും ഒരു രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇനിയുള്ളത് നമ്മുടെ വികസിത് ഭാരത് 2047, ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. 2047 വികസിത് ഭാരത് അജണ്ടയിൽ വ്യക്തമായിട്ടും കൂടുതൽ പറയുന്നത് ആൾക്കാരുടെ ക്ഷേമം മാത്രമല്ല, ഇന്ത്യ ഒരു ഡെസ്റ്റിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ആയി മാറാനുള്ള എല്ലാ നടപടികളും 2047 വികസിത് ഭാരത് അജണ്ടയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മന്ത്രാലയങ്ങൾക്കും അവരുടെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പോളിസീസ് പ്രഖ്യാപിക്കുന്നത്. എഡ്യൂക്കേഷൻ മേഖലയായാലും, മൈനിങ് ആൻഡ് കോറിംഗ് ആയാലും, അഗ്രികൾച്ചർ ആയാലും, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആയാലും, ഡിഫൻസ് ആയാലും, ഡിഫൻസ് മാനുഫാക്ചറിംഗ് എക്സ്പോർട്ട് ആയാലും, 10 വർഷം മുമ്പ് ഒരിക്കലും നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും ധൈര്യമില്ലാത്തതായിരുന്നു ഇന്ത്യ ഡിഫൻസ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നതായി മാറുന്നു. ഇന്നത് മാറിക്കഴിഞ്ഞു. ലോകത്ത് ഇന്ത്യൻ ഗുഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിസിൻസ്, ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ട്രാൻസ്പോർട്ട് സൗകര്യം, ഇത് ലോകം പലതും ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി, നമ്മുടെ ആംസ് ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഇന്ത്യ ഇനി കൂടുതൽ ഒരു സെൽഫ് റിലയൻറ്റിലേക്ക് പോകുന്ന അവസ്ഥയാണ്. അതായത് വെൽഫെയർ മറികടന്ന് സെൽഫ് റിലയൻറ് ഇന്ത്യ, അതിന് വികസിത് ഭാരത് അജണ്ട 2047 പ്രകാരമുള്ള നടപടികൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ അത് ഓരോന്നിട്ട് പറയുന്നത് പ്രധാനമന്ത്രി ഗതിശക്തി യോജന, ഇതൊക്കെ എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല, അത് മാത്രമല്ല പുതിയ ഒരു കാഴ്ചപ്പാടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സോളാർ എനർജി, ഇങ്ങനെയുള്ള പുതിയ എനർജി സോഴ്സസ് നമ്മൾ ടാപ്പ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഗവേഷണം നടക്കുന്നുണ്ട്, ബഹിരാകാശ ഗവേഷണം, ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നതിൽ. അങ്ങനെ പഴയ ഇന്ത്യ മാറിയെന്നത് നരേന്ദ്രമോദി തന്നെ പറയുന്നത് പുതിയ ഇന്ത്യ അദ്ദേഹം കാണുന്നതായിട്ട് 2022 പ്രഖ്യാപിച്ചിരുന്നു. 2024 വീണ്ടും അധികാരമേറ്റതിനു ശേഷം ഈ വികസിത് ഭാരത് അജണ്ടയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ ക്ഷേമവും അതേസമയം ഒരു സ്വാശ്രയ ഇന്ത്യ ഉറപ്പുവരുന്ന രീതിയിലേക്കുള്ള നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മന്ത്രാലയങ്ങളും ആ പോളിസി നമുക്ക് കാണാൻ പറ്റും. ബജറ്റ് കഴിഞ്ഞ 2 വർഷത്തെ ബജറ്റ് നോക്കിയാൽ തന്നെ വികസിത് ഭാരത് അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് പ്രഖ്യാപനങ്ങളെല്ലാം വരുന്നത്.
1: കീ ഫോക്കസ് ഏരിയ സാറി പറഞ്ഞ ഇത് തന്നെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ചലഞ്ചസ് എന്തൊക്കെയാണ്, കീ ഫോക്കസ് ഏരിയ എന്തൊക്കെ ആവണം?
0: കീ ഫോക്കസ് ഏരിയ വെച്ചാൽ ഇന്ത്യക്ക് ഏറ്റവും പ്രധാനം, ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ റുപ്പി ബേസ്ഡ് എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത റുപ്പി ബേസ്ഡ് എക്സ്പോർട്ട്, ഇന്ത്യൻ റുപ്പി ലോകത്തിലെ ഏത് കറൻസിയോടും പിടിച്ചിരിക്കാൻ പറ്റിയ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് ഗവൺമെന്റ് ഇന്ത്യയുടെ ഫോക്കസ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഏഷ്യൻ മേഖലയിൽ, പ്രത്യേകിച്ച് ഇന്ത്യനേഷ്യൻ മേഖലയിൽ ഏറ്റവും ഒരു പവർഫുൾ നേഷനായിട്ട് ഇന്ത്യ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ഫോക്കസാണ്. അത് നമ്മുടെ കറൻസിയും നമ്മുടെ എക്സ്പോർട്ടിനെയും പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 പറയുന്നതാണ്, പക്ഷെ അതിപ്പം കൂടുതൽ യാഥാർത്ഥ്യമായിട്ട് വരുന്നു. അപ്പം ഇന്ത്യ ഒരു പ്രൊഡ്യൂസിംഗ് സെന്ററാണ്, ഇന്ത്യ ഒരു എക്സ്പോർട്ടിംഗ് സെന്ററായിട്ട് മാറുന്നു, ഇതൊരു പ്രത്യേകതയാണ്. അതേസമയം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പാവപ്പെട്ട ആൾക്കാർ, പീപ്പിൾ ലിവ് ഇൻ ഹില്ലി ഏരിയ, ട്രൈബൽ ഏരിയ, ബാക്ക്വേർഡ് ഏരിയ, റൂറൽ ഏരിയ, ഫാമേഴ്സ്, തൊഴിലാളികൾ, ഇവരുടെ ക്ഷേമം ഉറപ്പുവരുന്നതിനുള്ള കൂടുതൽ സ്കീം, അത് ഡിജിറ്റൽ ഇന്ത്യ ആയാലും പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും, ഈ കാര്യങ്ങൾ കൂടുതൽ ഗവൺമെന്റ് ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾ എഡ്യൂക്കേഷൻ, ഈ രണ്ട് വൊക്കേഷൻ എഡ്യൂക്കേഷൻ, സ്കിൽ ഇന്ത്യ മിഷൻ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി, എത്രത്തോളം ആൾക്കാർ അതിനെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് മനസ്സിലാക്കി കുറച്ചുകൂടി കണ്ടിന്യൂസ് റിഫോം ആ മേഖലയിലും ആവശ്യം. ആവശ്യമാണെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഹയർ എഡ്യൂക്കേഷനിലും സ്കൂൾ എഡ്യൂക്കേഷനിലും, കാരണം പുതിയ ലോകം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വെച്ചാൽ ഗ്ലോബൽ എഡ്യൂക്കേഷനാണ്. അപ്പൊ ഞാൻ ടൊറോണ്ടോ സിറ്റിയിലെ ഒരു സ്കൂളിൽ എഡ്യൂക്കേറ്റ് ചെയ്താൽ എനിക്ക് ഗ്ലോബൽ മാർക്കറ്റുമായിട്ടാണ്

0: എന്റെ എബിലിറ്റിയും എന്റെ നോളജും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഉയർത്തുന്ന ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കേണ്ടി വരും എഡ്യൂക്കേഷൻ മേഖലയിലെ കാര്യങ്ങൾ.
1: അപ്പോ അങ്ങനെ 2047 വികസിത രാഷ്ട്രം എന്നൊരു സ്വപ്നം പൂവണിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. കഴിഞ്ഞ ഒരു 12 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഡൽഹിയിൽ നിന്ന് വരുന്ന കണക്കുകളും നയങ്ങളും സാധാരണ ജനജീവിതത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ മുഖത്തെ തന്നെ എത്രത്തോളം മാറ്റിമറിച്ചു എന്ന് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ പ്രിയേഷ് ആണ്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിനും ഇത്രയധികം വിവരങ്ങൾ തന്നതിനും ഒരുപാട് നന്ദി.
2: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷക്കാലത്തെ പ്രവർത്തന മികവ്, ഒരു വിലയിരുത്തൽ. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ സി എ പ്രിയേഷുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി
1: റേഡിയോ സ്മരണകൾ. ഇന്ന് റേഡിയോ സ്മരണകൾ അവതരിപ്പിക്കുന്നത് അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ.
2: ഗ്രാമീണ കേരളത്തിന്റെ സംവേദന തലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വാർത്താവിനിമയോ ഉപാധിയായിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ. ആകാശവാണി എന്നുള്ള പേര് ആദ്യകാലത്ത് അതിന് പ്രചാരത്തിൽ വന്നിരുന്നില്ല. റേഡിയോ എന്ന് മാത്രമേ പറയുമായിരുന്നുള്ളൂ. ഗ്രാമീണ കേരളം എന്ന് ഞാൻ പറയുമ്പോൾ നഗരത്തിലെ സ്വാധീനം എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലെ ആനാവൂർ വില്ലേജിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും. എന്റെ ബാല്യകാല വിദ്യാഭ്യാസവും ഒക്കെ അവിടെയായിരുന്നു. വീട്ടിൽ റേഡിയോ ഇല്ല. ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു ചായക്കടയിൽ റേഡിയോ ഉണ്ടായിരുന്നു. വാർത്ത കേൾക്കും. അത് ഒരു പുതിയ അനുഭവമാണ്. ഞങ്ങൾ കുട്ടികൾ അവിടെ കൂടി നിന്ന് വാർത്ത കേട്ടുകൊണ്ടിരിക്കും. മുതിർന്നവർ ചായ കുടിച്ച് ഇങ്ങനെ ഉല്ലസിച്ചിരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കാം. പക്ഷെ പിന്നീട് റേഡിയോ എന്റെ ജീവിതത്തിൽ ഒരു നിർണായകമായ സ്വാധീനം ചെലുത്തിയത് ഞാൻ അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 1962 ചൈനീസ് യുദ്ധം ഉണ്ടായപ്പോൾ, ഇന്ത്യ ചൈന യുദ്ധം വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. നെഹ്റുവായിരുന്നു അന്ന് പ്രധാനമന്ത്രി. അന്ന് വാർത്തകൾ കേൾക്കാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ സൗകര്യം ചെയ്തു തന്നിരുന്നു. സ്കൂളിൽ റേഡിയോ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ അതിന്റെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുന്നതിലും ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിലും താല്പര്യമെടുത്തിരുന്നു. അദ്ദേഹമാണ് റേഡിയോ ഓൺ ചെയ്ത് ഈ ചൈന വാർത്തയെക്കുറിച്ചുള്ള അല്ലെ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾക്ക് തന്നു. അപ്പൊ ചൈനയെന്നൊരു രാജ്യമുണ്ട് എന്നും യുദ്ധമാണ് എന്നും ഇന്ത്യക്കാരവിടെ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഒരു പോസ്റ്റ് പിടിച്ചു, രണ്ട് പോസ്റ്റ് പിടിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ല. അത് ഞങ്ങളുടെ ബാല്യ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. തുടർന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയപ്പോഴായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി അധികാരത്തിലേറ്റ ആദ്യ സമയത്തായിരുന്നു ഈ യുദ്ധം. അതിന്റെ വാർത്തകളും ഉച്ചയ്ക്ക് 12:30 മലയാള വാർത്തയുണ്ട്. ആ മലയാള വാർത്തയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ കിട്ടുമായിരുന്നു. പിന്നീട് 12:50 ആകുമ്പോൾ ഒരു അഖിലേന്ത്യാ വാർത്ത വരും, ഡൽഹിയിൽ നിന്നുള്ള പ്രക്ഷേപണം. ആ പ്രക്ഷേപണത്തിലും ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകളും സാർവദേശീയ വാർത്തകളും ഒക്കെ വരുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ റേഡിയോയുമായിട്ട് ബന്ധപ്പെടുന്നതും. എന്നിലൊരു ദേശീയ വീക്ഷണം, യുദ്ധവിരുദ്ധത, അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തൊട്ടടുത്ത് 2-3 ഹോട്ടലുകളുണ്ട്. ചായക്കട എന്ന് പറയുന്നതാവും ശരി. അവിടെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാത്ത ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ റേഡിയോ ഉണ്ട്. അവിടെ ഇരുന്ന് ചലച്ചിത്ര ഗാനമൊക്കെ കേൾക്കും. പ്രമുഖരുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമൊക്കെ കേൾക്കാൻ സൗകര്യം ലഭിച്ചിരുന്നു. പിന്നീട് എപ്പോഴോ വീട്ടിൽ റേഡിയോ ഉണ്ടായി. റേഡിയോ ഉണ്ടായപ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഈ റേഡിയോ നാടകമുണ്ടായിരുന്നു. ടി എൻ ഗോപിനാഥൻ നായർ, കൈനിക്കര കുമാരപിള്ള, ടി എം വാസുദേവൻ നായർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ നാടകത്തിലൂടെ ഞങ്ങളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയ. നാടകത്തിൽ ജനങ്ങൾ കഥാപാത്രങ്ങളെ നേരിട്ട് കാണുകയാണ്. ഇവിടെ ശബ്ദത്തിലൂടെ മാത്രമേ കാണുന്നുള്ളൂ അല്ലെങ്കിൽ കേൾക്കുന്നുള്ളൂ. അപ്പൊ ശബ്ദത്തിന്റെ ചെറിയ വിന്യാസം പോലും, സ്വരവിന്യാസം പോലും ദുഃഖമാണോ ഹാസ്യമാണോ കോപമാണോ എന്നുള്ള കാര്യങ്ങളെ ശബ്ദത്തിലൂടെ പ്രകടിപ്പിക്കാൻ സാധിക്കും ആളെ കാണാതെ തന്നെ. ജഗതി എൻ കെ ആചാര്യയെ പോലുള്ള ആൾക്കാരന്നുണ്ടായിരുന്നു. ഞാൻ പിന്നീട് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ കെ ആചാര്യയെ ഈ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിനായി ഭാരവാഹികൾ ക്ഷണിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം നല്ല ഹാസ്യ അല്ലെങ്കിൽ സരസനാണ്.

0: ഹ്യൂമറസ് ആയിട്ട് ഹാസ്യാത്മകമായിട്ട് വർത്താനമൊക്കെ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് കാലിനൽപ്പോ ഈ മുടന്തു വന്ന സമയമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോൾ ഒരു ദുർനടത്തുകാരനാണെന്നാണ്. ദുർനടത്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം വ്യത്യസ്തമാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് കാല് മുടന്തി നടക്കുന്നു എന്ന് അർത്ഥമുള്ളത്. ഞങ്ങൾ ആ വലിയ സദസ് ആർത്തിരമ്പി ചിരിച്ചത് ഓർമ്മയുണ്ട്. പിന്നീട് ഈ കൗമാരകാലത്തിലാണ് ഞങ്ങൾക്ക് സിനിമയോട് താല്പര്യമുണ്ടായത്. അപ്പൊ സിനിമ അടുത്തെങ്ങുമില്ല, നാട്ടും പുറത്ത് കൊട്ടകയില്ല, നഗരത്തിൽ വേണം പോകാനായിട്ട്. നഗരത്തിൽ പോയി കാണാൻ ബസ്സില്ല, പണമില്ല, ഒരു ദിവസം സഞ്ചരിച്ചെങ്കിലേ വരൂ, വീട്ടിൽ നിന്ന് അനുവാദം കിട്ടില്ല. അപ്പോഴാണ് ഈ റേഡിയോയിലൂടെ ചലച്ചിത്ര ശബ്ദരേഖ എന്ന് പറയും. ഇപ്പൊ പ്രധാനപ്പെട്ട പല സിനിമകളും ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് ഈ ചലച്ചിത്ര ശബ്ദരേഖയിലാണ്. അതിന്റെ ഏറ്റവും വലിയ ആകർഷണം അന്നത്തെ ചലച്ചിത്രങ്ങളിലെ നല്ല മനോഹരമായ പാട്ടുകൾ കാണും. അത് വയലാർ എഴുതിയത്, പി ഭാസ്കരൻ എഴുതിയത്, അല്ലെങ്കിൽ ഒ എൻ വിയുടെ ഗാനങ്ങൾ, ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ ഒക്കെ ഗാനങ്ങൾ വരുമായിരുന്നു, കാവ്യാത്മകവുമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ കേട്ടു പഠിച്ച ചലച്ചിത്ര ഗാനമൊക്കെയാണ് ഒരുപക്ഷെ പിന്നില് എന്നെയും എന്റെ തലമുറയിൽപ്പെട്ടവരെയും മതനിരപേക്ഷത, ജനാധിപത്യം, പുരോഗമനം എന്ന വതക്കുകളിലേക്ക് ആകർഷിച്ചത്. മനുഷ്യൻ മതങ്ങളെ നിർമ്മിച്ചു എന്ന് വയലാറ് പാടുമ്പോൾ അന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര ദീർഘദർശിത്വമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളത് നമുക്ക് പിന്നീട് ബോധ്യമാകുന്നുണ്ട്. മറ്റൊന്ന്, ചില കൃഷിപാടം ഉണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഒരു വാർത്ത കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രാമീണ കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാർഷിക രംഗം എന്നൊരു ഇതുണ്ടായിരുന്നു. ഞങ്ങളത് കർഷക കുടുംബമാണ്. അപ്പോൾ കാർഷിക വാർത്തകളെക്കുറിച്ചുള്ള താല്പര്യം ഞങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ വീട്ടിൽ ആൾക്കാരിത് കേട്ടില്ലെങ്കിലും ഞങ്ങൾ ഗ്രാമത്തിലൂടെയെങ്കിലും ബസ് കാത്തു നിൽക്കുമ്പോഴായിരിക്കും ഇതുണ്ടാവുക. ഇവിടെ ഇടയ്ക്കൊരു കാര്യം പറയേണ്ടത്, ഈ വാർത്താ വിനിമയത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. എന്റെ ഓർമ്മയിൽ അവിടെ എല്ലാ പഞ്ചായത്തുകളിലും റേഡിയോ കയോസ്ക് ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ ചെലവിൽ ഒരു കെട്ടിടം ഉണ്ടാക്കി, ഒരു മേൽക്കൂരയൊക്കെ വെച്ച്, അതിൽ പഴയ കോളാമ്പി പോലുള്ള മൈക്കും ഒക്കെ കൊണ്ടുവച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മാത്രമേ അത് തുറക്കൂ. വൈകുന്നേരത്തെ 7:25 ഡൽഹി വാർത്ത കഴിഞ്ഞാൽ അത് അടയ്ക്കുകയും ചെയ്യും. കാരണം അതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ചായക്കടക്കാരനോ പീടികക്കാരനോ ആയിരിക്കും എന്റെ താക്കോൽ സൂക്ഷിക്കുക. അപ്പൊ ബസ് കാത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വെറുതെ വൈകുന്നേരം കാറ്റുകൊള്ളാൻ വന്ന് നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കാർഷിക വാർത്തയിൽ നല്ല കാര്യങ്ങളൊക്കെ പറയാം. ചില വിദ്യാഭ്യാസ പരിപാടികളൊക്കെ ഉണ്ട്. എന്റെ പ്രസ്തുത ഹാസ്യസാഹിത്യകാരനായ വി കെന്റെ ഒരു കഥ AR കളിയാക്കുന്നതാണ്. ഉച്ചയ്ക്കൊരു പാഠമുണ്ട്, കുട്ടികളെ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ അധ്യാപകൻ വന്ന് പറയുകയാണ്, ഇന്ന് നമുക്ക് വെള്ളത്തെക്കുറിച്ച് പഠിക്കാം, എങ്ങനെയാണ് വെള്ളം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന കർഷകനായ ഒരാൾ, ഇത് വീക്കെന്റെ കഥയാണ്, കർഷകനായ ഒരാൾ ഭാര്യയോട് പറയുകയാണ്, ഈ വെള്ളം എന്തെന്നറിയാത്ത ഇവനെ ആരാ സാറായിട്ട് നിയമിച്ചത് എന്നാണ്. എന്നുവെച്ചാൽ കുട്ടികളെ സൗകര്യപൂർവ്വം കേൾക്കാനും കുട്ടികൾക്ക് ഹൃദ്യമായ ഭാഷയിൽ അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ആകാശവാണി ആവിഷ്കരിച്ചത്. പക്ഷെ ഇത് കർഷകന്റെ മനസ്സിൽ, അത് നാട്ടുകാരിതെങ്ങനെ കാണുന്നു, വെള്ളം എന്തെന്നറിയാത്ത ഒരു അധ്യാപകൻ പള്ളിക്കുടത്തിൽ പോയിരുന്ന് പഠിപ്പിക്കുന്നത് എന്ത് രസമാണ് എന്നുള്ള മട്ടിലാണ് ആകാശവാണി. മറ്റൊരു തരത്തിൽ കാർഷിക മേഖല, പിന്നെ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ, കൊച്ചുകൊച്ചു പ്രസംഗങ്ങൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രസംഗങ്ങൾ. ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നത് ഒന്ന്, ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ഒരു പ്രസംഗം NV കൃഷ്ണവാര്യർ തർജ്ജമ ചെയ്തതിനെ കുറിച്ചൊരു അനുഭവക്കുറിപ്പാണ്. അപ്പൊ അന്ന് NV കൃഷ്ണവാര്യരാണ് ഈ പ്രസംഗം തർജ്ജമ എടുത്തത്. അപ്പൊ അതിലത് ഇംഗ്ലീഷിലുള്ള ഒരു കവിത രാധാകൃഷ്ണൻ പറയുന്നു, വാട്ടർ എവരിവെയർ ബട്ട് നോ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. അപ്പൊ ഉടനെ തത്സമയ പരിഭാഷയാണ് കൃഷ്ണവാര്യരുടേത്, വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിക്കാനില്ലത്രേ. എത്ര മനോഹരമായിട്ട് അദ്ദേഹം അതൊക്കെ ഈ ഞങ്ങള് ജ്ഞാന അന്വേഷികളായ ജ്ഞാനതൃഷ്ണയോട് നടക്കുന്ന കൗമാരക്കാർക്ക് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നു. പിന്നീട് ഈ ക്രിക്കറ്റ് കളി വന്നപ്പോൾ ഈ ക്രിക്കറ്റിന്റെ തത്സമയ സംപ്രേഷണം ഏതെങ്കിലും വാർത്തയുണ്ടായിരുന്നു. അന്ന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും ഹരമായത് ഈ പോക്കറ്റ് റേഡിയോ ആണ്. അപ്പൊ അത് പോക്കറ്റ് റേഡിയോയിലൂടെ ഒരു പരിധി വരെ, കാരണം ബാറ്ററി വെച്ച് ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ പറ്റത്തിൽ ചെറിയ ആന്റിന ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ റേഡിയോ സൂക്ഷിക്കാൻ തുടങ്ങി. ഈ TV എന്ന് പറയുന്ന പ്രതിഭാസം 1980s ആരംഭത്തിൽ കേരളത്തിൽ എത്തുന്നത് വരെ നാട്ടിൻപുറമായിരുന്നാലും നഗരമായിരുന്നാലും ഈ റേഡിയോ ഒരു പ്രധാനപ്പെട്ട വിനോദത്തിന്റെ ഉപാധിയായിരുന്നു, വിജ്ഞാനത്തിന്റെ ഉപാധിയായിരുന്നു, സാഹിത്യത്തിന്റെയും കലയുടെയും നല്ല ഒന്നാം തരം കവിതകൾ ആലാപനം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. കവിതാലാപനം, നാടകത്തിന്റെ അവതരണങ്ങൾ, കഥ വായിക്കൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട അന്നത്തെ കഥാകൃത്തുകളൊക്കെ തന്നെ ഇപ്പോൾ ആകാശവാണിയിട്ട് ബന്ധപ്പെട്ട പത്മരാജനെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്വന്തം കഥകൾ അവതരിപ്പിക്കും, മറ്റുള്ളവരുടെ കഥകൾ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ ചെറുകഥയിലൂടെ, നോവലിലൂടെ, നാടകത്തിലൂടെ, സിനിമയിലൂടെ നമ്മുടെ സാഹിത്യത്തെ, സാംസ്കാരിക രംഗത്തെ ഒരു മറ്റൊരു ലോകത്തേക്ക് എത്തിക്കാൻ ആകാശവാണിക്ക് സാധിച്ചിരുന്നു. എന്റെ വ്യക്തി ജീവിതത്തിൽ അത് അപാരമായ സ്വാധീനമാണ് ചെലുത്തിയത്. വാർത്തകൾ വായിക്കുന്നതിന്റെ താളം, പദവിന്യാസം എങ്ങനെയായിരിക്കണം, ഒരു താളബോധം, വാർത്ത വായിക്കുന്നതിലെ താളബോധം എങ്ങനെയാണ് ശ്രോതാവിന്റെ മനസ്സിൽ താളമുണ്ടാക്കുക, ഓളമുണ്ടാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാമചന്ദ്രന്റെ വാർത്തകൾ വായിക്കുന്നത്, രാമചന്ദ്രൻ ഒരു പ്രത്യേക ഈണത്തിൽ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ കേട്ടിരുന്നു പോകും. അപ്പൊ ആ ശബ്ദവിന്യാസത്തിന്റെ പദപ്രയോഗത്തിന്റെ ഉച്ചാരണ ശുദ്ധിയുടെ ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരു വിദ്യാർത്ഥി എന്ന രീതിക്ക് തോന്നി. പിന്നീട് എന്റെ അധ്യാപക ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി തീരുകയും ചെയ്തു. നമ്മൾ ഉച്ചരിക്കുന്ന പദങ്ങൾ ഉച്ചാരണ ശുദ്ധിയില്ലാതെയാണ് പറയുന്നതെങ്കിൽ ശ്രോതാക്കളായ വിദ്യാർത്ഥികളിൽ തെറ്റായ ധാരണ, തെറ്റായ അർത്ഥമുണ്ടാക്കും. നാഗം എന്ന് പറയേണ്ടതിന് പകരം നാഗം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അനുഭവമാണ്. നാഗമെന്ന് വെച്ചാൽ സ്വർഗമെന്നാണ്, നാഗമെന്ന് വെച്ചാൽ പാമ്പെന്നുമാണ്. അപ്പൊ ഉച്ചാരണത്തിലെ ലേശം വ്യത്യാസം വന്നാൽ മതി, അത് അർത്ഥ വ്യത്യാസമുണ്ട്. അപ്പൊ റേഡിയോയിൽ അന്നത്തെ ആൾക്കാർ ശുദ്ധിയോടുകൂടി പറഞ്ഞിരുന്നു. ശുദ്ധിയുള്ള വാക്കുകളിലൂടെ ഉച്ചാരണത്തിലൂടെ നമ്മളെ പുതിയൊരു ലോകത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. മലയാള ഭാഷ കൃത്യമായി പ്രയോഗിക്കുന്നതിന്, ഉച്ചാരണശുദ്ധിയോടുകൂടി വാചകത്തെറ്റില്ലാതെ പ്രയോഗിക്കുന്നതിന് എന്നെ സഹായിച്ചത് ആകാശവാണിയാണ്. ആകാശവാണിയോട് എനിക്ക് കടപ്പാടുണ്ട്. എല്ലാ ശ്രോതാക്കളോടും ഞാൻ എന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഏക ആകാശവാണിയുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ഇന്ന് റേഡിയോ സ്മരണകൾ അവതരിപ്പിച്ചത് അധ്യാപകനും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ വി കാർത്തികേയൻ നായർ.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ് ഈ ഗാനം പാടിയത്. എം ജി ശ്രീകുമാറും ചിത്രയും. ഷിബു ചക്രവർത്തിയുടെ ഗാനരചന, ഔസേപ്പച്ചന്റെ സംഗീതം.

അർത്ഥഗാനം യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, ചിത്രം വിറ്റ്നസ്.

0: വിചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി ഏകതാര.
1: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ആൻസി ലിജോ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. താജ്മഹലിന്റെ ചെറുപഴുതിൽ നിന്നും ഇറ്റിറ്റു വീഴും കണ്ണീർ കണങ്ങൾ. ഗാനമെഴുതിയത് നന്ദകുമാർ വള്ളിക്കാവ്, സംഗീതം നൽകിയത് ജി കെ ഹരീഷ് മണി.

ജി കെ ഹരീഷ്മണിയുടെ സംഗീതത്തിൽ ഒരു ഗാനവും കൂടി കേൾക്കാം. ഗാനമെഴുതിയത് ശശീന്ദ്രൻ. ഇളം തെന്നൽ മൂളിയ പാട്ടുകേട്ടിന്നലെ തേന്മാവിൻ ചോട്ടിൽ ഞാൻ ചെന്നിരുന്നു.

നന്ദകുമാർ വള്ളിക്കാവ്, ശശീന്ദ്രൻ, കോന്നിയൂർ ദിനേശൻ എന്നിവരുടെ വരികൾക്ക് ജി കെ ഹരീഷ്മണി, അഭിനേഷ് സണ്ണി എന്നിവർ സംഗീതം നൽകി. ആൻസി ലിജോ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലായി നിർമ്മാണം ആരംഭിക്കുന്ന 4 തുറമുഖ ജെട്ടികളുടെയും തറക്കല്ലിടൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളെ പിഎം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്ന വിഷയത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കാൻ സാധിക്കൂയെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. അടിയന്തരമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ലെന്നും റിപ്പോർട്ടുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് വനിതാ കർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രശ്നപരിഹാരത്തിനായി 3-അംഗ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതായും ബാങ്കുകളുമായി ബന്ധപ്പെട്ട കരാർ പുതുക്കുന്നതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. മുൻകരുതലിന്റെ ഭാഗമായി മലയോര മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം ശമനമുണ്ടെങ്കിലും ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ രാവിലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. DTPC കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. വടകര താലൂക്ക് ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങൾക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ മലയോര റോഡുകളിൽ രാത്രി 7 മുതൽ രാവിലെ 6 വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴികെ യാത്ര നിരോധിച്ചിട്ടുണ്ട്.
1: വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. ലക്ഷദ്വീപിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകി. യാത്രാ കപ്പലുകൾ 2 മുതൽ 4 മണിക്കൂർ വരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് കേരള വനം വകുപ്പ് 100-ദിന കർമ്മ പരിപാടി നടപ്പിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് നിലവിലുള്ള 2,000 കിലോമീറ്റർ സൌരോർജ്ജ വേലി പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി കൂടി 100 ദിവസത്തിനുള്ളിൽ സ്ഥാപിക്കും. വനമേഖലയോട് ചേർന്ന റോഡുകളും

0: @news_tvmx ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ട്രോളിംഗ് നിരോധനകാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളെടുക്കാൻ മന്ത്രി കെ തുളസിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇന്ന് തിരുവനന്തപുരത്ത് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സയ്ക്ക് സജ്ജമാക്കുക, ട്രോമാ കെയർ സംവിധാനം ആരംഭിക്കുക, അത്യാധുനിക സ്കാനിംഗ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുക, കോളേജിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രശ്നപരിഹാര യോഗത്തിൽ ചർച്ചയായത്. ഹൌസ് സർജൻമാർക്കുള്ള ഹോസ്റ്റൽ, നിലവിലെ ഹോസ്റ്റലുകളുടെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ വിഷയങ്ങളിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങൾ പലതിനും മുഖ്യമന്ത്രിയുടെ അനുമതി തേടേണ്ടതിനാൽ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത്. വി കെ ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
1: നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ KPCC വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആരംഭിച്ചു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, കോൺഗ്രസ് MP, MLA, DCC പ്രസിഡന്റുമാർ എന്നിവരടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു. KPCC പുനഃസംഘടനാ വിഷയമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മലപ്പുറം കൊണ്ടോട്ടിയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ചെമ്പോ ട്രാവലറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, പാലക്കാട് മുറുകശംകുന്ന് സ്വദേശി രമണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. വയനാട്ടിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോളിയാടി AUP സ്കൂൾ വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും ബാധിച്ച് ബത്തേരി താലൂക്ക് ആശുപത്രി, അമ്പലവയൽ എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ളത്. പ്രാഥമിക പരിശോധനയിൽ ബാക്ടീരിയൽ അണുബാധയാണെന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. ആരുടെയും നില ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കോട്ടയത്ത് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. കാഞ്ഞിരപ്പള്ളി കപ്പാട് ഗവൺമെന്റ് പന്നിഫാമിലെ 250 പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. പ്രോട്ടോകോൾ പാലിച്ചു തന്നെ മുഴുവൻ പന്നികളെയും മറവ് ചെയ്തു. കഴിഞ്ഞ 21-നാണ് പന്നികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രഗ്രാനത്തേക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 96 റൺസ് എന്ന നിലയിലാണ്. ന്യൂ ചണ്ഡിഗഡിലെ മുല്ലൻപൂരിലാണ് മത്സരം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വൈകുന്നേരം 6:30 ഗോവയിലാണ് മത്സരം. ഇന്ത്യൻ വനിതകൾ ഇതുവരെ 5 തവണ സാഫ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ഹരിശ്രീ അന്തരിച്ചു. കവിയും പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് അധ്യാപകനുമായ AC ശ്രീഹരി അന്തരിച്ചു. കഴിഞ്ഞ May 30 അദ്ദേഹം വിരമിച്ചത്. സംസ്കാരം നാളെ. 2025-26 വർഷത്തെ ഓൾ ഇന്ത്യ ആയുഷ് EE പരീക്ഷയിൽ വയനാട് സ്വദേശിക്ക് 1 റാങ്ക്. MSc, SLP എൻട്രൻസ് പരീക്ഷയിലാണ് മേപ്പാടി മൂപ്പനാട് സ്വദേശിയായ അപർണ 1 റാങ്ക് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യം 7.7% വളർച്ച രേഖപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂളുകളെ PM പദ്ധതിയുടെ ഭാഗമാക്കുന്നതിൽ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N ശംസുദ്ദീൻ. കാർഷിക രംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി വനിതാ കാർഷക പദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി T സിദ്ധി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് 100 കിലോമീറ്റർ പുതിയ സൌരോർജ്ജ വേലി സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നോർവേ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ്മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ മാരിജെ നൈന സംസാരിക്കുന്നു.
4: പൊതുജനാരോഗ്യ രംഗത്ത് ഇന്ത്യയിലെ തന്നെ

ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായാണ് കേരളം കരുതപ്പെടുന്നത്. എന്നാൽ അതേസമയം ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളിയും കേരളം പലതവണ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ജനസാന്ദ്രതയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധവും ഈ രോഗങ്ങളുടെ വ്യാപനത്തിന് ചിലപ്പോൾ അനുകൂല സാഹചര്യം സൃഷ്ടിക്കാറുണ്ട്. കേരളത്തിൽ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രധാന ജന്തുജന്യ രോഗങ്ങളിലൊന്നാണ് എലിപ്പനി. പ്രത്യേകിച്ച് മഴക്കാലത്തും വെള്ളപ്പൊക്ക സാഹചര്യങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്നത് നാം കാണാറുണ്ട്. മലിനജലവുമായി സമ്പർക്കത്തിൽ വരുന്ന കർഷകർ, തൊഴിലാളികൾ, രക്ഷാപ്രവർത്തകർ തുടങ്ങിയവർക്ക് രോഗസാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ആരോഗ്യവകുപ്പ് പ്രത്യേക ബോധവൽക്കരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും നടപ്പിലാക്കാറുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരനുഭവം നിപ്പ വൈറസ് രോഗവ്യാപനമാണ്. അതുപോലെ തന്നെ പക്ഷിപ്പനിയുടെ സാഹചര്യങ്ങളിലും കേരളം നിരവധി പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ അതിവേഗ നിയന്ത്രണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നാം മുമ്പ് പല അവസരങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം ഒരു പൊതു സന്ദേശമുണ്ട്. ജന്തുജന്യ രോഗങ്ങളെ നേരിടാൻ ഒരു വകുപ്പിന്റെ പ്രവർത്തനം മാത്രം മതിയാകില്ല. ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാവരും ഈ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഒരാശയമാണ് ഏകാരോഗ്യ സമീപനം അഥവാ വൺ ഹെൽത്ത് അപ്രോച്ച്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്ന സമീപനമാണിത്. ഉദാഹരണത്തിന്, വനനശീകരണം മൂലം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്താൻ സാധ്യത കൂടുന്നു. ഇതോടെ മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിക്കുകയും പുതിയ രോഗങ്ങൾ മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നു. അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊതുകുകൾ പോലുള്ള രോഗവാഹകരുടെ വ്യാപനത്തെ സ്വാധീനിക്കുകയും പുതിയ പ്രദേശങ്ങളിലേക്ക് രോഗങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് മാത്രം പ്രവർത്തിച്ചാൽ മതിയാകില്ല. ഈ കൂട്ടായ പ്രവർത്തന രീതിയെയാണ് ഏകാരോഗ്യ സമീപനമെന്ന് വിളിക്കുന്നത്. ഈ സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യം രോഗം വന്ന ശേഷം ചികിത്സ നൽകുക മാത്രമല്ല, രോഗമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തടയുക എന്നതുകൂടിയാണ്. അതിനായി മനുഷ്യരിലെയും മൃഗങ്ങളിലെയും രോഗങ്ങൾ നിരീക്ഷിക്കുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, പരിസ്ഥിതി മാറ്റങ്ങൾ വിലയിരുത്തുക, വിവരങ്ങൾ വിവിധ വകുപ്പുകൾ തമ്മിൽ പങ്കുവയ്ക്കുക എന്നിവ വളരെ പ്രധാനമാണ്. കേരളത്തിന് ഈ രംഗത്ത് നിരവധി അനുഭവങ്ങളുണ്ടെന്ന് നാം നേരത്തെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ പേവിഷബാധ, പക്ഷിപ്പനി, എലിപ്പനി തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ സമീപനം അനിവാര്യമാണ്. മൃഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുക, രോഗലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുക, രോഗവാഹകരെ നിയന്ത്രിക്കുക, ശുചിത്വം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോഴാണ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിയുക. ഇന്നത്തെ ലോകത്തിൽ മഹാമാരികൾ അതിർത്തികൾ മാനിക്കുന്നില്ല. ഒരു രാജ്യത്ത് ആരംഭിക്കുന്ന രോഗം വളരെ വേഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ. അതാണ് ഏകാരോഗ്യ സമീപനത്തിന്റെ അടിസ്ഥാന സന്ദേശം. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മൃഗങ്ങളും ആരോഗ്യവാന്മാരായിരിക്കണം. മൃഗങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണമെങ്കിൽ പരിസ്ഥിതിയും ആരോഗ്യകരമായിരിക്കണം. ഈ തിരിച്ചറിവിൽ അധിഷ്ഠിതമായ ശാസ്ത്രീയവും സമഗ്രവുമായ സമീപനമാണ് ഏകാരോഗ്യ സമീപനം. ജന്തുജന്യ രോഗങ്ങളെ പൂർണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം മനുഷ്യരും മൃഗങ്ങളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണമാണ്. എന്നാൽ രോഗവ്യാപന ശൃംഖലയിലെ ഓരോ കണ്ണിയും തിരിച്ചറിഞ്ഞിടപെട്ടാൽ ഇവയുടെ വ്യാപനം ഗണ്യമായി കുറക്കാൻ സാധിക്കും. അതിനായി വ്യക്തിഗത തലത്തിലും സാമൂഹിക തലത്തിലും ഒരുപോലെ ജാഗ്രത ആവശ്യമാണ്. ആദ്യം ഓരോ വ്യക്തിയും സ്വീകരിക്കേണ്ട ചില ലളിതമായ മുൻകരുതലുകളെ കുറിച്ച് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. മൃഗങ്ങളെ സ്പർശിച്ചതിനു ശേഷമോ അവയുടെ വിസർജ്യങ്ങളുമായി സമ്പർക്കത്തിൽ വന്നതിനു ശേഷമോ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. പല രോഗാണുക്കളും കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ഈ ഒരു ശീലം തന്നെ നിരവധി രോഗങ്ങളെ തടയാൻ സഹായിക്കും. അതുപോലെ സുരക്ഷിതമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനമാണ്. മലിനമായ വെള്ളത്തിലൂടെ എലിപ്പനി ഉൾപ്പെടെയുള്ള

0: നിരവധി രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ തിളപ്പിച്ചതോ ശുദ്ധീകരിച്ചതോ ആയ വെള്ളം മാത്രം ഉപയോഗിക്കണം. ഭക്ഷണ സുരക്ഷയും അത്ര തന്നെ പ്രധാനമാണ്. പാൽ, മാംസം, മത്സ്യം തുടങ്ങിയവ നന്നായി വേവിച്ചു മാത്രമേ കഴിക്കാവൂ. ശുദ്ധീകരിക്കാത്ത പാലും പാകം ചെയ്യാത്ത മാംസവും പല ജന്തുജന്യ രോഗങ്ങളുടെയും ഉറവിടമാകാം. രോഗബാധിതമെന്ന് സംശയിക്കുന്ന മൃഗങ്ങളുമായി അനാവശ്യ സമ്പർക്കം ഒഴിവാക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ കയ്യുറ, മാസ്ക്, ബൂട്ട് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് രോഗബാധയുടെ സാധ്യത കുറയ്ക്കുന്നു. വളർത്തുമൃഗങ്ങളുള്ള കുടുംബങ്ങൾ അവയ്ക്ക് സമയബന്ധിതമായി വാക്സിനേഷൻ നൽകുകയും ആരോഗ്യ പരിശോധന നടത്തുകയും വേണം. പ്രത്യേകിച്ച് പേവിഷബാധ പോലുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനേഷൻ നിർണായകമാണ്. ജന്തുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വ്യക്തികളുടെ ശ്രമം മാത്രം മതിയാകില്ല. സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലും അനിവാര്യമാണ്. ആദ്യം തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം ഉറപ്പാക്കണം. മാലിന്യം കെട്ടിക്കിടക്കുന്നത് എലികൾ, ഈച്ചകൾ, കൊതുകുകൾ തുടങ്ങിയ രോഗവാഹകരുടെ വർദ്ധനവിന് കാരണമാകും. അതിനാൽ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യ നിർമാർജനം കാര്യക്ഷമമാക്കണം. കൊതുക്, ഈച്ച, എലി, ചെള്ള് തുടങ്ങിയ രോഗവാഹകരെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുക. ആവശ്യമായാൽ കീടനിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ഇതിന്റെ ഭാഗമാണ്. കന്നുകാലികൾക്കുള്ള വാക്സിനേഷൻ ശക്തിപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. മൃഗങ്ങളിലെ രോഗങ്ങളെ തുടക്കത്തിൽ തന്നെ തടയാൻ കഴിഞ്ഞാൽ മനുഷ്യരിലേക്കുള്ള വ്യാപനവും കുറയ്ക്കാൻ കഴിയും. രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. അസാധാരണമായ രോഗലക്ഷണങ്ങൾ മൃഗങ്ങളിലോ മനുഷ്യരിലോ കണ്ടെത്തുമ്പോൾ അത് വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ പല വലിയ രോഗവ്യാപനങ്ങളെയും തുടക്കത്തിൽ തന്നെ തടയാൻ സഹായിക്കും. കർഷകർക്കും മൃഗസംരക്ഷകർക്കും പതിവായി പരിശീലനം നൽകേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതും സുരക്ഷിതമായ മൃഗപരിപാലന രീതികളും അവരെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗവ്യാപനം കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം ഇടപെടാൻ കഴിയുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനവും ശക്തിപ്പെടുത്തണം. നിപ്പ പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത്തരം സംഘങ്ങളുടെ പ്രാധാന്യം നാം കണ്ടതാണ്. പൊതുജന ബോധവൽക്കരണവും വളരെ പ്രധാനമാണ്. രോഗങ്ങൾ എങ്ങനെ പകരുന്നു, എങ്ങനെ പ്രതിരോധിക്കാം എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ അറിവ് ജനങ്ങളിലെത്തണം. ഭയവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കി ശാസ്ത്രീയമായ വിവരങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ മൃഗസംരക്ഷകർ, കശാപ്പുശാല തൊഴിലാളികൾ, വനമേഖലയിൽ ജോലി ചെയ്യുന്നവർ, മൃഗഡോക്ടർമാർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണ നടപടികളും പരിശീലനങ്ങളും നൽകണം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തം വളരെ നിർണായകമാണ്. സ്കൂളുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് വ്യക്തിശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളിൽ ബോധവൽക്കരണം നൽകണം. ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗനിരീക്ഷണത്തിനും ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകണം. പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മാലിന്യ സംസ്കരണം, രോഗവാഹക നിയന്ത്രണം, ജനകീയ ക്യാമ്പയിനുകൾ എന്നിവ ശക്തിപ്പെടുത്തണം. ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജന്തുജന്യ രോഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാനും ആരോഗ്യകരമായ ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കുക. ഓരോ വ്യക്തിയുടെയും ചെറിയ മുൻകരുതലുകളും സമൂഹത്തിന്റെ ഉത്തരവാദിത്വപൂർണമായ ഇടപെടലുകളും ആരോഗ്യ സംവിധാനങ്ങളുടെ നിരന്തരമായ പരിശ്രമങ്ങളും ഒരുമിക്കുമ്പോഴാണ് സുരക്ഷിതവും ആരോഗ്യകരവുമായ ഒരു ഭാവി ഉറപ്പിക്കാൻ കഴിയുക.
1: ജന്തുജന്യ രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? ഡോക്ടർ നായരി ജെ നൈന സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9,00,000 കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29-ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി ഇന്ന് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും. ഇന്ത്യ നേപ്പാൾ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: With Nepal, we have an expansive agenda from development cooperation to people-to-people ties to trade and investment. So all these ties together will be discussed when the two foreign ministers meet. But on our side, we are keen to further strengthen this multifaceted partnership that we have with Nepal.
0: രാജ്യത്തുടനീളമുള്ള 9.42 ലക്ഷത്തിലധികം കർഷകർ ഖേത് ബച്ചാവോ പ്രചാരണ പരിപാടിയുടെ ഭാഗമായതായി കൃഷി കർഷകക്ഷേമ മന്ത്രാലയം. സന്തുലിത വളപ്രയോഗം പ്രോത്സാഹിപ്പിക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത സംരക്ഷിക്കുക, സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. അമിത വളപ്രയോഗം തടയുന്നത് സംബന്ധിച്ച് 17,800 ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചതായും കൃഷി മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യുഎസ് സൈനികതല ചർച്ചയുടെ 29-ാമത് പതിപ്പ് ഹവായിൽ നടന്നു. ആർമി സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും യുഎസ് ആർമി പസഫിക് ഡെപ്യൂട്ടി കമാൻഡിംഗ് ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ജോയൽ വോവലും സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ യുഎസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുക, പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി CBSE നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. ബിംസ്റ്റെക് ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യ വീണ്ടും ഉറപ്പിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബംഗാൾ ഉൾക്കടൽ മേഖലയിലുടനീളം കണക്ടിവിറ്റി, പ്രതിരോധശേഷി എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ബിംസ്റ്റെക് രാജ്യങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. കേശവ് നേഗി ഹോട്ടലിലെ പാചകക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 3-ാം തീയതി മാളവ്യ നഗറിലെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ഹോട്ടൽ ഉടമയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ആതിഥേയരായ ജപ്പാനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇന്നലെ നടന്ന സെമിയിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-5 പരാജയപ്പെടുത്തിയിരുന്നു. ആദ്യ സെമിയിൽ മലേഷ്യയെ 8-1 പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ ഫൈനലിൽ കടന്നത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. സെമിഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6-ാം കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ 1-ാം സെഷനിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 33.4 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എന്ന നിലയിലാണ്. ചണ്ഡിഗഡിലാണ് മത്സരം. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിനെക്കുറിച്ച് വ്യാജപ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യു എനിലെ ഇന്ത്യയുടെ

0: സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: I'd like to remind Pakistan that being a member of the UN Security Council is a huge responsibility. It's not a forum for peddling biased and false narratives. I'd like to make it loud and clear. Jammu and Kashmir was, is and will always remain an integral and inalienable part of India. Any assertions to the contrary are baseless, devoid of and inconsistent with historical facts. Empty rhetoric and hollow claims by Pakistan would not change this fundamental reality. In the interest of time with the wider UN membership, I would not delve any further into this.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ശേഷിക്കുന്ന 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 തുറന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണം കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട്ടിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. റിസോർട്ടുകളും ഹോംസ്റ്റേകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്നും നാളെയും പ്രവർത്തിക്കില്ല. എല്ലാ ഖനന പ്രവർത്തനങ്ങളും അഡ്വഞ്ചർ ടൂറിസവും ട്രക്കിംഗുകളും നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ജലയാനങ്ങളുടെ ഉടമകളും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ്. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ അതാത് ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണമെന്നും ബോർഡ് നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുകയും ഇന്ധനവില ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ കടുത്ത പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. യുദ്ധം കാരണം സൊമാലിയിൽ 25 ലക്ഷവും അഫ്ഗാനിസ്ഥാനിൽ 23 ലക്ഷവും ശ്രീലങ്കയിൽ 13 ലക്ഷവും ജനങ്ങൾ പുതുതായി ആഹാരത്തിനായി ബുദ്ധിമുട്ടുകയാണെന്ന് സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ലോകത്തുള്ള 31.8 കോടി ജനങ്ങൾക്ക് പുറമെ ജൂൺ അവസാനത്തോടെ 4.5 കോടി ആളുകൾ കൂടി ഭക്ഷ്യ പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടൻ, ഡെൻമാർക്ക്, കുവൈറ്റ് എന്നീ സൌഹൃദ രാജ്യങ്ങൾക്ക് ഏകദേശം 3 ശതകോടി US ഡോളർ മൂല്യം വരുന്ന അത്യാധുനിക സൈനിക സാമഗ്രികൾ വിൽക്കാൻ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകി. ദീർഘദൂര ആക്രമണ മിസൈലുകൾ, വിമാന പ്രതിരോധ സംവിധാനങ്ങൾ, ഡോഗ് പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾ എന്നിവയുൾപ്പെടെ വൻ ആയുധ ശേഖരമാണ് ഈ രാജ്യങ്ങൾക്ക് കൈമാറുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനായി മുഖാമുഖം ചർച്ച നടത്തണമെന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ക്ഷണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. നിലവിൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയ പുടിൻ ചർച്ചയ്ക്കായി സെലൻസ്കി അയച്ച കത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തി. പുടിന്റെ ഈ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ക്രെംലിന് താൽപര്യമില്ലെന്നാണ് കാണിക്കുന്നതെന്ന് സെലൻസ്കി പ്രതികരിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂർ ഫാസിൽകാ റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ഫിറോസ്പൂരിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. എബോള വ്യാപനത്തെ തുടർന്ന് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ വിദേശ പൌരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി മൌറീഷ്യസ്. കഴിഞ്ഞ 3 ആഴ്ചകൾക്കുള്ളിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയവർ 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈന് വിധേയമാകണം. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിൽ വൻ സാമ്പത്തിക മുന്നേറ്റമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സുസ്ഥിര കൃഷി ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ പ്രചാരണം രാജ്യത്ത് പുരോഗമിക്കുന്നു. 9.5 ലക്ഷത്തോളം കർഷകർ ക്യാമ്പയിനിൽ പങ്കാളികളായെന്ന് കൃഷി മന്ത്രാലയം. ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും അമേരിക്കയും. 29ാമത് സൈനികതല ചർച്ചകൾ ഹവായിൽ സമാപിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ ജപ്പാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി ഇപ്പോൾ രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി.

രഞ്ജനിയിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു വാണി രാജേന്ദ്ര. ഇന്നത്തെ രഞ്ജനിയിലെ ആദ്യത്തെ കത്തിലേക്ക് പോകാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു, ഞാൻ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ഉണ്ണിമേനോനും പാടിയ ഒരു പുന്നാരം കിന്നാരം ചൊല്ലാൻ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെടുന്നു. സ്നേഹാദരവോടെ രാജൻ. അപ്പോൾ നമുക്ക് ഈ ശ്രോതാവിന്റെ ഹരിപ്പാട് നിന്നും രഞ്ജനയിലേക്ക് കത്ത് എഴുതിയ രാജന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് രഘുകുമാർ.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് പോകാം. പ്രിയ രഞ്ജിനിക്ക്, ഇനി എന്തു കാണും മകളെ, നിന്റെ മൊഴി എന്ന് കേൾക്കും മകളെ. ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഗാനം എല്ലാ അച്ഛനമ്മമാർക്കും സമർപ്പിക്കുന്നു. ഒപ്പം ഏവൂർ ഗീത ഗോപാലകൃഷ്ണൻ, ഹരിപ്പാട് തുളസി, ചേർത്തല ടി ആർ വിജയലക്ഷ്മി, ഷീജ മുണ്ടപ്പള്ളി, വന്തികപ്പള്ളിയിലെ സുധർമ്മ ചേച്ചി, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗാനം സമർപ്പിക്കുകയാണ് പ്രിയ ശ്രോതാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീലേഖ എസ് വടക്കേ വാര്യം വെട്ടിക്കുളനിരയിൽ നിന്നുമാണ്. അപ്പോൾ പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനം എഴുതി സംഗീതം നൽകിയത് കൈതപ്രം. ചിത്രം താലോലം.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF, കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ ഇളം മഞ്ഞൻ കുളിരുമായി എന്ന ഗാനം രഞ്ജനയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഊച്ചിറയിൽ നിന്നും ബിനു പായിക്കുഴി. രഞ്ജനയിലേക്ക് ഇഷ്ടഗാനം ആവശ്യപ്പെട്ട് കത്തെഴുതിയതിന് ഒരുപാട് നന്ദി. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം നമുക്ക് ഇപ്പോൾ ആസ്വദിക്കാം. ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും, രചന വങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജനും.

അടുത്ത കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ. ഹെസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ പ്രമദവനം വീണ്ടും എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള അജയകുമാറിനു വേണ്ടി സമർപ്പിക്കുന്നു. തീർച്ചയായും കേൾപ്പിക്കാം. ഹെസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം, കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ.

വർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ വരമഞ്ഞളാടിയ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കണം. ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക്. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ട് രഞ്ജിനിയിലേക്ക് കത്തെഴുതിയ പ്രിയ ശ്രോതാവ് ശിവകുമാർ, ഓച്ചിറയിൽ നിന്നും ശിവകുമാറാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം നമുക്ക് ആസ്വദിക്കാം. സച്ചിദാനന്ദൻ പുഴങ്കരയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ, പാടിയത് സുജാതാ.

എത്രയും സ്നേഹമുള്ള രഞ്ജിനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? തീർച്ചയായും വെച്ചു തരുമല്ലോ. നഖക്ഷരങ്ങൾ എന്ന സിനിമയിലെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം വളരെ ഇഷ്ടമാണ്. കേൾപ്പിക്കുമല്ലോ. ഈ ഗാനം ആവശ്യപ്പെട്ട പ്രിയ ശ്രോതാവ് മനോഹരൻ ആണ്, ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനത്തിലേക്ക് നമുക്ക് പോകാം. ഒ എൻ വി കുറുപ്പിന്റെ രചന, രവി ബോംബെയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം നഖക്ഷരങ്ങൾ.

കാക്കക്കുയിൽ എന്ന ചിത്രത്തിലെ ആരാരും കണ്ടില്ലെന്നോ എന്ന ഗാനം കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിരിക്കുന്നത് ഓച്ചിറ രാഗം ജംഗ്ഷനിൽ നിന്നും ഉദയൻ. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി. ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും. ഓച്ചിറ രാഗം ജംഗ്ഷനിൽ നിന്നും ഉദയൻ ആവശ്യപ്പെട്ട് ഗാനം ഇതാണ്.

ആദരണീയരായ രഞ്ജിനി സംഘത്തിന് ഫോർട്ട് കൊച്ചിയിൽ താമസിക്കുന്ന ആരുഷാർ കമ്മത്ത് എഴുതുന്നു. ഞാൻ നേവി ചിൽഡ്രൻ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിങ്ങളുടെ പരിപാടികളെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. ആകാശവാണിയുടെ സംഗീതവും അവതരണങ്ങളും എനിക്ക് വലിയ പ്രചോദനമാണ്. എന്റെ കത്തുകൾ വായിച്ച് പ്രക്ഷേപണം ചെയ്തതിനായി ആകാശവാണിക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങളോടെ.

അരുഷ് ഫോർട്ട് കൊച്ചി. പ്രിയ ശ്രോതാവ് ആരുഷ് ആവശ്യപ്പെടുന്ന ഗാനം സൂര്യഗായത്രി എന്ന ചിത്രത്തിലേതാണ് തമ്പുരു കുളിർച്ചൂടിയോ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

പ്രിയ ആകാശവാണിക്ക് രഞ്ജനിയിൽ ഈ ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ. ചിത്രം യാമിനി, ആലാപനം യേശുദാസ്, ഗാനം സ്വയംവര കന്യക എന്നു തുടങ്ങുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ച പ്രിയ ശ്രോതാക്കൾ മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനിസ, മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ, നേഹ എന്നിവരാണ്. ഇഷ്ടഗാനം ഇതാ

വെട്ടം എന്ന ചിത്രത്തിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കായംകുളം പുതുപ്പള്ളി ചെട്ടിശ്ശേരിൽ ബാബു. പ്രിയ ശ്രോതാവിന്റെ ഇഷ്ടഗാനം എഴുതിയത് ബി ആർ പ്രസാദ്, സംഗീതം നൽകിയത് പേണി ഇഗ്നീഷ്യസ്, പാടിയത് എം ജി ശ്രീകുമാർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളിലൂടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ് സ്നേഹം നൽകിക്കൊണ്ട് ഇന്നത്തെ രഞ്ജനിയിൽ നിന്നും സ്നേഹപൂർവ്വം വിടമാകുന്നു വാണി രാജേന്ദ്രൻ.

0: സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയായിരുന്നില്ല. ഒന്നല്ല രണ്ടുപേരെ നിക്കോവ വെട്ടിവീഴ്ത്തിയത് ആ നശിച്ച കാലം മാറി പുതിയ പ്രഭാതമുദിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ പ്രഭാതവും സന്ധ്യയും അറിയാതെ മനപ്പീഡയിൽ മരണവക്തൃത്തോളം എത്തി രക്തം ചിന്തിയ റസ്കോൾനിക്കോവ്. അവസാനം അയാൾ ആശ്വാസം തേടി എത്തുന്നത് തന്നെപ്പോലെ സ്വയം നശിക്കേണ്ടി വന്ന സോണിയയുടെ അടുത്തും ചെയ്തതെല്ലാം വിളിച്ചു പറയാനായി. നിക്കോവിന് മുൻപ് ഉന്നം തെറ്റി കൊല്ലേണ്ടി വന്ന രണ്ടാമത്തെ ആൾ ലിസവറ്റ സോണിയയുടെ ആത്മമിത്രമായിരുന്നുവെന്ന് അപ്രതീക്ഷിതമായാണ് അറിഞ്ഞത്. രഹസ്യങ്ങളുടെ ഹൃദയവാതിൽ തുറന്നും ചാരിയും അങ്ങനെ നിക്കോവ് സോണിയയ്ക്ക് മുന്നിൽ. നിക്കോവിന്റെ അനിയത്തിയെ തേടിയെത്തിയ സ്വിഡ്രികൈലോഗ് തൊട്ടടുത്ത മുറിയിൽ ചെവി വട്ടം പിടിച്ചിരിക്കുന്നത് അവരറിയുന്നില്ല.
1: ഇന്ന് ഞാൻ എന്റെ കുടുംബം ഉപേക്ഷിച്ചു, എന്റെ അമ്മയെയും അനിയത്തിയെയും. അവരെ ഇനി കാണാൻ പോകുന്നില്ല. അവരുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു.
2: എന്തുകൊണ്ട്?
1: എനിക്കിപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് നീ മാത്രമാണ്. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നാം ഇരുവരും ശപിക്കപ്പെട്ടവർ, ഹതഭാഗ്യർ. അതുകൊണ്ട് നമുക്കൊരേ മാർഗത്തിലൂടെ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാം.
2: നമ്മൾ എങ്ങോട്ട് പോകാനാണ്?
1: എനിക്കും അതറിയില്ല. നമുക്ക് യാത്ര ചെയ്യേണ്ടത് ഒരേ പാതയിലൂടെയാണെന്ന് മാത്രം എനിക്കറിയാം. മറ്റൊന്നും അറിയില്ല. ഒരേ ലക്ഷ്യമാണ് നമ്മുടേത്. സോണിയ, നീ എന്തു പറഞ്ഞാലും മറ്റുള്ളവരാരും അത് മനസ്സിലാക്കില്ല. ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എനിക്ക് നിന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നിന്റെ സന്നിധിയിൽ വന്നത്.
2: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
1: നിനക്കത് പിന്നീട് മനസ്സിലാകും. നീയും അപ്രകാരം ചെയ്തവളല്ലേ? നീയും നിയമലംഘനം നടത്തി. നീയും പാപം ചെയ്തു, കരുണ കാണിച്ചു. നീ സ്വന്തം ജീവിതത്തിൽ കൈവച്ചു, ഒരു ജീവിതം നശിപ്പിച്ചു. സ്വന്തം ജീവിതം. എല്ലാം ഒന്നു തന്നെ.
2: എന്താണ് ഈ പറഞ്ഞു വരുന്നത്?
1: അറിവിന്റെയും ധാർമ്മികതയുടെയും ഭക്തിയുടെയും ലോകത്ത് ജീവിക്കേണ്ടവളായ നീ തെരുവിൽ ചെന്നെത്തി. ഈ നില തുടർന്നാൽ, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ, എന്നെ പോലെ നിന്റെയും സമനില തെറ്റും. അതുകൊണ്ട് നമ്മൾ ഒരേ പാതയിലൂടെ ഒന്നിച്ചു പോകണം. നമുക്ക് പോകാം.
2: എന്തിനു വേണ്ടിയാണിതെല്ലാം?
1: എന്തിനു വേണ്ടിയാണെന്നോ? നിനക്കിതുപോലെ തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ നീ ശ്രമിക്കണം. സോണിയ, നോക്കൂ, കുട്ടികളെ പോലെ കരയരുത്. ഒന്നും നിന്നും ഒളിച്ചോടരുത്. ദൈവം അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല. എങ്കിലും
2: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: സംഭവ്യമായ കാര്യങ്ങൾ. അവരാണെങ്കിൽ ഒരു ക്ഷയരോഗി. സമനില തെറ്റിയ അവരങ്ങ് പോയാൽ ആ കുട്ടികളുടെ ഗതി എന്താവും? പോലെങ്കിക്കൊന്നും സംഭവിക്കില്ലെന്നോ? കഷ്ടം.
2: ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല.
1: സംഭവിക്കില്ലെന്നോ? ഈ തെരുവിൽ സ്വന്തം കുഞ്ഞുങ്ങളെ യാചിക്കാൻ വിടുന്ന അമ്മമാരെ നീ കണ്ടിട്ടില്ലേ? ഈ അമ്മമാരേത് ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്?

0: ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
1: അതുപോലെയല്ല അവർ.
0: അത് നിന്റെ തോന്നലാണ്. നോക്ക് സോണിയ, കുട്ടികൾക്കിവിടെ കുട്ടികളായി ജീവിക്കാനാവില്ല. 7 വയസ്സാകുമ്പോഴേക്കും അവർ തിന്മ നിറഞ്ഞവരായി മാറുന്നു. ആൺകുട്ടികൾ കള്ളന്മാരാകുന്നു, പെൺകുട്ടികൾ വേശ്യകളായി മാറുന്നു.
1: ഒന്ന് നിർത്തമോ?
0: നിനക്കറിയാമല്ലോ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ പ്രതിബിംബങ്ങളാണ്. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ക്രിസ്തുദേവൻ നമ്മളോട് ആജ്ഞാപിക്കുന്നു. ഭാവിയിൽ മനുഷ്യകുലം നിലനിൽക്കേണ്ടത് അതിലൂടെയാണ്. പക്ഷേ
1: ദൈവമേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കറിയില്ലല്ലോ.
0: എന്താണ് ചെയ്യേണ്ടതെന്നോ? തകർക്കപ്പെടേണ്ടവയെല്ലാം തല്ലി തകർക്കുക എന്നേക്കുമായി. എന്നിട്ട് യാതനകൾ നമ്മൾ സ്വയം ഏറ്റെടുക്കുക. എന്താ, നിനക്ക് മനസ്സിലായില്ലേ? ആ, പിന്നീടത് നിനക്ക് മനസ്സിലാകും.
1: എപ്പോൾ? എപ്പോൾ എനിക്കത് മനസ്സിലാകും?
0: ഉടൻ, ഉടൻ തന്നെ. സ്വാതന്ത്ര്യവും അധികാരവും എല്ലാറ്റിനുമുപരി അധികാരം. വിറകുള്ളുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം, അധികാരം, അതാണ് ലക്ഷ്യം. അതോർക്കുക, അതാണ് എന്റെ വിടവാങ്ങൽ സന്ദേശം.
1: പതിതരായ മനുഷ്യരുടെ സ്വാതന്ത്ര്യം, അധികാരം.
0: ഒരുപക്ഷെ സോണിയ, നീയുമായുള്ള എന്റെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം ഇത്. ഞാൻ നാളെ വരുന്നില്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അറിയും. അപ്പോൾ ഈ വാക്കുകൾ ഓർക്കുക. കുറച്ചുകാലം കഴിയുമ്പോൾ അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അഥവാ നാളെ ഞാൻ വരികയാണെങ്കിൽ ലിസബറ്റയെ കൊന്നതാരാണെന്ന് നിനക്ക് മനസ്സിലാവും. തൽക്കാലത്തേക്ക് ഞാൻ വിട ചോദിക്കുന്നു.
1: എന്ത്? നിങ്ങൾക്കറിയാമോ ആരാണ് അവളെ കൊന്നതെന്ന്?
0: എനിക്കറിയാം, എനിക്കറിയാം. ഞാൻ പറയാം.
1: ആരാണ്, ആരാണ് അവളെ കൊന്നത്? പറയൂ, പറയൂ നിക്കോ.
0: നിന്നോട്, നിന്നോട് മാത്രം ഞാനത് പറയാം. നിന്നെ ഞാൻ അതിനായി തെരഞ്ഞെടുത്തു. നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത്, നിന്നോടത് പറയാൻ വേണ്ടി മാത്രം. ഇത് കേൾക്കാനായി നിന്നെ ഞാൻ നേരത്തെ തന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. അച്ഛൻ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ലിസവറ്റ ജീവിച്ചിരുന്നു. ഞാൻ ആ കാര്യം ആലോചിച്ചു വെക്കുകയും ചെയ്തിരുന്നു. ആ, എനിക്ക് നീ കൈ തരണ്ട, വിട തരൂ നാളെ വരേക്കെങ്കിലും.
1: ലിസവറ്റെ കൊന്നതാരാ?

ഞാൻ സിഡ്രി ഗെയ്ലോ. ദൈവമാണ് എന്നെ ഈ മുറിയിൽ കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ ആ മുറി ഒഴിഞ്ഞുകിടക്കാനും ഞാനതിൽ വാടകയ്ക്ക് താമസിക്കാനും ഒരു കൊലപാതക രഹസ്യം ഒളിഞ്ഞു നിന്ന് കേൾക്കാനും അവസരമുണ്ടാകുമായിരുന്നോ?

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 39-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ, സ്വിഡ്രിഗെയ്ലോഗ് അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

കോഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അങ്കിൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരൺ പാടിയ ഗാനമാണ് റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഇണം നൽകിയത് രാഹുൽ രാജ്.

അടുത്ത ഗാനം കോക്ടെയിൽ എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം പാടിയത് വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ. വരികൾ അനിൽ പനച്ചുരൻ, സംഗീതം രതീഷ് വേകാ.

0: 아카시바니 벨리 벨리참 ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന മാതൃപുര അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്? എവിടെയാണ്?
2: ഞാൻ ഇവിടെ വട്ടപ്പാറയില.
1: എന്തൊക്കെയാ ഹോബീസ്? ഒക്കെ
2: പുസ്തകം വായിക്കും, വരയ്ക്കും.
1: വരെ അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ആണോ അതോ?
2: അതെ അതെ, പെൻസിൽ ഡ്രോയിങ്.
1: പഠിച്ചിട്ടുണ്ടോ? വരെ
2: ഇല്ല, പഠിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അല്ലാതെ സ്വന്തമായിട്ട് ചുമ്മാ ചെയ്ത് നോക്കുന്നു.
1: പഠിക്കാതെ
2: പഠിക്കാൻ അങ്ങനെ പോകാനുള്ള ഒരു ഇത് വന്നില്ല, കിട്ടിയില്ല.
1: നമ്മൾ വെറുതെ വരയ്ക്കതേ ഉള്ളൂ.
2: ആ ഉള്ളു, നോക്കി വരയ്ക്കാം. അങ്ങനെ
1: നമുക്കൊരു കഴിവൊക്കെ കിട്ടുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് വലിയ നിലയിലൊക്കെ ഒന്ന് പോകണ്ടേ?
2: ആ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഹസ്ബൻഡ്. എന്തുണ്ടെങ്കിലും പോവാൻ പറയും. അതും കുക്കിംഗ് ആണെങ്കിലും, കേക്ക് ഉണ്ടാക്കുന്നത്, പിന്നെ അങ്ങനെ പല ഹോബീസ് ഉണ്ട്. എല്ലാം ഇപ്പൊ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഒത്തിരി ആൾക്കാർക്കല്ല, നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതുണ്ട്.
1: ഭാവിയിൽ നന്നായിട്ട് ബിസിനസ് വളർന്ന് വലിയൊരു സ്ഥാപനമൊക്കെ ആയിട്ട് അങ്ങനെ പോട്ടെ.
2: ഓക്കെ, താങ്ക്
1: യു. കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം പാചകം ഒരു ഹോബിയാണെന്ന് പറഞ്ഞു അല്ലേ?
2: അതെ അതെ, പാചകം ഒരു ഹോബി തന്നെ.
1: ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന എന്താ?
2: കൂടുതൽ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പിന്നെ വെജ് ആയിട്ടുള്ള ആണ്. പിന്നെ ഇങ്ങനെ അല്ലാതുള്ള ഈ പപ്സ്, പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കാൻ.
1: ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം എന്തോ?
2: കഴിക്കാൻ എനിക്ക് മന്തി ഇഷ്ടം കൂടുതൽ.
1: ഇവിടെ ബിരിയാണി ഉണ്ടാക്കും, മന്തി കഴിക്കും.
2: മന്തി കഴിക്കും.
1: ആരൊക്കെയല്ല വീട്ടില്?
2: ഞാനും ഹസ്ബൻഡും ഉള്ളത്.
1: ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
2: കഫേ നടത്തുക.
1: അവർക്ക് തന്നെ പാചകം ഒന്ന് പഠിച്ചത്? നമ്മുടെ വീട്ടിൽ നിന്ന് ആയാലും ഹസ്ബൻഡിനെ സഹായിക്കുവാണ്.
2: ആ, ഹസ്ബൻഡിനെ സഹായിക്കും. ഹസ്ബൻഡ് ബിരിയാണി ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാം.
1: ആ, മൊത്തത്തിൽ പാചകക്കാരാണ്.
2: അതെ അതെ അതെ.
1: നമുക്കൊരു പ്രോഗ്രാം തന്നെ സെറ്റ് ചെയ്യാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ പ്രിയം?
2: പാട്ടൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്.
1: കുക്കിംഗ് ഒക്കെ ആകുമ്പോ ഒരു സൈഡില് പാട്ട് വെച്ച് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റും അല്ലേ?
2: ആ, ഞാനിപ്പം അടുക്കളയിൽ ഒക്കെ ആണെങ്കിലും പാട്ട് വെച്ചിട്ട് തന്നെയാ. ചേട്ടനും ഇഷ്ടം തന്നെ
1: പാട്ട് കേൾക്കാൻ. സൗകര്യത്തിനുള്ള ജോലിയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്.
2: അതെ അതെ അതെ അതെ, എപ്പോ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേൾക്കാം.
1: അതെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: എനിക്ക് അമ്പലപ്പുഴയിൽ ഉണ്ണിക്കണ്ണനോട് നീ, ആ പാട്ട് ഭയങ്കര ഇഷ്ടം.
1: ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേര് ആ പാട്ട് ഒരുപാട് ഇഷ്ടമാന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ ആ പാട്ടിന് ഇഷ്ടം തോന്നിയത്?
2: അത് എന്റെ ഒരു കസിനുണ്ട്, അപ്പച്ചിയുടെ മോളാണ്, പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ പാടി എന്നെ കേൾപ്പിച്ചിട്ടുള്ളതും പാടാൻ ഇഷ്ടമുള്ളതും ഈ പാട്ട്. അങ്ങനെ ഒരുപാട് അങ്ങനെ പാടി കേട്ടിട്ടാണ് ഈ പാട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം മറ്റൊരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: ഹന്ന.
0: എന്ത് ചെയ്യുന്നു?
1: ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, ദെൻ പി ജിക്ക് പോകാൻ വേണ്ടി ഇപ്പൊ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നിൽക്കുന്നു.
0: പേരൊക്കെ പറഞ്ഞപ്പോ എന്തൊരു ആവേശമാണ്, ഹാവെന്നെ മൂക്കിൽ അടിച്ചത്.
1: അതെ, എല്ലാത്തിനും ഭയങ്കര ആവേശമാണ്.
0: ശരി, എവിടെയാ വീട്?
1: അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്.

0: ഇവിടുത്തെ എന്താ ചെയ്യുന്നത്?
1: ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ മ്യൂസിയം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ട്രിവാൻഡ്രം ബേസിക്കലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്.
0: പത്തനംതിട്ട കാര്യോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അവിടുത്തെ ദേശീയ കലാരൂപം ഏതാണ്?
1: പടയണി.
0: അമ്പടാ, എന്നെ തപ്പിക്കാതെ നോക്കണ്ട, ഞാൻ തോക്കൂല.
1: പടയണി ചെറുതിലെ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഓർമ്മയില്ല.
0: ആനക്കുട്ടിലൊക്കെ പോകും അവിടെ കോന്നിയില്?
1: ആ, പിന്നെ പോയിട്ടുണ്ട്. പക്ഷെ പണ്ടത്തിന്റെ അത്രയും ആനകൾ അവിടെ ഇല്ല.
0: ആനകളൊക്കെ ജോലി ഇട്ട് ദുബായിക്കൊക്കെ പോയി.
1: നമ്മൾ പണ്ട് പോയപ്പോ പിന്നെയും കുറച്ച് ആനകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ എണ്ണത്തില് വളരെ കുറവാണ് അവിടെ.
0: ആ, അത് കുറെ പേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്നായിരിക്കും.
1: ആയിരിക്കും.
0: പിന്നെ വേറെന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഹോബീസ് ഞാൻ ബേസിക്കലി ഞാൻ ഡാൻസർ ആണ്.
0: അടിപൊളി. ഡാൻസ് കളിച്ചാൽ നമുക്ക് കൂടെ ഡാൻസ് കളിക്കാൻ പറ്റോ?
1: ഇല്ല ഇല്ല, അത് അങ്ങനെ കളിക്കേണ്ട ഒരു ഡാൻസ് ഫോം അല്ല. ഞാൻ വളരെ ഡിവോഷണലി കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് എതിരായിട്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ ആവും.
0: അതെ, അതായത് ആത്മാർത്ഥമായിട്ട് കലയെ സ്നേഹിക്കുന്നവർക്ക് അതിനെ വ്യവസായവൽക്കരിക്കുമ്പോഴത്തേക്ക് ഒരു സങ്കടം മനസ്സിൽ തോന്നും. അത് സ്വാഭാവികമാണ്.
1: അതെ, പണ്ടത്തൊക്കെ കലോത്സവ വേദികൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കല അല്ലെങ്കിൽ കഴിവ് വെച്ചിട്ടാണ് മാർക്ക് കിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വന്ന ഞാനൊക്കെ കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് പൈസക്കാണ് അവർ കുറച്ചും കൂടെ ഒരു, അങ്ങനെ നമ്മളൊരു പ്രൈസ് വാങ്ങിച്ചതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. കഴിവുള്ള കുട്ടികള് പിന്നെ പ്രൈസ് വാങ്ങിക്കുന്നതല്ലല്ലോ കല എന്ന് പറയുന്നത്.
0: ഉറപ്പായിട്ടും ഒരു പ്രൈസ് വാങ്ങിച്ച് നമ്മൾ അലമാരയിൽ കൊണ്ട് വയ്ക്കുന്നതിനെക്കാട്ടും നമ്മൾ കലാകാരി അല്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിൽ അറിയപ്പെടുമ്പോഴത്തേക്ക് അതിനാണ് വില അല്ലെ?
1: അതെ, തീർച്ചയായിട്ടും. ഞാൻ കലോത്സവ വേദികളിൽ ഒരുപാട് പോയിട്ടുള്ള ഒരാളാണ്. ഡിസ്ട്രിക്ട് തലം വരെ പോയിട്ടുണ്ട്. അവിടെ എല്ലാം കുട്ടികള് ഈ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആഗ്രഹിച്ച് വരുന്നവരാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. അല്ലാതെ തന്റെ കഴിവുകള് സമൂഹത്തിനെ കാണിക്കണോ അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്ത് അതിനെ ഇഷ്ടത്തോടെ വരുന്ന, അത് യൂഷ്വലി പേരന്റ്സും അങ്ങനെ തന്നെയാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല.
0: നമുക്കതൊന്നും വേണ്ടേ? എന്തായാലും കലാകാരി വളരട്ടെ, വളർന്ന് ഈ സമൂഹത്തിന് കുറെ നന്മകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ.
1: അതെ, തീർച്ചയായും. പിന്നെ ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
0: അങ്ങനെ പറഞ്ഞ് പൂക്കളല്ലേ, നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ?
1: പാട്ട്? ഞാൻ പാട്ട് അങ്ങനെ പാടില്ല.
0: ചെറുതായിട്ട് പാടും.
1: ചെറുതായിട്ട് പാടും.
0: ചെറുതായിട്ട് നമുക്ക് പാടാം. പുറത്തുനിന്നാലും കേൾക്കണം.

0: ആ പൂന്തിങ്കൾ ആരായിരുന്നു? വൈകി വന്ന പൂന്തിങ്കൾ
1: അസല്ല,
0: ഞാനൊന്നും ചോദിച്ചില്ല.
1: ഞാൻ ആ സിനിമ വെച്ചിട്ട് പറഞ്ഞു. എന്താ കാര്യം
0: ചോദിച്ചു?
1: അങ്ങനെ ആരും ഇല്ല.
0: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം.
1: ഓക്കെ, പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: ഈ മഴക്കാലത്ത് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ പ്യൂരിഫയർ സെയിൽ.
1: AI സ്മാർട്ട് ഫീച്ചേഴ്സ്, വെള്ളം പാഴാക്കാത്ത ഇക്കോ ആറോ, പിന്നെ UV UF കൂടാതെ ആൽക്കലൈൻ കോപ്പർ സിങ്ക് ഗുണങ്ങളോടെയുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ പ്യൂരിഫയറുകൾ ആകർഷകമായ ഓഫറുകളിൽ.
0: എല്ലാ വാട്ടർ പ്യൂരിഫയറിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
3: അസുമ.
2: ഈ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
3: എന്റെ വാപ്പമാണ് ഉമ്മയുടെ പേര്.
2: ശരി ഉമ്മ, എന്ത് ചെയ്യുന്നു?
3: ഞാനിപ്പോ ഗ്രാജുവേറ്റ് ആയി, BSc ജോഗ്രഫി യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു.
2: ഇനി പഠിത്തം എന്താ പരിപാടി?
3: ഇനി BEd പോകണം,
2: ടീച്ചർ ആവണം.
3: അതെ.
2: എന്നിട്ട് കുറെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തണം.
3: അതെ അതെ.
2: എവിടെ വീട്?
3: പൂന്തുറ.
2: എന്നിട്ട് അവിടെ നിന്ന് മീനൊക്കെ കൊണ്ടുവരാ?
3: ഫ്രഷ് മീനൊക്കെ കിട്ടും, അത് ഫ്രണ്ട്സിനോട് ഉച്ചയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്.
2: അതാ ഞാൻ ചോദിച്ചത്, ഇച്ചിരി ഫ്രഷ് മീൻ കൊണ്ടുവരാത്ത എന്തോന്ന് നമുക്ക്?
3: അല്ല, ഇനി ആവട്ടെ.
2: ഇനി വരുമ്പോ കൊണ്ടുവന്നാൽ മതി.
3: വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയത്തി.
2: എന്തെയ്യുന്നവരൊക്കെ?
3: ഉമ്മ ഹൗസ് വൈഫ് ആണ്, വാപ്പച്ചി ക്യാമറമാൻ, അനിയത്തി പ്ലസ് ടു കഴിഞ്ഞു.
2: ക്യാമറമാനിലാണോ അതോ?
3: സീരിയൽ ക്യാമറമാൻ.
2: എന്തൊക്കെ ഹോബീസ് ഒക്കെ?
3: വായിക്കാറുണ്ട്, അങ്ങനെ വലിയ വായനയൊന്നുമില്ല, പിന്നെ വരയ്ക്കാറുണ്ട്, പിന്നെ എംബ്രോയിഡറി ചെയ്യാറുണ്ട്.
2: കുട്ടിയാണ്?
3: പിന്നെ ഹോം ബേക്കറാണ്.
2: പിന്നെ അല്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ജോലികൾ ചെയ്യുന്ന ആളാണ്.
3: ഇല്ല, അത് മൂടനുസരിച്ച്
2: അങ്ങനെയൊക്കെ ഉണ്ട്.
3: അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോ ഇത്രയൊക്കെ ഇല്ല, ഇപ്പം ഓരോ സമയങ്ങളിലും ഓരോന്ന്. ഇപ്പം എല്ലാ ദിവസവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാറില്ല. ഒരു ദിവസം ചിലപ്പോൾ വരയ്ക്കാറ് മാത്രമായിരിക്കും, ചില ദിവസങ്ങൾ എംബ്രോയിഡറിൽ മാത്രം ചുരുങ്ങും, ചില സമയത്ത് ഒരു കുക്കിംഗ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകും.
2: അങ്ങനെ തന്നെ എല്ലാവരും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോറ് ഉണ്ടാകാൻ പോലും സമയം കിട്ടൂല.
3: അതെ അതെ.
2: സിനിമ ഒക്കെ കാണാൻ പോകില്ലേ?
3: ഇല്ല, എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല, എനിക്ക് സിനിമ അത്രയും സമയത്ത് കാണാനുള്ള ക്ഷമയൊന്നും ഇല്ല.
2: ഓടിച്ചാടി തുള്ളിച്ചാടിയോ?
3: കൂടുതൽ എന്റെ അനിയത്തിയാണ് കാണാറുള്ളത്, അവൾ വന്നിട്ട് കഥ പറഞ്ഞേരും, അത്ര തന്നെ.
2: പാട്ടുകൾ കേൾക്കോ?
3: കുറവാണ്, പക്ഷെ ഇപ്പൊ കേൾക്കാറുണ്ട്.
2: ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ കേൾക്കണം, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവും.
3: അത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പാട്ട് കേൾക്കാറുണ്ട്.
2: നല്ല കാര്യം. ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
3: അല്ലി അമ്പൽ കടൽ മരക്കു വെള്ളം.
2: ഈ പുതിയ തലമുറ എന്തുകൊണ്ടാ പഴയ പാട്ടിന് ഇത്ര ഇഷ്ടപ്പെട്ടത്?
3: കുറച്ചുകൂടെ അർത്ഥവത്തായ വരികൾ പഴയ പാട്ടുകൾക്കുണ്ട്. ഇപ്പോഴത്തെ തലമുറ കുറച്ചുകൂടെ അതിനായിരിക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല, ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അവര് ഈ താളബോധ ഈണോ വരികൾക്ക് അർത്ഥം കൂടുതലും കൊടുക്കാറില്ല.
2: അങ്ങനെയൊക്കെ പുതിയ തലമുറയും പഴമയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
3: ഉറപ്പായിട്ടാണ്.
2: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് വിശാൽ.
0: എവിടെയാ നാട്?
1: മാർത്താണ്ടായിട്ട് വരും.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ദുബായിലാണ്. ഐടി വർക്ക്.
0: ലീവിന് നാട്ടിലെത്തിയതാണ്? എത്ര നാളായി ദുബായി പോയിട്ട്?
1: 3 വർഷമായി.
0: മാർത്താണ്ട് തായതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യുന്ന ആളായിരിക്കും അല്ലേ?
1: അതെ അതെ.
0: എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബൊക്കെ?
1: അവിടെ അടിപൊളിയാ. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് വെക്കേഷനിൽ ഈ ടൈമില് വന്നത്. കന്യാകുമാരി ആയാലും ബീച്ച് ആയാലും പത്മനാഭപുരം പാലസ് ആയാലും നല്ല അടിപൊളിയാ.
0: ചെറിയൊരു പ്രദേശത്ത് കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്.
1: അതെ അതെ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നല്ല അടിപൊളിയാ.
0: അപ്പൊ ഈ പ്രദേശത്ത് നിന്ന് നേരെ നമ്മൾ ദുബായിലേക്ക് ഹൂന്ന് പറഞ്ഞ് ചെന്നിറങ്ങിയപ്പോ എന്താ തോന്നി?
1: അത് ഫസ്റ്റ് പോയപ്പോ കുറച്ചൊരു എന്താ തോന്നി, പക്ഷെ ഇപ്പൊ സെറ്റാ. നമ്മളെ സ്വന്തം വീട് പോലെയാ. നാടും ദുബായും സ്വന്തം വീട് പോലെ. അങ്ങോട്ടും ഇങ്ങോട്ടും.
0: അറബി മാമന്മാരൊക്കെ എന്താ പറഞ്ഞു?
1: അറബി ആയിട്ട് നമ്മൾ അത്ര ഇതില്ല. നമ്മൾ കൂടെ കൂടുതൽ മലയാളീസ് ആണല്ലോ. മലയാളീസ്, ഫിലിപ്പിനോ, പിന്നെ ഹിന്ദി.
0: അവരുമായിട്ടൊക്കെ എങ്ങനെ സംസാരിച്ചു?
1: അവിടെ ഇംഗ്ലീഷാ.
0: ഇംഗ്ലീഷ് തന്നെയാണ്.
1: അതെ അതെ, ഫിലിപ്പിനോ ഫുൾ ഇംഗ്ലീഷാ, പിന്നെ ഹിന്ദിയാ. മാക്സിമം പാകിസ്ഥാൻ ആയാലും ഇന്ത്യ നോർത്ത് ആയാലും എല്ലാം ഹിന്ദിയാ.
0: നമ്മൾ എത്ര പേര് മലയാളം പഠിപ്പിച്ചു?
1: നമ്മളങ്ങനെ പ്രത്യേകിച്ച് പഠിച്ചില്ല. അല്ല, ആൾറെഡി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്.
0: അവിടെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ ഒഴിവ് സമയത്ത്?
1: സൺഡേ മാത്രമേ ചെയ്യുള്ളൂ. അവിടെ നമ്മൾ രാവിലെ പുറത്തിറങ്ങും. ബുർജ് ഖലീഫ, അതേപോലെ കഴിക്കാനിറങ്ങും. കരാമ എന്ന് പറഞ്ഞ അടിപൊളി സ്ഥലമുണ്ട്. ഫുൾ മലയാളീസ് ആണ്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാനിറങ്ങും. നമ്മൾ കുറച്ച് വൈബായിരിക്കും.
0: അവിടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം?
1: അവിടെ കഴിക്കുന്നത് മന്തിയാ.
0: എന്താ അവിടുത്തെ മന്തി ഇവിടുത്തെ മന്തി തമ്മിലൊരു വ്യത്യാസം?
1: അവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ്.

0: ദുബായ് എന്ന് പറയുന്നത് നമ്മള് ടോട്ടൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരായിരിക്കും. ഓരോ ഷോപ്പ് ചെയ്യാൻ നമ്മൾ ഓരോരോ സ്ഥലത്തുള്ള ആൾക്കാരാ ഫുഡ് ഉണ്ടാക്കുന്നതായാലും. അപ്പോൾ നല്ല വെറൈറ്റി ആയിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ആണെങ്കിൽ തിരുവനന്തപുരം ആണെങ്കിൽ നമ്മൾ അവിടുത്തെ സ്പൈസി അങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരുണ്ടാവും, അവരവരെ ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ദുബായിൽ.
1: അങ്ങനെ പല രാജ്യങ്ങളുടെ ടേസ്റ്റ് ഒരു രാജ്യത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും.
0: അതെ അതെ, ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രി നമുക്ക് ആസ്വദിക്കാൻ പറ്റും, ബെസ്റ്റ് സ്ഥലമാണ്.
1: അപ്പൊ അടുത്തതിന് വരുമ്പോഴത്തേക്ക് മൂന്ന് തരം ബിരിയാണി കൂടെ കൊണ്ടുവരണം നമുക്കായിട്ട്.
0: അതെ അതെ.
1: പാട്ടുകൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ?
0: അതെ അതെ, പാട്ട് കേൾക്കുന്നുണ്ട്.
1: അങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാം. ആർക്ക് പാട്ട് ഇഷ്ടമല്ലാത്ത?
0: അതെ അതെ, തമിഴായാലും മലയാളമായാലും എല്ലാം.
1: അവിടെ മലയാള സിനിമകളൊക്കെ ഒരു കാണാനൊക്കെ പോകാറുണ്ട്?
0: ആ അതെ അതെ, അവിടെ നമ്മള് സിനിമയൊക്കെ എല്ലാ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
0: നരിവേട്ട സിനിമയെന്ന് മിന്നൽ വിള എന്നുള്ള സാധനം.
1: ടോബിനോ ഫാൻസ് ആണ്?
0: അതെ അതെ.
1: ഇപ്പൊ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ?
0: കണ്ടില്ല, അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല.
1: നമ്മൾ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളു അല്ലേ?
0: അതെ അതെ, ഇവിടെ ഇറങ്ങി തീരാൻ നമുക്ക് സമയം കിട്ടുന്നില്ല.
1: ഈ ലീവ് കാലം കൂട്ടുകാരുമായിട്ട് ആഘോഷിച്ച് നല്ല കുറച്ച് ഓർമ്മകളുമായിട്ട് വീണ്ടും ദുബായിലേക്ക് പോകട്ടെ.
0: ഓക്കെ, താങ്ക് യു.
1: നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പുണ്ട്. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനി ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഏഴുകൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഏഴുകൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് വിദ്യാസാഗർ, പാടിയത് പി ജയചന്ദ്രൻ, ഈറൻ ജോളി, മൂസ, സംഘവും.

റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് രക്സ് വിജയൻ, ശ്വേതാ മോഹൻ, സൂരജ് സന്തോഷ് എന്നിവർ. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് രക്സ് വിജയൻ.

ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260 ദശാംശം 4 മീറ്റർ, അതായത് 1152 കിലോഹേഴ്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഹസൂരിയ ഖാൻ എഴുതിയ ഒരു ദ്വീപിലെ മണിയറ എന്ന ചരക്കഥയുമായി പവിഴമണ്ണിലെ സാഹിത്യം. 5:25 ദ്വീപ് വിശേഷം. സേവന വാർത്തകൾ. ലക്ഷദ്വീപിലെ കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ തുറമുഖ ജെട്ടികളുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും. 5:30 അഗത്തി ദ്വീപ് ശ്രീ മെന്റർ സുപ്രിയ പങ്കെടുക്കുന്ന ഫെൺഫോരിഷ എന്ന പരിപാടിയും. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ശനിയാഴ്ചകളിൽ രാവിലെ 7:45 ഫെൻ ഫോറിഷ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.

ഇന്നത്തെ സമൂഹത്തിൽ വിവാഹം ഒരു കുടുംബാഘോഷം മാത്രമല്ല, പലപ്പോഴും പ്രൗഢിയും സാമ്പത്തിക ശേഷിയും പ്രദർശിപ്പിക്കുന്ന വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഡംബരവും അമിത ആഘോഷങ്ങളും നിറഞ്ഞ വിവാഹ ചടങ്ങുകൾ പല കുടുംബങ്ങളെയും കടബാധ്യതകളിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും തള്ളിവിടുന്നു. ചിലപ്പോൾ മത്സരബോധവും സമൂഹത്തിന്റെ പ്രതീക്ഷകളും കാരണം സ്വന്തം സാമ്പത്തിക ശേഷിക്കപ്പുറം ചെലവഴിക്കാൻ ആളുകൾ നിർബന്ധിതരാകുന്നു. ഈ കഥ വിവാഹ ആഘോഷങ്ങളുടെ പിന്നിൽ മറഞ്ഞുകിടക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. ആഘോഷങ്ങളുടെ തിളക്കത്തിനിടയിൽ കുടുംബങ്ങൾ നേരിടുന്ന സാമ്പത്തിക തകർച്ചയും ബന്ധങ്ങളിലുണ്ടാവുന്ന വിള്ളലുകളും മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ദാരുണ പ്രത്യാഘാതങ്ങളും കഥയിൽ അവതരിപ്പിക്കുന്നു. ആഘോഷങ്ങൾ സന്തോഷത്തിനായിരിക്കണം, എന്നാൽ അവ അമിതത്വത്തിലേക്ക് വഴിമാറുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ വായനക്കാരനെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിന് ഒരു മുന്നറിയിപ്പും ജീവിത മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായ ഈ കഥ ലാളിത്യത്തിന്റെയും വിവേകത്തിന്റെയും പ്രാധാന്യം ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. കഥാവായന ഹലിമ ബീഗം കടപ്രതേലം. കഥ ഒരു ദ്വീപിലെ മണിയറ. രചന ഹസൂരിയ ഖാൻ.

കല്യാണ മണമുള്ള ആ മനോഹര രാവിൽ പുതുപ്പെണ്ണ് ഒരു ഗ്ലാസ് പാലുമായി മന്ദം മന്ദം മണിയറയിലേക്ക് നടന്നു വന്നു. മണിയറയുടെ വാതിൽ പതിയെ തുറന്നവൾ മുറിക്കുള്ളിൽ കടന്നപ്പോൾ എസിയുടെ തണുപ്പും മണിയറയുടെ സുഗന്ധവും അവളെ പൊതിഞ്ഞു. പുതുമാരനോടൊപ്പം നാല് കൂട്ടുകാരെ കണ്ടപ്പോൾ അവൾ ലജ്ജയോടെ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് തിരിഞ്ഞു നടന്നു. ആ മൂന്നുപേരെ അവൾക്ക് പരിചയമുണ്ടായിരുന്നു. ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണവർ. ഈ ആദ്യ രാത്രിയിൽ ഇവർക്കെന്താണ് ഇവിടെ കാര്യം? വിവാഹ സൽക്കാരങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയിട്ടും ഇവരെന്താണ് യാതൊരു ഔചിത്യവുമില്ലാതെ ബെഡ്റൂമിൽ കയറിയിരിക്കുന്നത്? എന്തായിരിക്കും? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. ക്ഷീണം അവളുടെ കണ്ണുകളിൽ തളം കെട്ടി നിന്നെങ്കിലും പുതിയ ജീവിതത്തിന്റെ കൗതുകവും നാണവും ചേർന്നൊരു ചുവപ്പ് അവളുടെ ഇളം കവിളുകളിൽ തെളിഞ്ഞു നിന്നു. വീട്ടിലുള്ളവരിൽ പലരും തളർന്നുറങ്ങുന്നു. ഉമ്മയും ആങ്ങളമാരുടെയും ഭാര്യമാരും അടുക്കളയുടെ പിന്നാമ്പുറത്ത് പാത്രങ്ങൾ കഴുകി വെക്കുന്ന ശബ്ദം വാഷ്റൂമിലേക്ക് കേൾക്കാം. പാവങ്ങൾ, അവർക്ക് എത്രമാത്രം ക്ഷീണമുണ്ടായിരിക്കാം. എത്ര ദിവസമായി ഈ വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിയിട്ട്. മുഖത്തെ മേക്കപ്പ് കഴുകിക്കളയുന്നതിനിടയിൽ അവൾ ഓർത്തു, കന്നിഞ്ഞാറിലെ തീക്ഷ്ണമായ ചൂട് അവളെ ക്ഷീണിതയാക്കിയിട്ടുണ്ട്. ഭാരമേറിയ വിവാഹ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ഒന്ന് കുളിച്ച് ഒരു നൈറ്റ് ഡ്രസ്സ് ധരിച്ചപ്പോൾ അവൾക്കല്പം ആശ്വാസം തോന്നി. സമയം രാത്രി 12:30. സന്തോഷത്തോടെയും ചെറിയൊരു ഭയത്തോടെയും അവൾ വീണ്ടും മണിയറയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞത്. കൂട്ടുകാർ മണിയറയിൽ തന്നെയുണ്ട്. എന്തൊരു സംസ്കാരശൂന്യമായ ഏർപ്പാടാണിത്! അവൾക്ക് വല്ലാത്ത അമർഷം തോന്നി. സമയം 1:00. അവിൽ നിൽക്കും ബൂസ്റ്റും വേണം. മണിയറയിൽ നിന്ന് ഭർത്താവിന്റെ കൂട്ടുകാരുടെ ഓർഡർ വന്നു. ആങ്ങളമാരുടെ ഭാര്യമാർ അടുക്കളയിൽ കയറി അതൊക്കെ തയ്യാറാക്കി അയച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളി വന്നു, കൂട്ടുകാരന്മാർക്ക് ഡ്രസ്സ് വേണം മാറി ഉടുക്കാൻ. ആങ്ങളമാർ പുതിയ മുണ്ടുകളും ടീഷർട്ടും എടുത്തുകൊടുത്തു. ഇങ്ങനെ ഇവർ തുടരെ തുടരെ പലതരം ഭക്ഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ ആജ്ഞ അനുസരിച്ച് വീട്ടുകാർ ആ പാതിരാവൽ അതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അവസാനം 4:00 അവർക്ക് ഒന്ന് മുറുക്കണമെത്രേ, അതും എത്തിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ ഈ തമാശയും ആഘോഷവും എന്ന പേരിലുള്ള അരാജകത്വം 3 ദിവസം തുടർന്നു. ആദ്യത്തിൽ ചിരിച്ചുകൊണ്ട് സഹിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവൾക്ക് അതെല്ലാം വെറുപ്പായി തോന്നി തുടങ്ങി. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ സ്വകാര്യതയെപ്പോലും പരിഹസിക്കുന്ന ഒരു രീതി പോലെ അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. വീട്ടുകാർ നിവൃത്തിയില്ലാതെ അടിമകളെപ്പോലെ അവരുടെ ആജ്ഞകൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. സഹികെട്ട അവൾ ഒടുവിൽ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് ദേഷ്യപ്പെട്ടു. ഇതെന്ത് സംസ്കാരമാണ്? അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇവിടെ ഇതൊക്കെ സാധാരണമാണ്. എന്റെ കൂട്ടുകാരുടെ കല്യാണത്തിനും ഞാനും അവരുടെ മണിയറയിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവൾക്ക് അതിൽ ഒരു തമാശയും കാണാൻ പറ്റിയില്ല. അവസാന സൽക്കാര ദിവസമാണ് എല്ലാം അതിരു കടന്നത്. മണിയറ ഒരു ആഘോഷമുറിയായി മാറി. പാട്ടും ബഹളവും കേക്ക് മുറിക്കലും കൂത്താട്ടവും. ഭക്ഷണത്തട്ടുകൾ തുറന്നു കിടക്കുന്നു. ചിക്കൻ കറിയും മട്ടൻ കറിയും കട്ടിലിലേക്കും തറയിലേക്കും ചിതറിയൊഴുകി. കൊച്ചിയിൽ നിന്ന് ബാപ്പ വലിയ വില കൊടുത്തു കൊണ്ടുവന്ന കാർപ്പറ്റുകൾ മുഴുവനും കറ പിടിച്ചു നശിച്ചു. പുതുതായി പെയിന്റടിച്ച മനോഹരമായ മതിലുകൾ കറയും കൈപ്പാടുകൾ കൊണ്ടും വികൃതമായി. അപ്പോഴായിരുന്നു അവളുടെ ബാപ്പ അകത്തേക്ക് കയറി വന്നത്. നരച്ച താടിയും വെള്ളജുബ്ബയും തൊപ്പിയും നെറ്റിയിൽ നിസ്കാരതഴമ്പുമുള്ള ഒരു ഭാവം മനുഷ്യൻ. പക്ഷേ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കോപവും സങ്കടവും കൊണ്ട് വിറച്ചിരുന്നു. ജീവിതം മുഴുവൻ ചോര നീരാക്കി സമ്പാദിച്ച് പണിതിട്ട വീടിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. അദ്ദേഹം ശബ്ദമുയർത്തി പറഞ്ഞു, എല്ലാവരും ഇറങ്ങിപ്പോവൂ. അപ്രതീക്ഷിതമായ വാക്കുകൾ കേട്ട് മുറി പെട്ടെന്ന് നിശബ്ദമായി. ചിരികളും കളികളും ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായി.
ചെറുക്കനും കൂട്ടുകാരും പതിയെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ആരുമൊന്നും പറഞ്ഞില്ല. ചിരിയും കളിയുമൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് മരിച്ചുപോയ പോലെ വീട് നിശബ്ദമായി. അവളുടെ പാപ്പ കുറച്ചുനേരം മുറിയുടെ നടുവിൽ തന്നെ നിന്നു, ചിതറിക്കിടക്കുന്ന ഭക്ഷണവും കറപിടിച്ച മെത്തയും നോക്കിക്കൊണ്ട്. പിന്നെ പതിയെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ കോപത്തേക്കാൾ കൂടുതലായി നിറഞ്ഞിരുന്നത് നിസ്സഹായതയായിരുന്നു. മോളെ, വിറയുന്ന ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചു. അവളൊന്നും പറയാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപ്പാനെ കെട്ടിപ്പിടിച്ചു. മകളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് മകളെ ആശ്വസിപ്പിച്ചു. ഇത് സന്തോഷമല്ല, അഹങ്കാരമാണ്. ഒരാളുടെ സ്വകാര്യതയെ കളിയാക്കുന്നത് എത്രമാത്രം അധപതിച്ച കാര്യമാണ്. അത്ര

പത്രം പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് നടന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാനായില്ല. വിവാഹമെന്നത് രണ്ട് മനുഷ്യരുടെ ജീവിതം ചേർന്ന് നിൽക്കുന്ന നിമിഷമാണെന്ന് അവൾ കരുതിയിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവർക്കും അതൊരു തമാശയും ആഘോഷവും മാത്രമാണ്. പുലർച്ചെ ഭർത്താവ് അവളുടെ മുറിയിലേക്ക് കടന്നുവന്നു. പതിവ് ചിരിയൊന്നും അവന്റെ മുഖത്തില്ലായിരുന്നു. ബാപ്പയ്ക്ക് വിഷമമായോ? അവൻ പതിയെ ചോദിച്ചു. അവൾ അവനെ നോക്കി. അവൻ ആദ്യമായി മുറിക്ക് ചുറ്റും നോക്കി. ചിതറിയ ഭക്ഷണം, കറപിടിച്ച മതിലുകൾ, ചവിട്ടിക്കീറിയ പൂക്കൾ. അവസാനം അവന്റെ കണ്ണ് ഭാര്യയുടെ മുഖത്തേക്ക് തങ്ങി. മൂന്ന് ദിവസത്തിനിടെ ആദ്യമായാണ് അവളുടെ കണ്ണുകളിലെ ക്ഷീണം അവൻ ശരിക്കും കാണുന്നത്. അവൻ പതിയെ അവളുടെ അരികിൽ ഇരുന്നു. ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി, വളരെ ചെറുതായ ശബ്ദത്തിൽ അവൻ പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. കാരണം വിവാഹത്തിന് ശേഷം ആദ്യമായി ആ മുറിയിൽ അവൾക്ക് തന്റെ ഭർത്താവിന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു.

നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങൾക്കുമിടയിൽ ബലിയാടാകുന്ന മനുഷ്യരെക്കുറിച്ച് നല്ല ബോധമുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തലോടെ കഥ അവസാനിക്കുന്നു. കഥാകാരിയെക്കുറിച്ച്, ഹസുബുരിയ ഖാൻ, ലക്ഷദ്വീപിലെ കിൾട്ടാൻ ദ്വീപിൽ ജനനം. നിരവധി കഥകളും കവിതകളും എഴുതുന്നു. ആകാശവാണിയിൽ ഇതിനോടകം ഒരുപാട് ചെറുകഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ദ്വീപിന്റെ സമകാലിക പശ്ചാത്തലങ്ങളും സംഭവങ്ങളും കോർത്തിണക്കി നിരവധി കഥകൾ രചിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർക്കാം.

ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രതിയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

0: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
1: ഇനിയൊരു മഹൽ ഗാനം കേൾക്കാം.

0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
1: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
0: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
0: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
1: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
2: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: ആകാശവാണി കവരത്തി ദ്വീപ് വിശേഷം പ്രത്യേക കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് 6/6/2026, നാളെ 7/6/2026 കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രതയും നാളെ 7/6/2026 കനത്ത മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ മാസം 9 വരെ അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്തായി മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി.

ലക്ഷദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

0: ലക്ഷദ്വീപിലെ കടമത്ത് കൽപ്പേനി ദ്വീപുകളിലെ തുറമുഖ ജെട്ടികളുടെ തറക്കല്ലിടൽ ചടങ്ങ്. റിപ്പോർട്ട്. ലക്ഷദ്വീപിന്റെ തുറമുഖ മേഖലയിൽ ചരിത്രപരമായ വികസന വിപ്ലവത്തിന്റെ മുന്നോടിയായി കടമത്ത്, കൽപ്പേനി എന്നീ ദ്വീപുകളിലെ നാല് തുറമുഖ ജെട്ടികളുടെ തറക്കല്ലിടൽ ചടങ്ങ് ദമനിൽ നിന്നും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെർച്വലായി നിർവഹിച്ചു. ദമനിലെ സ്വാമി വിവേകാനന്ദ ഗ്രൌണ്ടിൽ ഇന്നലെ വൈകിട്ട് നടന്ന പൊതുപരിപാടിയിലാണ് ദാദ്ര ആന്റ് നഗർ ഹവേലി, ദമൻ ആന്റ് ദ്യു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി നടപ്പിലാക്കുന്ന 2,970 കോടി രൂപയുടെ ബൃഹത്തായ 56 പദ്ധതികളോടൊപ്പം ലക്ഷദ്വീപിന്റെ 4 പദ്ധതികളുടെയും തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രധാനമന്ത്രിയോടൊപ്പം സന്നിഹിതനായി. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ആയിരക്കണക്കിന് ദ്വീപ് നിവാസികൾ വെർച്വലായി ഈ ചടങ്ങിൽ പങ്കെടുത്തു. കൽപ്പേനി, കടമത്ത്, കവരത്തി, അഗത്തി ദ്വീപുകളിൽ പ്രത്യേകമായി ഒരുക്കിയ സദസ്സുകളിൽ ദ്വീപ് നിവാസികളോടൊപ്പം MP ഹംദുള്ള സയ്യിദ്, തുറമുഖ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ:
1: आप जैसे यहां इकट्ठे हुए हैं, वैसे ही लक्षद्वीप में भी बहुत बड़ी तादाद में लोग वीडियो के माध्यम से हमारे साथ जुड़े हुए हैं, क्योंकि आज लक्षद्वीप के विकास की भी एक नई शुरुआत, एक नए प्रकल्प जो पूरे लक्षद्वीप के जीवन में एक क्रांतिकारी काम करने वाले हैं, उसके लिए भी कुछ योजनाओं का शिलान्यास और लोकार्पण हुआ है. साथियों, इस क्षेत्र में ब्लू इकोनॉमी के लिए हमने जो विजन तैयार किया है, वो विजन भी हाईटेक इंफ्रास्ट्रक्चर की ताकत से ही साकार होगा. इसलिए लक्षद्वीप के कल्पेनी और कदमत द्वीपों में भी आज ही आधुनिक पोर्ट की आधारशिला रखी जा रही है. ये सभी प्रयास ब्लू इकोनॉमी में देश की ताकत को बढ़ाएंगे. और जैसा मैंने कहा, ये लक्षद्वीप का भाग्य बदलने वाले इनिशिएटिव है.
0: ഏകദേശം 885 കോടി രൂപയുടെ ചെലവ് വരുന്ന 4 തുറമുഖ ജെട്ടികളുടെ നിർമ്മാണങ്ങൾക്കാണ് ഇന്നലെ പ്രധാനമന്ത്രി ശിലാന്യാസം നിർവഹിച്ചത്. കേന്ദ്ര തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിൽ സാഗർമാല പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് 4 ജെട്ടികളുടെയും നിർമ്മാണമൊരുങ്ങുന്നത്. ലക്ഷദ്വീപ് തുറമുഖ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയാണ് 2 ദ്വീപുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. കൽപ്പേനി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 273 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 172 കോടി രൂപയും വകയിരുത്തുമ്പോൾ, കടമത്ത് ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 295 കോടി രൂപയും പടിഞ്ഞാറ് ഭാഗത്തെ തുറമുഖ വികസനങ്ങൾക്കായി 145 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ 4 ബഹുമുഖ ജെട്ടികളുടെ വികസനങ്ങൾ വഴി 300 മീറ്റർ വരെ നീളമുള്ള വലിയ യാത്രാ കപ്പലുകൾക്കും ക്രൂയിസ് കപ്പലുകൾക്കും വർഷം മുഴുവനും സുരക്ഷിതമായി ദ്വീപുകളിലേക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും. യാത്രക്കാരുടെയും ചരക്കുകളുടെയും സുരക്ഷിതവും കാര്യക്ഷമവുമായ കൈകാര്യം, മത്സ്യബന്ധന ഉൽപ്പന്നങ്ങളുടെ ഏകീകൃത സംസ്കരണവും കൈമാറ്റവും, ഇന്ധന ഐസ് വിതരണ കേന്ദ്രങ്ങൾ, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സൌകര്യങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാകും. മത്സ്യബന്ധന മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ ഉണർവ് പകരുന്ന ഈ 4 പദ്ധതികളും ലക്ഷദ്വീപിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വിപ്ലവകരമായ വികസന കുതിപ്പിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടത് ലക്ഷദ്വീപിലെ കടമത്ത്, കൽപ്പേനി ദ്വീപുകളിലെ തുറമുഖ ജെട്ടികളുടെ തറക്കല്ലിടൽ ചടങ്ങ്. റിപ്പോർട്ട്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഫെൺ ഫോരിഷ എന്ന പരിപാടി കേൾക്കാം.
3: ആകാശവാണി കവരത്തി ഫെൺ ഫോരിഷ. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ലക്ഷദ്വീപിലെ അഗത്തിയിൽ ദീപശ്രീയുടെ FNSW മൊഡ്യൂൾ റോളൌട്ട് ചെയ്യുന്ന മെന്ററായി ജോലി ചെയ്തു വരുന്ന തൃശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി സ്വദേശിനി സുപ്രിയ.
4: എന്റെ പേര് സുപ്രിയ. ഞാൻ കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് താമസം. ഞാൻ 2013 തൊട്ട് കുടുംബശ്രീയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ വന്നത് തന്നെ കുടുംബശ്രീയുടെ ഉള്ള ഒരു ആത്മാർത്ഥതയും അതിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടും ഇഷ്ടപ്പെട്ടും ആണ് കുടുംബശ്രീയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. കുടുംബശ്രീയിൽ വന്നതിന് ശേഷം 10 അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജ്യോതി എന്ന പേരിലൊരു കുടുംബശ്രീ രൂപീകരിക്കുകയും അതിൽ നിന്നാണ് ഞാൻ കുടുംബശ്രീയിൽ ഇന്ന് നിൽക്കുന്ന ലക്ഷദ്വീപിൽ പുതിയൊരു പ്രൊജക്റ്റായ FNSW മെൻഡർ എന്ന രീതിയിൽ ഇന്ന് ഞാൻ എത്തി അകത്തി യിൽ ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. 2015 ADS ചെയർപേഴ്സണായും CDS മെമ്പറായും തൃശൂർ കോർപ്പറേഷനിൽ ജോയിൻ ചെയ്യുകയും അവിടെ നിന്ന് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ, അതായത് കുടുംബശ്രീ രൂപീകരിക്കുകയും കുടുംബശ്രീയിൽ കൂടെ ജനങ്ങളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റുകയും വയസ്സായവർക്ക്, നമ്മൾ പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നതിന് വേണ്ട അപേക്ഷകൾ സ്വീകരിക്കുകയും അത് എത്തിക്കേണ്ട അധികാരികൾക്ക് മുമ്പിൽ എത്തിക്കുകയും അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതികളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചത് കുടുംബശ്രീയിലൂടെയാണ്. കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ്. അതായത് 3 ഘടകങ്ങളായിട്ടാണ് നമ്മൾ കുടുംബശ്രീയിൽ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്: സ്ത്രീ ശാസ്ത്രീകരണം, സാമൂഹ്യ ശാസ്ത്രീകരണം, സാമ്പത്തിക ശാസ്ത്രീകരണം. ഈ 3 മേഖലയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും മാത്രമല്ല, സ്ത്രീകളിലൂടെ കുടുംബത്തിലേക്കും കുടുംബത്തിലൂടെ സമൂഹത്തിലേക്കുമാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. സ്ത്രീകൾ ആണ് കുടുംബത്തിന്റെ നെടുന്തൂണായി നിൽക്കുന്നത്. ഈ സ്ത്രീകളിലൂടെയാണ് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത്. സ്ത്രീകളിൽ നിന്ന് എന്തെല്ലാമാണ് കുടുംബത്തിലേക്ക് വേണ്ടത്? അവർ വെക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അവർ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ, അവരിൽ നിന്ന് തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിലേക്കും ചേഞ്ചാവും.

അതോടൊപ്പം തന്നെ അത് സമൂഹത്തിലേക്കും ചേഞ്ച് ആവുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ് കുടുംബശ്രീ കേരളത്തിലെ തന്നെ ഇത്രയും വലിയ ശക്തമായ ഒരു സംഘടനയായി ഇന്നും 46 ലക്ഷങ്ങളുള്ള ജനങ്ങളായി നിലകൊണ്ടു പോകുന്നത്. ഞാൻ ADS മെമ്പർ, CDS മെമ്പർ എന്ന നിലയിൽ നിന്ന് മാറിക്കൊണ്ട് കുടുംബശ്രീ NRO മെന്റർ എന്ന രീതിയിൽ വരെ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചത് കുടുംബശ്രീയോടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാനും അവരെ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾ എന്തായാലും നമ്മുടെ ഒപ്പം ഉണ്ടാകും. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിലാണ്. അത് കേരളത്തിലെ തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റായ FNHW ഫുഡ് ന്യൂട്രീഷൻ ഹെൽത്ത് വാഷ്. ഇത് ഫുഡ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീനിക്. അപ്പം നമ്മൾ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന അതാണ് ഫുഡുമായി ബന്ധപ്പെട്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ട്, ന്യൂട്രീഷനായി ബന്ധപ്പെട്ട്, ഹൈജീനിക്കായി ബന്ധപ്പെട്ട്. നമ്മൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമ്മളെന്ന വ്യക്തി ഉണ്ടാകുകയുള്ളൂ. ഫുഡ് എന്ത് കഴിക്കണം, ഹൈജീൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, വിശക്കുമ്പോഴാണോ ഫുഡ് കഴിക്കേണ്ടത്, അത് വിശക്കാതിരിക്കാനാണോ ഫുഡ് കഴിക്കേണ്ടത്, ആ കഴിക്കുന്ന ഫുഡിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും, നമുക്ക് ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറണമെങ്കിലും അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആഹാരത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അസുഖങ്ങൾ കുറയാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്താവണം, നമുക്കതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവണം. അറിവ് മാത്രം ഉണ്ടായാൽ പോരാ, അത് എന്ത് ചെയ്യണം, നമ്മളത് സമൂഹത്തിൽ എല്ലാവരും അംഗീകരിക്കുകയും അത് അനുസരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മളുണ്ടായിരുന്ന ഒരു തലമുറ നമ്മുടെ മുൻ തലമുറക്കാർ ചെയ്ത ആ ആഹാര രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമ്മൾ കഴിക്കുന്നത് വിഷപദാർത്ഥങ്ങളാണ് ഉള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. പക്ഷേ ഈ വിഷപദാർത്ഥങ്ങൾ കഴിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഇത് കൊടുക്കുന്നത്. നമ്മുടെ പൂർവികർ കഴിച്ച ഭക്ഷണം നല്ലതായതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ആ കുഞ്ഞുമക്കളെങ്കിലും നമുക്ക് ഈ പറയുന്ന ജങ്ക് ഫുഡിൽ നിന്നും, അതേപോലെ നമ്മുടെ ഈ ജീവിതശൈലി, അതായത് ഗർഭിണിയാവുന്ന അമ്മമാര് അവർക്ക് കൃത്യമായ ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഉള്ള സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിലെല്ലാം അനുസരിച്ച് കിട്ടുന്ന അറിവുകൾ ഒന്നും ചെറുതല്ല, എല്ലാം വലുത് തന്നെയാണ്. ഓരോരുത്തരും അവനവനിൽ നിന്ന് കിട്ടുന്ന അറിവ് കൂടാതെ, വായിച്ച പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് കൂടാതെ മറ്റുള്ള കാര്യങ്ങളില്ല, ആര് പറയുന്ന കാര്യങ്ങളായാലും നല്ല കാര്യങ്ങളെ നമുക്ക് ഗ്രഹിച്ചെടുത്ത് അത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നാളെ നമ്മുടെ സമൂഹത്തിന് തന്നെയാണ് ഏറ്റവും നന്നാവുക. ആ രീതിയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ ആയാലും നമ്മുടെ നാടിനെ ആയാലും നമ്മളെ ആയാലും നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ നമ്മൾക്ക് തന്നെ, അതായത് നമ്മൾ സ്ത്രീകൾ മാറിയാൽ എല്ലാ മാറ്റങ്ങളും നമുക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ കൊണ്ടുവരാമെന്ന് തെളിയിച്ച ഒരു പ്രസ്ഥാനമായ കുടുംബശ്രീ, അതേപോലെ ഈ ദ്വീപിലുള്ള ദീപശ്രീ. ദീപശ്രീ പ്രസ്ഥാനം ഇവിടെ 2017 വന്നത്. ഈ 2017 മുമ്പുള്ള നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥയും ഇന്ന് സ്ത്രീകൾ നിൽക്കുന്ന ഒരവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് എന്തായാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്തിട്ടായാലും അവർ കുടുംബത്തിലേക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്നു. കുട്ടികളുടെ കാര്യങ്ങൾക്കായാലും ബാലസഭ, അതേപോലെ തന്നെ ജെൻഡർ ക്ലാസുകൾ കേട്ടിട്ടായാലും എല്ലാ മോട്ടിവേഷൻസും കിട്ടിക്കൊണ്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദ്വീപുകളിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ കൂടാതെ നമ്മൾക്ക് നമ്മുടെ വീടുകളിലുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് അച്ഛൻ, അമ്മ, മകൻ, മകൾ, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെയുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നോക്കിയാലാണ് നമ്മുടെ ഒരു കുടുംബമാവുള്ളൂ. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല ആരോഗ്യം കിട്ടണം, നല്ല വസ്ത്രം കിട്ടണം, എല്ലാം നല്ല രീതിയിലാവണമെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ ബുദ്ധിമുട്ടുകളെയെല്ലാം എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അവൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എല്ലാ കുടുംബങ്ങളും നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന രീതിയിൽ നമ്മൾ ഈ FNHW എന്ന പ്രൊജക്ട് നമ്മുടെ 2 ദ്വീപുകളിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആ ദ്വീപുകളിൽ നിന്ന് മറ്റുള്ള

0: ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ അഗ്രികൾച്ചർ ആയാലും നമ്മുടെ ലെയിൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഹെൽത്ത് ന്യൂട്രീഷൻ അവയർനെസ്സിനെ നമുക്കൊന്നും കൂടി മെച്ചപ്പെടുത്തി എല്ലാ വീടുകളിലും കിച്ചൻ ഗാർഡൻ ഉണ്ടാക്കാം, ടെറസ് ഫാമിംഗ് ചെയ്യാം, ഫ്രൂട്ട്സിന്റെ ഗാർഡൻ നിർമ്മിക്കാം. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയായ നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫ്രൂട്ട്സും നല്ല പച്ചക്കറികളും കഴിച്ച് നല്ല ആരോഗ്യവാന്മാരാക്കി മാറ്റാൻ നമ്മുടെ അമ്മമാർ പരമാവധി ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ അമ്മമാർ മാത്രമല്ല, അച്ഛന്മാരും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ വയ്ക്കണം. അവർ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിലവിൽ അവർ എങ്ങനെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കുടുംബത്തോടു കൂടിയിരുന്ന് അതിനെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട രീതിയിലേക്കും നമ്മൾ മാറേണ്ടതുണ്ട്. അതും നിങ്ങളത് ചെയ്യണം, ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ കുടുംബമാണ് നമ്മുടെ സ്വർഗം. നമ്മൾക്ക് കുടുംബം ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് നല്ല മനസമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ കുടുംബത്തിലുള്ള സമാധാനം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മളെല്ലാവരും, നമുക്കുള്ള കൈവിരലുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വിരലും 5 വിധത്തിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാരിലുള്ള സ്വഭാവം രൂപീകരണം വരുന്നത്. പക്ഷെ ഈ 5 വിരലും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുക്കാനായിട്ട് സാധിക്കില്ല. ഈ 5 വിരലും ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്നാൽ മാത്രമേ അതൊരു ശക്തമായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതേപോലെ ഇവിടെയുള്ള എല്ലാ ഫാമിലികളും നല്ല ശക്തമായിട്ടിരിക്കാനായിട്ട് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് ചെയ്യാനും പരസ്പരം ഷെയറിങ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പരസ്പരം ഷെയർ ചെയ്ത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് മാറ്റുക. അതോടൊപ്പം തന്നെ ഇപ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സമയമില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് സമയമില്ല. സമയമില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം നമുക്ക് 24 മണിക്കൂറുള്ള എല്ലാവർക്കും ഉള്ള സമയം, ഒരു ദിവസം 24 മണിക്കൂർ, അതിൽ നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങാനെടുത്തു, 8 മണിക്കൂർ നമ്മൾ ജോലിക്ക് പോയി, അപ്പൊ എത്ര മണിക്കൂറായി, 16 മണിക്കൂറായി, ബാക്കി എത്ര മണിക്കൂർ നമുക്കുണ്ട്, 8 മണിക്കൂറുണ്ട്. ഈ 8 മണിക്കൂറിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു 4 മണിക്കൂർ എടുത്താലും ബാക്കി എത്ര മണിക്കൂറുണ്ട്, 4 മണിക്കൂറുണ്ട്. ഈ 4 മണിക്കൂർ നമ്മൾ എന്തു ചെയ്യുന്നു എന്ന് എല്ലാവരും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളിലുള്ള മാറ്റങ്ങൾ അറിയാനും അത് തിരുത്താനും സാധിക്കും. ഇതേപോലെ തന്നെ കൊച്ചുമക്കൾക്ക് ഫോൺ കൊടുത്തുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭക്ഷണം കൊടുക്കാതിരിക്കുക. നമ്മൾ വളർന്ന കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്യുന്നുണ്ടായിരുന്നത്, മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും നമുക്ക് എന്താണ് കാക്ക ഉണ്ട്, പൂച്ചയുണ്ട്, അല്ലെങ്കിൽ ദേ കിളി വരുന്നുണ്ട്, അമ്പിളിയമ്മാവിനെ പിടിച്ചു തരാന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണങ്ങൾ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിലല്ലെങ്കിലും കുട്ടികൾക്ക് ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മക്കളുടെ കണ്ണിന്റെ കാഴ്ചകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അവർ ഈ ഫോണിൽ ഉപയോഗിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം വെക്കുക. അത്യാവശ്യം ഒരു കുറച്ചു നേരമൊക്കെ നിങ്ങൾക്ക് ഫോൺ കൊടുക്കാം, അത് ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരികയെ നിങ്ങൾക്കത് തരുള്ളൂ. തീരെ കൊടുക്കാതിരിക്കരുത്. എന്താണെന്നു വെച്ചാൽ അവർക്കതൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കുറച്ച് സമയം, ബാക്കിയുള്ള സമയത്തെല്ലാം അവരിൽ നിന്ന് ഫോണിൽ നിന്ന് മാറ്റുക. അങ്ങനെ നമ്മളുടെയും അതേപോലെ മാറ്റി നമുക്കും ഒരു ചേഞ്ച് വരുത്തുക. എന്തായാലും നമുക്കൊരു ചേഞ്ച് അത്യാവശ്യമാണ്. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ ചേഞ്ച് തുടങ്ങിയാൽ നമ്മുടെ കുടുംബം മാറും, നമ്മുടെ സമൂഹം മാറും, എല്ലാത്തിനും ഒരു ചേഞ്ച് വരും. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറാൻ ശ്രമിക്കുക. എവിടെയാണ് നമുക്ക് വരണ കാര്യങ്ങൾ, എന്താണ് നമ്മുടെ വീക്ക്നെസ്, ആ വീക്ക്നെസ്സിനെ എവിടെ നിന്ന് മാറ്റാൻ പറ്റും, ആ രീതിയിൽ അതിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഈ പുതിയ പ്രൊജക്റ്റായ FNHW എന്ന പ്രൊജക്റ്റ് ഈ ലക്ഷദ്വീപിൽ സക്സസ്സായി പോകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൻ ഫൂരിഷ. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ലക്ഷദ്വീപിലെ അഗത്തിയിൽ ദീപശ്രീയുടെ FNHW മൊഡ്യൂൾ റോളൌട്ട് ചെയ്യുന്ന മെന്ററായി ജോലി ചെയ്തു വരുന്ന തൃശൂർ ജില്ലയിലെ കുറുക്കഞ്ചേരി സ്വദേശിനി സുപ്രിയ. ഈ പരിപാടി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസൽ. നന്ദി, നമസ്കാരം.
2: ആരോഗ്യവിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങൾ.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയെ നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫിട്ടി എന്ന പരിപാടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം, മന്നായപുര.
3: ഹലോ, ആകാശവാണിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ്?
4: ഹലോ
3: ഹലോ, കേൾക്കുന്നില്ലേ?
4: കേൾക്കുന്നുണ്ട്.
3: ആകാശവാണിയുടെ ഫാട്ട് ഫെട്ടി എന്ന പരിപാടിയാണ്. ആരാണ്?
4: ഞാൻ അംസക്കുവയാണ്, അഗത്തി എന്ന് വിളിക്കുന്നതാണ്.
3: സാർ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യണോ?
4: റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ആണ്.
3: റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ അംസക്കുവയ അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ?
4: വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു ഇവിടെ അഗത്തിയിൽ. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞതല്ലേ, വലിയ പെരുന്നാള്.
3: അതെ അതെ,
4: അതിന്റെ പരിപാടിയിലായിരുന്നു. ഇപ്പൊ കഴിഞ്ഞിട്ട് തീരാൻ പോവുകയാണല്ലോ.
3: പിന്നെ അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ?
4: മഴ ഇപ്പൊ നല്ല ചൂട്, ഇപ്പൊ ചൂട് സമയമാണ്, ചൂടുണ്ട്. ഇന്നലെ രാത്രി കുറച്ച് മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ചൂടാണ്. ഇപ്പൊ രാവിലെ ഒരു മഴ ഉണ്ടായിരുന്നു, രാവിലെ ഒരു 10 മണി ആ സമയത്തേക്ക് നല്ല മഴയായിരുന്നു. ഇപ്പൊ വെയില് ഉരിച്ചിട്ടുണ്ട്.
3: അതെയോ. സാറ് ഇവിടെ കവർത്തിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? സ്കൂളില്?
4: കവർത്തിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്കൂളില്, പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ട്.
3: അത് എപ്പോഴായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു?
4: അത് 2002.
3: 2002? അപ്പൊ സാറ് റിട്ടയർഡ് ആയത് എപ്പോഴാണ്?
4: 2018.
3: അവിടെ നാട്ടിൽ തന്നെയല്ലേ?
4: അകത്തിയിൽ വെച്ച് തന്നെയാണ് റിട്ടയർഡ് ആയത്.
3: സാറ് നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? ആകാശവാണി
4: പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ് പാട്ടുകളൊക്കെ. പാടാൻ അത്ര അറിയില്ലെങ്കിലും പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്.
3: ആണോ? അപ്പൊ ഈ പ്രാവശ്യം ഫാട്ട് ഫെട്ടിയിലൂടെ ഏത് പാട്ട് കേൾക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്?
4: ഞാൻ പണ്ട് കണ്ട ഒരു സിനിമയുടെ പേരാണ് അച്ഛനും ബാപ്പയും.
3: അച്ഛനും ബാപ്പയും
4: സിനിമ, ഇവരുടെ ഇൻഫർമേഷൻ അവര് ജീവിലേക്കൊക്കെ വരുന്നില്ലേ. ജീവിൽ പോയിട്ട് കുറുപ്പ് സാറുണ്ട്. കുറുപ്പ് സാർ അവരൊക്കെ ഈ പരിപാടിയുമായിട്ട് എല്ലാ ദ്വീപുകളിലും ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് പോവായിരുന്നു. അന്ന് അന്നത്തെ ഏറ്റവും ഒരു വലിയ നല്ലൊരു സിനിമയായിരുന്നു അച്ഛനും ബാപ്പയും. അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ ഒരു പാട്ടാണ് എനിക്ക് വളരെ, അപ്പോൾ ഞാൻ ഇടക്കിടക്കൊക്കെ ഇങ്ങനെ മനപ്പാട്ടായിട്ട് പാടാറ്.
3: ഏത് പാട്ടാണത് ആ സിനിമയിലത്തെ?
4: അത് നമ്മുടെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മണ്ണ് പങ്കുവച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഈ ഗാനമാണ് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, നല്ല പാട്ടാണ്. ശബ്ദം അത്ര വലിയ ഗുണമുള്ള ശബ്ദമല്ല എങ്കിൽ സാർ അവിടെ നിന്ന് പറഞ്ഞപ്പോ പാടിയതാണ്, രണ്ടുപേരും പാടിയതേ ഉള്ളു.
3: അപ്പൊ ഈ പാട്ട് നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സാർ?
4: ഡെഡിക്കേ നമുക്കിപ്പോ ഈ യുവാക്കൾക്കൊക്കെ

0: പാട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഷദീബിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
1: സാറ് പറഞ്ഞ പോലെ അച്ഛനും ബാപ്പയും എന്ന സിനിമയത്തെ ഈ പാട്ട് പുതിയ തലമുറയിലുള്ള യുവാക്കൾക്കും യുവതികൾക്കും അല്ലേ?
0: അതെ അതെ, യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി
1: അവർക്കൊക്കെ വേണ്ടി തീർച്ചയായിട്ടും വച്ചുതരാം. സാർ വിളിച്ചതിന് നന്ദി, വീണ്ടും വിളിക്കുക.
0: ഓക്കെ, വളരെ നന്ദി.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626247474.
0: മറ്റൊരു നമ്പർ 0489626243474.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക ഫാട്ടു ഫെട്ടി.
2: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
1: ഒരു മഹൽ ഗാനം കൂടി കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: കഥകൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
1: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ

0: സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൌണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
1: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: and a blatant violation of the country's sovereignty. The statements were issued hours after the U.S. military announced it had intercepted Iranian ballistic missiles and drones targeting the Strait of Hormuz and Gulf Arab allies. In response, U.S. forces reportedly struck several Iranian coastal surveillance radar sites. In hockey, the Indian men's team has lifted the Under-18 Asia Cup for the third time, thrashing hosts Japan 4-1 in the final in Kakamigahara today. For India, Ashish Purthy starred with a hat-trick as skipper Ketan Kushwaha scored the other goal for the winners. Earlier, the Indian women's team clinched the bronze, beating South Korea 3-0. In cricket, India were 368 for 3 in their first innings against Afghanistan at stumps on day 1 in the one-off test match in New Chandigarh. Centuries from K.L. Rahul and Captain Shubman Gill put India in a strong position. Sai Sudarshan also contributed 81 before missing out on a maiden test 100. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പരിസ്ഥിതി ദിനാചരണം ADM CS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ മഞ്ചേരിയും ലക്സോൺ ടാറ്റ മലപ്പുറവും ഹരിത കേരള മിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കുകയും തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവിധ വകുപ്പ് ജീവനക്കാരും സീനിയർ ചേംബർ ലക്സോൺ ടാറ്റ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മലപ്പുറം ജില്ലയിൽ 627 ഇലക്ട്രിക് കാറുകൾ വിറ്റഴിച്ചതിന്റെ ഭാഗമായി 627 വൃക്ഷത്തെ നടുന്ന ഉദ്യമത്തിന്റെ തുടക്കമാണ് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്നത്. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫലവൃക്ഷ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി പൂക്കോട്ടൂർ PKM IC സ്കൂൾ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് നിർവഹിച്ചു. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീസ കോടാലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല പേത്തൊടി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അലിപ്പറ്റ ജമീല നിർവഹിച്ചു. ജില്ലയിലെ അക്ഷയ സംരംഭകർക്കുള്ള പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും ജില്ലാ പഞ്ചായത്തും അക്ഷയ ജില്ലാ ഓഫീസും സംയുക്തമായി ഭാവിയിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ യൂസറ മുഹമ്മദ് സുബ്ഹാൻ അധ്യക്ഷത വഹിച്ചു. പരിശീലനത്തിന് അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ TS അനീഷ്കുമാർ നേതൃത്വം നൽകി. ഭാരത സെൻസസ് 2027 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഞ്ചേരി നഗരസഭയിൽ ചാർജ് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സെൻസസ് നടപടികൾ കൃത്യതയോടെയും സമയബന്ധിതമായും പൂർത്തിയാക്കുന്നതിനുള്ള വിവിധ നിർദ്ദേശങ്ങളും സാങ്കേതിക പരിശീലനവുമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. വരാനിരിക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനങ്ങൾ നൽകുന്നത്. ജില്ലയിൽ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് പ്രവേശനോത്സവ പരിപാടികളിൽ പങ്കെടുത്തത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസലു ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കരിപ്പൂർ വിമാനത്താവളത്തിൽ CISF, ദേശീയ ദുരന്ത നിവാരണ സേന, എയർപോർട്ട് അതോറിറ്റി, എയർപോർട്ട് ഫയർ വിംഗ് എന്നിവ സംയുക്തമായി ദുരന്ത നിവാരണത്തിനായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രകൃതി അനുബന്ധ ദുരന്തങ്ങളുടെയും മറ്റും തയ്യാറെടുപ്പുകൾ വിലയിരുത്താനാണ് മോക് ഡ്രിൽ ഒരുക്കിയത്. മോക് ഡ്രിൽ ആംബുലൻസ്, CISF, NDRF, എയർപോർട്ട് അഗ്നിരക്ഷാ സേന, ആരോഗ്യവകുപ്പ്, റവന്യൂ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ മോക് ഡ്രിലിന്റെ ഭാഗമായി. CISF കരിപ്പൂർ കമാൻഡന്റ് ജിതേന്ദ്ര സിംഗ് രാത്തോർ, എയർപോർട്ട് ഡയറക്ടർ മുകേഷ് യാദവ്, NDRF പ്രതിനിധി CM സുജിത് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മോക് ഡ്രിൽ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി ആരംഭിക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ ആവേശം ജില്ലയിൽ അലയടി തീർക്കുകയാണ്. എങ്ങും ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും ബാനറുകളും ഉയർന്നു തുടങ്ങി. കാൽപ്പന്ത് ആവേശത്തെ വാനോളമുയർത്തി ബണ്ടൂരിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ അർജന്റീന ബ്രസീൽ

0: പോരാട്ടം സംഘടിപ്പിച്ചു. പ്രായവ്യത്യാസമില്ലാതെ വനിതകൾ മൈതാനത്തിറങ്ങിയ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ജേതാക്കളായി. വണ്ടൂർ കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീൽ ഉദ്ഘാടനം ചെയ്തു. പ്രായത്തിന്റെ അതിർവരമ്പുകളെ എല്ലാം കാറ്റിൽ പറത്തിയാണ് വണ്ടൂരിലെ അമ്മമാരും സഹോദരിമാരും മൈതാനത്തിലേക്ക് കാൽപന്തുമായി ഇറങ്ങിയത്. CDS പ്രസിഡന്റ് എം അൻഷിതയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോകകപ്പ് ഫുട്ബോളിന്റെ വരവറിയിക്കാൻ ഇതിലും മികച്ചൊരു തുടക്കം വേറെയില്ലെന്ന് കളി കാണാനെത്തിയവർ അഭിപ്രായപ്പെട്ടു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സംഗീത സരണി, മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.AIRTVM@gmail.com. അതല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305.

മൊഴി ഉറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്. ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 അല്ലെങ്കിൽ 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ജൂൺ 8 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ ഞണ്ടു വളർത്തൽ അറിയേണ്ടതെല്ലാം ഡോക്ടർ പി എ വികാസ് സംസാരിക്കുന്നു. എട്ട് മണിക്ക് നാടകം പെയ്തൊഴിഞ്ഞ മാനം, രചന കാപ്പിൽ ഗോപിനാഥൻ, സംവിധാനം എൻ ശശികുമാർ, ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ്കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ.

0: ആകാശവാണി സമയം 6:19. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിനാ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സഹ ഏകസ്യാഃ സഭായാഃ അധ്യക്ഷതാ കൃതാ. ഭാരതസ്യ ആർത്ഥിക പരിവർത്തനസ്യ ദീർഘകാലിക വികാസ പ്രാഥമികതാനാം വിഷയേഷു ച വിസ്തൃതാഃ വിഷയാഃ ചർച്ചിതാഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലെ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണാ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. പഞ്ചാബ്രാജ്യ അദ്യ പ്രാതഃ ഫിറോജ്പൂർ ഫാസിൽകാ മാർഗേ വാഹന ട്രക് യാനയോ സഹ സംഘട്ടെ ന്യൂനാതിന്യൂനം നവജനാഃ മൃതാഃ. സിബിഎസ്ഇ ഇത്യനേന അങ്കാനാം സത്യാപനായ പുനർമൂല്യാങ്കനായ ച ആവേദനപത്രാണാം പ്രസ്തുതീകരണസ്യ അന്തിമതിഥിഃ ശ്വഃ പര്യന്തം വിസ്താരിതാ. അപി ച ക്രിക്കറ്റ് ക്രീഡായാം സൂര്യകുമാര യാദവസ്യ സ്ഥാനേ ശ്രേയസ അയ്യരഃ ഭാരതീയദലസ്യ നൂതനഃ ടി ട്വന്റി അന്താരാഷ്ട്രീയദലസ്യ നായകഃ നിയുക്തഃ. വൈഭവഃ സൂര്യവംശീ ച പ്രഥമം വാരം ദലെ സമാവിഷ്ടഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ ആർത്ഥിക പരാമർശ പരിഷദഃ സദസ്യൈഃ സാകം വിഹിതോപവേശനസ്യ അധ്യക്ഷത വിഹിത. ഉപവേശനെ പരിഷദീയ സദസ്യാഃ പ്രധാനമന്ത്രി തഥാ ച ഭാരതസ്യ ആർത്ഥിക വൃദ്ധി ഉന്നേതും സദസ്യൈഃ സഹ വിഭിന്ന വിചാരാണാം ഉപായാനാം ച വിഷയെ ചർച്ചിതാഃ. ജീവനസ്തരെ വ്യാപാരേ ച സുഗമതാം ആനേതും അപി വിചാര വിമർശഃ സഞ്ജാതഃ. സദസ്യൈഃ പശ്ചിമേഷ്യ സംഘർഷേ ഭാരത വിശ്വേ ച പരിലക്ഷിതാനാം പ്രഭാവാനാം ആകലന വിഷയേപി സംഭാഷണം വിഹിതം. സാമാജികാന്തരജാലീയ സന്ദേശേ പ്രധാനമന്ത്രിണ പ്രോക്തം യത് ഭാരതീയ അർത്ഥവ്യവസ്ഥായാഃ സംരചനാം ദീർഘകാലിക വികാസ പ്രാഥമികതാം സംബദ്ധ പ്രകരണാനാം വിഷയെ ഭാരതം ദ്രുതഗത്യാ അഗ്രേസരതി. പ്രധാനമന്ത്രിണ വിവിധേഷു വിഷയേഷു സ്വവിചാരാഃ പ്രകടിതാഃ. സുഗമജീവനം ഏവ സുഗമവ്യവസായഃ ഇത്യേതയോഃ വിഷയെ അപി ചർച്ച ജാതാ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ സായങ്കാലെ നവദില്യാം നേപാളദേശസ്യ വിദേശമന്ത്രിണ ശിശിര ഖനാല ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. നേപാളദേശസ്യ വിദേശമന്ത്രാലയേന ഉക്തം യത് ഉപവേശനാവധൌ ഉഭൌ പക്ഷൌ പരസ്പര ഹിതാനാം വിഷയേഷു ചർച്ചിഷ്യതഃ. യസ്മിന് വ്യാപാരഃ നിവേശഃ സമ്പർക്കഃ ഊർജ ജനസമ്പർക്കേത്യാദിഷു പ്രമുഖേഷു ക്ഷേത്രേഷു സഹകാരം വർദ്ധയിതും ശക്യതേ. വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസവാലഃ അവദത് യത് ഇയം യാത്രാ ഭാരത നേപാളദേശയോഃ വിശേഷ സഹഭാഗിത്വം ഇതോപി സുദൃഢം കരിഷ്യതി. സഹ അവോചത് യത് ദ്വയോഃ ദേശയോഃ മധ്യേ ചർച്ചാഷു വികാസ സഹയോഗഃ ജനേഷു സംബന്ധഃ വ്യാപാരഃ നിവേശാദി വിസ്തൃത

0: एशिया कप अंडर 18 विजितम्। तत्रैव भारतीय महिला दलेनापि दक्षिण कोरिया दलं 3-0 इत्यंकैः पराजित्य कांस्य पदकं विजितम्। भारतीय क्रिकेट नियंत्रण मण्डलेन BCCI इत्यनेन अद्य इंग्लैण्ड आयरलैण्ड देशयोः क्रीडा यात्रायै 16 सदस्यानां 20-प्रति-20 अन्ताराष्ट्रिय दलस्य घोषणा कृता। सूर्यकुमार यादवस्य स्थाने श्रेयस अय्यरः भारतस्य नूतन T20 दलस्य नायकत्वेन नियुक्तः, अपि च तिलक वर्मा उपनायक रूपेण नामांकितः अस्ति। BCCI इत्यनेन प्रथमं वारं वैभव सूर्यवंशी इत्यमुम् अपि दले समाविष्टम्, येन गत IPL सत्रे सर्वाधिक धावनांकाः समर्जिताः। प्रिंस यादवोऽपि दले सम्मिलितः अस्ति। अद्य मुंबई नगरस्य BCCI मुख्यालये आयरलैण्ड इंग्लैण्ड देशयोः यात्रायै जापान देशे एशियन गेम्स क्रीडायाः कृते तथा च भारत अदलस्य श्रीलंका प्रवासस्य बहुदिवसीय क्रीडायाः कृते दलस्य निर्णयार्थं एषा सभा आयोजिता इति वार्ता।
1: आकाशवाणी ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ചർച്ചയായി. അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി KM ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ആഗോള സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരാനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സാമ്പത്തിക ഉപദേശക സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളുടെ ജീവിത സൌകര്യങ്ങളും ബിസിനസ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ പരിഷ്കാരങ്ങൾ യോഗത്തിൽ ചർച്ചയായി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും സമിതി അംഗങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധര രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിക്കാനായി സംഘടിപ്പിച്ച വിക്ടോറിയ 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നു മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ പരക്കെ കനത്ത മഴ. വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
6: കനത്ത മഴയിൽ ചിറക്കൽ ചാമുണ്ടിക്കോട്ടത്തിന്റെ ഭാഗമായുള്ള പൈതൃക മണ്ഡപം തകർന്നു വീണു. മഴ ശക്തമായി തുടർന്നതിനാൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി DTPC സെക്രട്ടറി അറിയിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് മുഴപ്പലങ്ങാട് ബീച്ചിലേക്കുള്ള വാഹനങ്ങളുടെ പ്രവേശനവും നിയന്ത്രിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: വയനാട് കോളിയാടി സ്കൂളിൽ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് 30-ലേറെ വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്ന വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിഷയത്തിൽ DMO റിപ്പോർട്ട് തേടിയതായും മന്ത്രി പറഞ്ഞു. ഭക്ഷണവും വെള്ളവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പനിയും ഛർദിയും ബാധിച്ച് വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. ഗോവയിലെ മഡ്ഗാവിലുള്ള നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സെമി ഫൈനലിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. മുൻപ് 5 തവണ ഈ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യ തങ്ങളുടെ 6th കിരീടമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് കിരീടം. ഇന്ന് നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ ഇന്ത്യ 1-4 പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16 ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ. തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിലിടം നേടി. ന്യൂ ചണ്ഡിഗഡിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1st കളി നിർത്തുമ്പോൾ ഇന്ത്യ 1st മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന ശക്തമായ നിലയിൽ. സെഞ്ചുറി നേടിയ KL രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും പ്രകടനമാണ് ഇന്ത്യയ്ക്ക് കരുത്തായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിൽ. കേരളത്തിലെ ആദ്യ ഉരുക്കു നിർമ്മിത കമാനപാലമാണിത്. പുതിയ പാത വരുന്ന ഓഗസ്റ്റിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
8: ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി അത്യാധുനിക സാങ്കേതിക വിദ്യയോടെയാണ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ആകെ 214 മീറ്റർ നീളമുള്ള പാലം 42 മീറ്റർ വീതമുള്ള 5 സ്പാനുകളിലായാണ് ഒരുങ്ങുന്നത്. 13 മീറ്റർ വീതിയുള്ള പുതിയ പാലത്തിൽ 8 മീറ്റർ വാഹനങ്ങൾക്കും ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതം നടപ്പാതയ്ക്കായും മാറ്റിവെക്കും. നിർണായകമായ 3 സ്റ്റീൽ ആർച്ചുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. 4-5 സ്പാനുകളിലെ ആർച്ച് ഘടിപ്പിക്കലും സ്റ്റീൽ പ്രതലത്തിലെ കോൺക്രീറ്റിംഗും വരും ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കും.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനം വകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലർട്ട് ലഭിക്കും. സുരക്ഷ മുൻനിർത്തി വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാർ എന്നിവരുടെ നമ്പറുകളും ആപ്പിൽ ഉൾപ്പെടുത്തും. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന വനം മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളുമാണ് വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായി കേരളത്തിൽ സംഭവിച്ചത്. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൈവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ടിയാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെ വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. CPM നേതാക്കളായ AC മൊയ്തീനും KRAധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സി

0: അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4 സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ക്രിയാത്മകമായി ഇടപെടാൻ സാധിക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 മാതൃകാ ബഡ് സ്കൂളുകൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: സമയം 6 കഴിഞ്ഞ 40 മിനിറ്റ്.
2: ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം. ധവളപത്രവും നയപ്രഖ്യാപന നന്ദിപ്രമേയ ചർച്ചയും. ഭരണപ്രതിപക്ഷ വാക്പോരുമായി നിയമസഭ. തയ്യാറാക്കിയത് അനീഷ് ഐലം. റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സോഫിയ ഡാനിയൽ. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ധവളപത്രം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയാണെന്ന് വ്യക്തമാക്കുന്ന ധവളപത്രം വ്യാഴാഴ്ചയാണ് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വച്ചത്. സംസ്ഥാനത്തിന്റെ ധനാരോഗ്യം സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കുന്ന ധവളപത്രത്തെ പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തു. റവന്യൂ വരവിന്റെ 77% ശമ്പളത്തിനും പെൻഷനും മറ്റുമായി ചെലവഴിക്കുമ്പോൾ മൂലധന ചെലവ് 1.3% മാത്രമാണെന്നാണ് ധവളപത്രത്തിലുള്ളത്. പലിശ അടവുകൾക്ക് റവന്യൂ വരുമാനത്തിന്റെ 20.9% മാറ്റിവയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കം 48,733 കോടി കുടിശ്ശികയുണ്ട്. 2025-26 ബജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ചാണ് ആകെ ബാധ്യത 5.07 ലക്ഷം കോടിയിൽ എത്തിയതെന്ന് ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5% ദേശീയ ശരാശരിയേക്കാൾ 7% കൂടുതലുമാണ് സംസ്ഥാനത്തിന്റെ കടം. ശമ്പളത്തിനായി 39,904 കോടി, പെൻഷനുവേണ്ടി 27,855 കോടിയും പ്രതിവർഷം മാറ്റിവയ്ക്കുമ്പോൾ പലിശ അടവിന് മാത്രമായി 29,138 കോടി മാറ്റിവയ്ക്കണം. ഇവയെല്ലാം കൂടി 96,927 കോടിയാണ് ഒരു വർഷം നിർബന്ധിത ചെലവ്. വികസന ചെലവുകളായ വിദ്യാലയങ്ങൾ, ആശുപത്രി, ഉൽപാദനക്ഷമമായ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്കായി 1.3% മാത്രമാണ് മാറ്റിവയ്ക്കുന്നത്. കടമെടുക്കുന്ന പണം മൂലധന വികസനത്തിനല്ല വിനിയോഗിക്കുന്നതെന്നും വായ്പയെടുത്ത് ദൈനംദിന ചെലവുകൾ നടത്തുകയാണെന്നും ധവളപത്രത്തിൽ പറയുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് പൂർണമായും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. കിഫ്ബിക്ക് 21,000 കോടിയുടെ ബാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാർ 7 മുതൽ 8% വരെ പലിശ നിരക്കിൽ വായ്പ എടുത്തപ്പോൾ കിഫ്ബി 9 മുതൽ 9.56% വരെയുള്ള ഉയർന്ന പലിശ നിരക്കിലാണ് വായ്പകൾ സ്വീകരിച്ചതെന്നും ധവളപത്രം സൂചിപ്പിക്കുന്നു. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതയുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 5 കൊണ്ട് ഇരട്ടി നഷ്ടത്തിലായി. കെഎസ്ഇബി, കെഎസ്ആർടിസി, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 72,851.2 കോടിയായി. സാമൂഹ്യ സേവനങ്ങളായ വിദ്യാഭ്യാസം, ആരോഗ്യം, ജലവിതരണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം എന്നിവയ്ക്ക് സർക്കാർ നൽകുന്ന വിഹിതം 53.78% നിന്നും 30.68% വെട്ടിക്കുറച്ചു. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വൈദ്യുതി മേഖലയിൽ സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേന്ദ്ര പൊതുമേഖലാ നിക്ഷേപങ്ങൾക്കും അനുമതി നൽകണം. ചൈന മാതൃകയിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. വരുമാനങ്ങളും വായ്പകളും വായ്പാ തിരിച്ചടവുകളും ചേർത്ത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് രൂപീകരിക്കണം. കിഫ്ബി നിലനിർത്തണോ എന്ന് ആലോചിക്കണം. കെസിബിയിൽ പ്രൊഫഷണലായ ചെയർമാൻമാരെ 5 വർഷത്തേക്ക് നിയമിക്കണം. പെൻഷൻ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നൽകണം. കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ആശയവിനിമയം ദൃഢമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം കിഫ്ബി വരുമാനമില്ലാത്ത സമാന്തര സർക്കാരാണെന്നും സർക്കാരിന് 56,000 കോടിയുടെ സംയുക്ത ബാധ്യതയുണ്ടെന്നും പദ്ധതി വിഹിതത്തിലും ക്രമക്കേടുണ്ടെന്നുമുള്ള രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബി അനുമതി നൽകിയ പദ്ധതികൾക്കായി

35,000 കോടി കണ്ടെത്തണം. ഇതുകൂടിയായതോടെ കിഫ്ബിയിൽ സർക്കാരിന്റെ ബാധ്യത 56,000 കോടിയാകും. കിഫ്ബിയിൽ സമഗ്രമായ ഓഡിറ്റിംഗ് നിലവിലില്ല. CAGയുടെ ഓഡിറ്റ് പരിധിക്ക് വെളിയിലാണ് പ്രവർത്തിക്കുന്നത്. 2026 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കിഫ്ബിയുടെ ആകെ വരവ് 74,171 കോടിയാണ്. ഇതിൽ 26,497 കോടി സർക്കാർ വിഹിതമാണ്. പദ്ധതികളിൽ നിന്നുള്ള തിരിച്ചടവായി 3,700 കോടിയും മറ്റ് വരുമാന മാർഗ്ഗങ്ങളിലൂടെ 1,920 കോടി രൂപയും ലഭിച്ചു. ബദൽ നിക്ഷേപ ഫണ്ട് സ്വരൂപിക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് ലിമിറ്റഡ് എന്ന ഉപസ്ഥാപനത്തിന് ഫണ്ടുകളൊന്നും സമാഹരിക്കാനായില്ല. കിഫ്ബി പ്രതിവർഷം നൽകുന്ന 2.17 കോടിയുടെ കമ്മിറ്റ്മെന്റ് ചാർജ് കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും ധവളപത്രത്തിൽ പറയുന്നു. അതിനാൽ കിഫ്ബിയെ ധനകാര്യ വകുപ്പിന്റെയും ബജറ്റിന്റെയും കീഴിൽ കൊണ്ടുവന്ന് CAGയെ ഉപയോഗിച്ച് പെർഫോമൻസ് ഓഡിറ്റ് നടത്തണമെന്ന് ധവളപത്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് പ്രതിപക്ഷത്തുനിന്നും മുൻ ധനമന്ത്രി KN ബാലഗോപാൽ എതിർപ്പ് ഉന്നയിച്ചു. ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന ശ്രീ ബാലഗോപാലിന്റെ ആരോപണം നിലനിൽക്കുന്നതല്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ധവളപത്രത്തിനുശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയത്തിന്റെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്തു. ആരോഗ്യമന്ത്രി K. മുരളീധരനും മുഖ്യമന്ത്രി VD സതീശനും ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി കട്ടിലിൽ നിന്നും വീണു മരിച്ച സംഭവത്തിൽ മരണകാരണം തലക്കേറ്റ ക്ഷതമാണെന്നും അന്വേഷണത്തിന് നിർദ്ദേശിച്ചതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. ധവളപത്രം പ്രതിപക്ഷത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയിൽ പറഞ്ഞത്. കൂടാതെ BJP ജയിച്ച കഴക്കൂട്ടം, നേമം, ചാത്തന്നൂർ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് കണക്ക് നിരത്തി പ്രതിപക്ഷത്തിന് മറുപടിയും നൽകി. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസോടെയാണ് 3-ാം തീയതി സഭ ആരംഭിച്ചത്. നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ വാക്കൌട്ട് നടത്തി. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലം മാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും ന്യായം അനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയതായിരുന്നു മറ്റൊരു പ്രത്യേകത. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി ഈ മാസം 17 സെമിനാർ സംഘടിപ്പിക്കും. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസെപ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിയമസഭയിൽ.

മൊഴി ഉറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. കേൾക്കാം വയലും വീടും.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. തള്ളേണ്ടത് തള്ളണം, കൊള്ളേണ്ടത് കൊള്ളണം, എന്തായാലും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാകരുത് എന്ന് മാത്രം. ഈ ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം ഞണ്ട് കൃഷിയെക്കുറിച്ചാണ്. തുടർന്ന് ഒരു ഗാനം, നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ കേൾക്കാം. അതിനു മുൻപായി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ശ്രോതാക്കൾക്കായി ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം. മത്സ്യാഹാരം ഒരു പ്രധാന ഇനമായതിനാൽ മത്സ്യകൃഷി ഒരു വരുമാന സ്രോതസ്സായി മാറുന്നു. പോഷക സമൃദ്ധമായ മാംസ്യമടങ്ങിയിട്ടുള്ള മത്സ്യം ജലകൃഷിയിലൂടെ ധാരാളം ലഭ്യമാകുന്നതിലൂടെ പോഷക സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും കൈവരിക്കാനും ആകും. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലും ജലാശയങ്ങളിലും വീട്ടുവളപ്പിലെ ചെറുകുളങ്ങളിലുമെല്ലാം പരമ്പരാഗത രീതിയിലും അതോടൊപ്പം തന്നെ അത്യാധുനിക രീതിയിലും ഇപ്പോൾ മത്സ്യകൃഷി ചെയ്തു വരുന്നു. ഇത്തരം മുന്നേറ്റങ്ങൾക്കിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഞണ്ട് വളർത്തൽ. വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ ഉപഭോഗം വർദ്ധിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയിലും ധാരാളം വർധനയുണ്ടായി. ഈ വിപണന സാധ്യതയാണ് ഞണ്ട് കൃഷി കൂടുതൽ സജീവമാക്കാൻ കാരണമായതും. ഞണ്ട് വളർത്തൽ ആദായകരമാക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി എ വികാസ്.
3: സില്ല സെറേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഞണ്ട് അറിയപ്പെടുന്നത്. ഇതിനെ കായൽ ഞണ്ട് എന്നും പച്ച ഞണ്ട്, അങ്ങനെ മഡ് അങ്ങനെ പല പേരിലും നമ്മുടെ നാട്ടിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും ഞണ്ട് കണ്ടുവരുന്നത് ആഴം കുറഞ്ഞ കായൽ ജലാശയങ്ങളിലോ അല്ലെങ്കിൽ പൊക്കാളി പാടങ്ങളിലോ അല്ലെങ്കിൽ കണ്ടല് നിറഞ്ഞ കായലുമായി ബന്ധപ്പെട്ട ചെറിയ തോടുകള് അങ്ങനെ ഊരു ജലാശയങ്ങളില്, അതുകൂടാതെ കടലും ശുദ്ധജലവും ചേരുന്ന പല അഴിമുഖങ്ങള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഞണ്ട് സാധാരണ ഇതിൽ കണ്ടുവരിക. ഇതിന്റെ പ്രജനനം എന്ന് പറയുന്നത് കൂടുതലും കടലിലോ അല്ലെങ്കിൽ ഉപ്പുജലം കൂടിയ സ്ഥലങ്ങളിലാണ് നടക്കുക. അതിനുശേഷം ഇതിന്റെ കുഞ്ഞുങ്ങൾ ഈ ഓരുജലത്തിലേക്ക് വരികയും അവിടെ വളർന്ന് വലുതായി തള്ള, അതായത് വലിയ മുട്ടയിടാൻ പ്രാഗത്തിലുള്ള ഞണ്ടായി മാറുകയും പിന്നെ വീണ്ടും കടലിലേക്ക് പോവുകയും അങ്ങനെയാണ് അതിന്റെ ഒരു ജീവിത ചക്രം തന്നെ നടക്കുന്നത്.
2: ഞണ്ടുകളുടെ ശരീരഘടനയിലും പ്രത്യേകതകൾ ഏറെയുണ്ട്. ആൺ ഞണ്ടുകൾക്കും പെൺ ഞണ്ടുകൾക്കും പ്രത്യേക ശാരീരിക പ്രകൃതമാണുള്ളത്.
3: ഞണ്ടുകൾ രണ്ട് തരത്തിൽ തന്നെയുണ്ട്, ആൺ ഞണ്ടുകളും പെൺ ഞണ്ടുകളും ഉണ്ട്. അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ആൺ ഞണ്ടുകള് ഞണ്ടിനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ള കളറിലുള്ള ഒരു പരന്ന ഭാഗമാണ് കാണുക. അതിനകത്ത് തന്നെ ത്രികോണാകൃതിയിലുള്ള ഒരു അടപ്പ് പോലെ കാണാം. അത് വീതി കുറഞ്ഞ ഒരു ത്രികോണം പോലെയുള്ള ഒരു ഭാഗമാണെങ്കിൽ അത് ആൺ ഞണ്ടും, അത് വീതി കൂടിയ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ് അതിന്റെ പുറം ഏറ്റവും അടിഭാഗത്തുള്ള ആ അടപ്പ് എന്നുണ്ടെങ്കിൽ അത് പെൺ ഞണ്ടും ആയിരിക്കും. ഇതിൽ പെൺ ഞണ്ടുകള് മുട്ടയിടുന്ന സമയമാകുമ്പോൾ അടപ്പ് ഭാഗമുള്ള ഭാഗം തുറന്നു വന്ന് അതിനകത്ത് നിറയെ മുട്ട ഇങ്ങനെ ഒട്ടി നിറഞ്ഞു മുട്ടയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം പ്രധാനമായിട്ടുള്ളത്.
2: ഇനി നമുക്ക് ഞണ്ടുകളുടെ ആഹാര രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
3: ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റു ജീവികളെ, അതായത് കാർണിവോറസ് എന്ന് പറയും നമ്മള്, മറ്റു ജീവജാലങ്ങളെ കഴിച്ചാണ് അത് ജീവിക്കുന്നത്. കൂടുതലായിട്ടും ഈ കക്ക, ഞൗണിക്ക അല്ലെങ്കിൽ കല്ലുമ്മക്കായ അങ്ങനെയുള്ള ബൈവാലു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ക്രാബുകൾ ഞണ്ടിന്റെ ചെറിയ സാധനങ്ങള്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മീനിന്റെ പോലെ ചത്താവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള മണ്ണിലുള്ള ജീവനുള്ള സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് കൂടുതലായിട്ട് അത് കഴിക്കുക. അതാണ് അതിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
2: ഞണ്ടുകളുടെ വളർച്ചാ കാലഘട്ടത്തിലും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ എന്താണെന്ന് നോക്കാം.
3: കട്ടിയായിട്ടുള്ള ഷെല്ലുള്ള ജീവിയാണല്ലോ ഈ ഞണ്ട് വിഭാഗത്തിൽപ്പെട്ട സാധനങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇത് വളരുന്നത്? എന്തായാലും ഇത്ര വലിയ ശക്തമായിട്ടുള്ള പുറന്തോട് വലുതാവില്ല, കാരണം അതൊരു ഫിക്സഡ് സാധനമാണ്, അതിനകത്താണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഇതൊരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ നോർമൽ പോലെയുള്ള വളർച്ചയല്ല. ഈ കട്ടിയായിട്ടുള്ള പുറന്തോടുകൾ അങ്ങോട്ട് പൊളിച്ച് കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം പുതിയൊരു പുറന്തോട് വരും. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ മോൾട്ടിംഗ് എന്ന് പറയാ. നിലവിലുള്ള അതിന്റെ ഷെല്ല് പൊളിച്ച് കളഞ്ഞ് പുതിയ ഷെല്ല് വരികയാണ്. അപ്പൊ നിലവിലുള്ള ഷെല്ല് പൊളിച്ച് കഴിയുമ്പോൾ അതിന് സോഫ്റ്റ് ആയിരിക്കും, അതിന്റെ പുറംഭാഗം എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും. ആ സമയത്ത് ഇതിനൊരു വളർച്ച വരും. അപ്പൊ കുറച്ച് വലിപ്പം വെച്ചതിന് ശേഷം പിന്നീട് അതിന്റെ ഭാഗം കട്ടിയാവാണ് ചെയ്യുന്നത്, വീണ്ടും അത് ഹാർഡായി മാറും. ഈ ഇതാണ് മോൾട്ടിംഗ് ആൻഡ് ഹാർഡനിങ്. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള ഈ ഷെല്ലുള്ള ജീവികളൊക്കെ പ്രധാനമായിട്ടും വളരുക. അപ്പൊ ഇതിൽ തന്നെ പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ശരീരത്തിൽ ഒരുപാട് കാൽഷ്യം മിനറൽസും അതുപോലെയുള്ള നിരവധി ആയിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ ഷെല്ല് പൊഴിച്ച് കളയുമ്പോൾ അത്ര കാലം അത് ജീവിച്ചാൽ, അല്ലെങ്കിൽ അത്ര കാലം കൊണ്ട് അത് കഴിച്ച് സ്വരൂപിച്ച അതിന്റെ പോഷകങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് പുറത്തു പോവാണ് ചെയ്യുക. അപ്പൊ അതിന് പ്രകൃതിയെ തന്നെ ചില കഴിവുകളുണ്ട്. ഈ ഷെല്ല് പൊഴിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഷെല്ലിനകത്തുള്ള പല മിനറൽസും കാൽഷ്യവും എല്ലാം ഇതിന്റെ ശരീരത്തിലേക്ക് അത് റീ അബ്സോർബ് ചെയ്യും. അതിന് റീ അബ്സോർപ്ഷൻ എന്ന് പറയാം. അതായത് പരിപൂർണമായിട്ട് നഷ്ടപ്പെടുകയും പ്രകൃതിയിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസമാണത്. അതിന്റെ ശരീരത്തിലേക്ക് വലിച്ചെടുത്ത് ആ സമയത്ത് ഈ ഞണ്ട് ഇത്ര ശക്തിയായ ഞണ്ടിനെ തൊട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കും, വാട്ടർ ക്രാബ് എന്ന് പറയാം അങ്ങനെയുള്ള സമയത്തുള്ള ഞണ്ടിനെ. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഈ ഷെല്ലിലുണ്ടായിരുന്ന പല കാൽഷ്യം മിനറൽസ് പോലെയുള്ള പല ഘടകങ്ങളും ഇതിന്റെ ഷെല്ലിൽ ഇതിന്റെ വാട്ടർ ക്രാബിലേക്ക് ഇത് അബ്സോർബ് ചെയ്ത് വെക്കും. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിൽ ഇതിന്റെ ഷെല്ല് വളരുമ്പോൾ അതിന് അബ്സോർബ് ചെയ്തിരിക്കുന്ന ന്യൂട്രിയൻസിനെ ഉപയോഗപ്പെടുത്താം. ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സയൻസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞ സമയത്ത് ക്രാബിനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവില്ല, കാരണം അതിനകത്ത് കൂടുതൽ തരത്തിലുള്ള മിനറൽസ് ഉണ്ട്, അതപ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഈ വാട്ടർ ക്രാബ് കഴിക്കുമ്പോൾ പലർക്കും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സാധാരണ ക്രാബിന് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, അതിന് പ്രൊട്ടക്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് വളരാൻ വേണ്ടിയിട്ട് മോൾട്ട് ചെയ്യും. മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ 3000 രൂപ കിട്ടുന്ന ക്രാബ് ഒരു ദിവസം മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വില നേരെ 300 രൂപയായിട്ട് കുറയും, കാരണം മോൾട്ട് ചെയ്ത ക്രാബിന് വിലയില്ല. അതൊരു 15 ദിവസം കൊണ്ട് ഹാർഡായി കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാർക്കറ്റ് ഡിമാൻഡ് വരും, 350 രൂപയിൽ നിന്ന് വീണ്ടും 3000 രൂപയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാതുള്ള ഒരു കഴിവാണ് അതിന് മോൾട്ടിങ്ങിലൂടെ ഇതുപോലെ ഷെല്ലുള്ള ജീവികൾ വളരാൻ വേണ്ടി. മോൾട്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്ടർ ക്രാബ് എന്ന് പറയാം അത് മൂവ് ചെയ്യില്ല, ഒരു സ്ഥലത്ത് തന്നെ പതിങ്ങിയിരിക്കും. ആ സമയത്ത് തന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും, പിന്നീടാണ് വീണ്ടും ഹാർഡായിട്ട് വരിക. പിന്നെ ഇതിന്റെ വളർച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ സാധാരണ ഇതിൽ ചെറിയ ക്രാബിൽ ബ്രീഡ് ചെയ്ത് ഹാച്ചറികളിലുള്ള ടെക്നോളജി വഴി ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും കേന്ദ്ര ഊർജ്ജല മത്സ്യ ഗവേഷണ സ്ഥാപനം ഉണ്ട് ചെന്നൈയിൽ, സിബ എന്ന് പറയും. പിന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ തമിഴ്നാട്ടിലുള്ളത്. ഇവർ ഈ രണ്ട് സ്ഥാപനങ്ങളും ഇതിന്റെ ബ്രീഡിംഗ് എല്ലാം കണ്ടുപിടിക്കുകയും കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷെ കൃഷിക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് കുറച്ചുകൂടി വലുതാക്കും. നമ്മൾ ഒന്നിലേ ഹാപ്പാനെറ്റുകളിലുള്ള സാധനങ്ങൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുളങ്ങളിൽ ഇട്ടിട്ടോ ഒരു തീപ്പെട്ടിയിലോ മാച്ച് ബോക്സ് സൈസ് എന്ന് പറയും, തീപ്പെട്ടിയിലോ വലുപ്പമാക്കണവരെ വലുതാക്കും. അങ്ങനെ അതിന് ചിലപ്പോൾ ഒരു 2 മാസം ഒക്കെ എടുക്കും അങ്ങനെ ആവാൻ വേണ്ടി. ആ 2 മാസം എടുത്ത് തന്നെ വീണ്ടും ഒരു 50 ഗ്രാം വലുപ്പമാക്കാൻ അടുത്തൊരു 3 മാസം 4 മാസം എടുക്കും. ഇങ്ങനെയുള്ള 50 ഗ്രാം വീണ്ടും ഒരു 8 മാസമൊക്കെ വളർത്തിയാലാണ് നമുക്ക് ഈ പറഞ്ഞ 1 കിലോ വലുപ്പമാവുക. അതുകൊണ്ടാണ് ഇതിങ്ങനെ ക്രാബിന്റെ കൃഷി പലപ്പോഴും ചെറിയ കുഞ്ഞിൽ നിന്ന് വലുതാക്കി വരെ ഫാം ചെയ്യുന്ന രീതി അത്ര അധികം ഒരു സക്സസ്ഫുൾ ആവാത്തതിന്റെ ഒരു കാരണം വെച്ചാൽ ഇതിന് ഒരു ലോങ് ഡ്യൂറേഷനാണ്.
2: പ്രധാനമായും കായൽ പ്രദേശങ്ങളിലാണ് ഞണ്ട് കൃഷി ചെയ്തു വരാറുള്ളത്. എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളക്കെട്ടുകളിലും ഞണ്ട് കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
3: എങ്ങനെയൊക്കെയാണുള്ള ഏതൊക്കെ ജലാശയങ്ങളാണ് വളരാന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മോൾട്ടിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് ഈ മോൾട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഉപ്പുള്ള ജലാശയങ്ങളാണ് ഇതിന് കാര്യമായിട്ട് വളർത്താൻ പറ്റുള്ളൂ. ജലത്തിൽ ഇട്ടു എന്ന് വെച്ചപ്പോഴത്തേക്ക് ചത്തൊന്നും പോവില്ല, വെള്ളമില്ലാതെ കുറച്ചിരുന്നാലും ചത്തുപോയില്ല. പക്ഷേ ഇതിന് വളരാനായിട്ട് മിനിമം ഒരു 15 PPT മുകളിൽ, അല്ലെങ്കിൽ ഒരു 25 PPT 15 PPT ഇടയിലുള്ള അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതിന് വളർച്ചാനായിട്ട് അനുയോജ്യം. പക്ഷെ ഇത് വളരുന്ന സാഹചര്യം നോക്കുകയാണെങ്കിൽ

0: ഫ്രഷ് വാട്ടർ 0 BPT വളരും, വേണമെങ്കിൽ 40 കടലിലും 35 BPT വളരും, അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു 15 BPT 25 BPT ഉള്ള വെള്ളത്തിലാണ് ഇതിന് കാര്യമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. കൃഷി ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള ഇതുപോലെയുള്ള നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കനിബാലിസത്തിലൂടെ എണ്ണം കുറയുക എന്നുള്ള പ്രതിഭാസമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അസുഖങ്ങൾ വരികയും ചെയ്യും. ഇതിന് സാധാരണ ഇതിൽ വൈറ്റ് സ്പോട്ട് പോലുള്ള വൈറസിന്റെ അസുഖങ്ങൾ വരില്ല. പക്ഷെങ്കിലും ചില ബാക്ടീരിയൽ അസുഖങ്ങളും പിന്നെ ചില തരത്തിൽ പാരസൈറ്റ്സുകളും പിന്നെ ഇതിന്റെ മേലിൽ തന്നെ ചില ഷെല്ലുകളൊക്കെ വന്ന് പിടിച്ചിരിക്കും. ബാർണക്കിൾസ് പോലുള്ള സാധനങ്ങൾ ഇതിന്റെ മേത്ത് തന്നെ പിടിച്ചിരിക്കും. അങ്ങനെ പിന്നെ ഇതിന് നമ്മളൊന്നും അറിയപ്പെടാത്ത രീതിയിൽ ഞണ്ട് ചാവണ ഒരു പ്രതിഭാസമുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞണ്ട് കൂട്ടത്തോടെ ചത്തുപോണ വാർത്തകൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും അതിനൊന്നും ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കൂടി ക്രാബിന്റെ ഒരു മോർട്ടാലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്.
1: പരമ്പരാഗതമായി ഞണ്ട് കൃഷിയിൽ പലതരത്തിലുള്ള പോരായ്മകളുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹൈടെക് കൃഷി എന്ന ആശയവുമായി നിരവധി കർഷകർ മുന്നോട്ട് വരുന്നുണ്ട്. ആഡംബര ഭക്ഷണത്തിന്റെ ഭാഗമായ ഞണ്ട് വിഭവങ്ങൾക്ക് കേരളത്തിൽ പ്രിയമേറുകയാണ്. കേരളത്തിലെ ഞണ്ടുകൾക്ക് വിദേശത്ത് ഡിമാൻഡ് കൂടുതലാണ്.
0: നമ്മുടെ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം വലിപ്പമുള്ള ഞണ്ടിനെ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് കൂടുതലായിട്ട് ഇപ്പൊ ജലാശങ്ങൾ പൊക്കാളിപ്പാറങ്ങളെ സ്ഥലത്ത് മാർക്കറ്റിൽ നിന്ന് 50 ഗ്രാം 100 ഗ്രാം ഉള്ളതിന് വാങ്ങിയിട്ട് ചെറിയ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ പിടിക്കും. ചിലപ്പോൾ 1/2 കിലോ 3/4 കിലോ ഒരു കിലോ ഒക്കെ ആയിട്ട് പിടിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫാറ്റനിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു 100 ഗ്രാമിൽ നിന്ന് ഒരു 500 ഗ്രാം ആക്കണ അല്ലെങ്കിൽ 100 ഗ്രാമിൽ നിന്ന് 200 ഗ്രാമിൽ നിന്ന് ഒരു കിലോ ആക്കണ, അങ്ങനെയുള്ള പ്രാക്ടീസാണ് പ്രധാനമായിട്ട് ഇതിന് ഫാമിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഇവിടെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും ഇത് പലതരത്തിൽ ചെയ്യാം. അതായത് ഇതിന് മാത്രമായിട്ട് കൃഷി ചെയ്യാം, മോണോകൾച്ചർ എന്ന് പറയും. അതിനൊറ്റയ്ക്ക് ക്രാബിനെ മാത്രമായിട്ട് അത് അത്രയും വയബിൾ അല്ല. കാരണം ഇതെല്ലാം പരസ്പരം പിടിച്ചു തിന്നും, ഇത് പലപ്പോഴും കയറി പോകും. അങ്ങനെ കമേഴ്സ്യലായിട്ട് വളരെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഇതിന് മാത്രമായിട്ടൊരു ഇന്റൻസീവായിട്ട് കൃഷി ചെയ്യുന്ന രീതികൾ കുറവാണ്. ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറവാണ്. നമ്മളുടെ ഇവിടെ ഏറ്റവും അധികം ചെയ്യുന്നത് ഇവിടെ പോളികൾച്ചർ എന്ന് പറയുന്നത് മറ്റു മീനുകളുമായി ബന്ധപ്പെട്ട്. ഉദാഹരണത്തിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ചെമ്മീൻ, ഞണ്ട്, കരിമീൻ, തിരുത, പൂമീൻ, പോളികൾച്ചർ എന്ന് പറയില്ല. ഇതേപോലെ ഇട്ടിട്ട് ഫാമിംഗ് കൂടെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ ഉപ്പുജലാശയം കയറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകൾ പോലെ സ്ഥലത്ത് ചെറിയ തോതിൽ, വലിയ ഇന്റൻസിറ്റി അല്ല എങ്കിലും അതിനെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ഫാറ്റനിങ് എന്ന് പറയും. അതായത് ക്രാബ് മോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ക്രാബാണ്, അതിന് വില 350 രൂപയേ ഉള്ളൂ. അത് ഒരു 15 ദിവസം കൊണ്ട് ഹാർഡാവും. അപ്പൊ അങ്ങനെ മോൾട്ട് ചെയ്ത് ഹാർഡ് ആക്കണ വരെയുള്ള ഫാറ്റനിങ് എന്ന് പറയും. അപ്പൊ അത് പെട്ടെന്ന് കഴിയും. കാരണം 2 ആഴ്ച കൊണ്ട് 350 രൂപയുടെ ക്രാബിന് നമുക്ക് 3000 രൂപയോ 2500 കിട്ടുകയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ ഒരു തിയററ്റിക്കലി ചെയ്യുന്ന പോലെ അങ്ങനെ സംഭവിക്കില്ല. കാരണം വാട്ടർ ക്രാബിനെ നമുക്ക് അതുപോലെ കൃത്യമായി കിട്ടണം. ആ സമയത്ത് സെലിനിറ്റി 10 ലോ 15 ലോ കൂടുതൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ കൊടുക്കേണ്ടത് തക്കറച്ചിയോ ഞൗണിക്കയോ അങ്ങനെയുള്ള തീറ്റ, ക്ലാം മീറ്റ് പോലുള്ള സാധനങ്ങൾ തീറ്റ കൊടുക്കാൻ പറ്റണം. പിന്നെ മീനും തീറ്റ കൊടുക്കാൻ പറ്റണം. ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ അത് നന്നായി വരും. ഇപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ട് കെട്ടുകളിലാണ് ചെയ്യുക. അതായത് അതുപോലുള്ള വാട്ടർ ക്രാബിനെ വാങ്ങിയിടും, ഒരു മാസം കഴിയുമ്പോഴോ 2 ആഴ്ച കഴിയുമ്പോഴോ പിടിക്കും. അപ്പൊ അത് ഹാർഡനായിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യും. പക്ഷെ ഇതിന് ഫാറ്റനിങ് അല്ലാത്ത രീതിയിൽ ചെയ്ത് ലാഭകരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മള് പൊക്കാളിപ്പാടങ്ങളിലോ ഒരു ജലാശയങ്ങളിലോ അല്ലെങ്കിൽ ചെമ്മീൻ കെട്ടുകളിലോ ക്രാബിനെ വാട്ടർ ക്രാബിനെ വാങ്ങിയിട്ട് കൃത്യമായിട്ട് കക്കറച്ചിയും മീനൊക്കെ തീറ്റ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് ഫാറ്റനിങ് ചെയ്ത് കിട്ടും. 15 ദിവസമോ ചിലപ്പോൾ 10 ദിവസമൊക്കെ മതിയോ. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ 900 ഗ്രാമുള്ള ഒരു വാട്ടർ ക്രാബ് മേടിക്കുകയാണെങ്കിൽ 350 രൂപയാണ് വില എന്നുണ്ടെങ്കിൽ 300 രൂപ കിട്ടും നമുക്ക്. അത് 15 ദിവസം കൊണ്ട് 10% ഗ്രോത്ത് ഉണ്ടാവും. അതായത് 900 ഗ്രാമുള്ളതിന് ഇട്ട് കഴിഞ്ഞാൽ അത് ഹാർഡായി വരുമ്പോൾ 100 ഗ്രാമോ ഒരു കിലോനെയോ അതായത് 1000 ഗ്രാമോ 1050 ഗ്രാമോ മാറും. അപ്പൊ തൂക്കത്തിൽ വലിപ്പം വരേണ്ട ആകെ 100 ഗ്രാം വ്യത്യാസമുള്ളൂ. പക്ഷെ വില എങ്ങനെയാണ്, വാട്ടർ ക്രാബ് മേടിച്ചപ്പോൾ നമുക്ക് 300 രൂപ ആയിരുന്നു. അത് XXL ആയിട്ട് 1 കിലോ പ്ലസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2500 രൂപ അല്ലെങ്കിൽ 2700 രൂപ കിട്ടും. അതിന്റെ വളർച്ചയിൽ വ്യത്യാസമല്ല, ഹാർഡനിങ്ങാണ് അതിന്റെ പ്രൈസ് വരുന്നത്.
1: വിപണനത്തിലും വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മറ്റ് മത്സ്യകൃഷിയോടൊപ്പം തന്നെ ഞണ്ട് വളർത്തലും ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കൂടുതൽ ലാഭകരമാക്കുവാൻ സാധിക്കും.
0: ക്രാബിനെ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ നല്ലത് തന്നെയാണ്. കാരണം ഇത് വിൽക്കാനൊരു പ്രയാസമില്ല. കാരണം നമ്മുടെ കയ്യിൽ ക്രാബ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങാൻ ആൾക്കാർ റെഡിയാണ്. അല്ലാതെ ഇതിന്റെ അന്വേഷിച്ച് നമ്മൾ പുറകിൽ നടക്കേണ്ട കാര്യമില്ല ഇതിന് വിൽക്കാനായിട്ട്. കാരണം ഇതിന് അത്രയും ഡിമാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള മീൻ തന്നെയാണ്. പക്ഷെ നമുക്കൊരു പ്രോമിസിംഗ് ആയിട്ട് ഒരാൾ വരികയാണ്, അയാൾക്ക് കമേഴ്ഷ്യൽ സ്കെയിലിൽ ഒരു ഫാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡ്വൈസബിൾ മോഡൽ എന്ന് പറയുന്നത് ഒരു ജലാശയങ്ങൾ ഉപ്പ് കയറി ഇറങ്ങുന്ന ചെമ്മീൻ കെട്ടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രാബിന് ചെയ്യാം. ഏറ്റവും അനുയോജ്യം പൂമീൻ, തിരുത, കരിമീൻ ഇതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഫാമിംഗ് ആണ്. പൂമീനെയും തിരുതേനും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. അതിന്റെ കൂടെ 1 സെന്റിൽ ഒരു 4 ക്രാബ് എന്നുള്ള രീതിയിൽ ഒരു 50 ഗ്രാം പ്ലസ് ഉള്ള ക്രാബിനെ ഇടുന്നു, വലുതാക്കുന്നു. അതിന്റെ 4 മാസം കഴിയുമ്പോൾ നമ്മൾ പിടിച്ചു തുടങ്ങുന്നു. വലിയ ക്രാബിനെ നമുക്ക് ആ റിംഗ് നെറ്റ് എന്ന് പറയുമല്ലോ, റിംഗ് നെറ്റ് ഇട്ടിട്ട് പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുക്കാം. അതിന് കെട്ടുന്ന രീതി ഉണ്ടായിരുന്നു, ക്രാബിന് ഒരു പ്രത്യേക രീതിയിലാണ്. കൈകാലുകൾ കാലി വിട്ടു കഴിഞ്ഞാൽ വില കിട്ടില്ല, കാലുകളൊക്കെ മടക്കി വെച്ച് കെട്ടണ രീതിയിലാണ്. അതൊന്ന് പഠിക്കാവുന്നത് തന്നെയുള്ളൂ, അതൊക്കെ പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യും. അതിന് പലതരത്തിലാണ് മാർക്കറ്റിൽ വില കിട്ടുക. അതായത് ഡബിൾ എക്സെൽ എന്ന് പറയും നമ്മുടെ നാട്ടിൽ, ഒരു കിലോന് മുകളിലുള്ളത്, എക്സെൽ എന്ന് പറയും 500 ഗ്രാം മുകളിലുള്ളത്. അങ്ങനെ അതിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് നമുക്ക് വില കിട്ടുക. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇത് പരിപൂർണമായിട്ടും ജീവനോടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സാധനമാണ്, ഇത് ലൈവ് ആണ്. വേറെ ഒരു കമ്മോഡിറ്റി ഇതുപോലെ ജീവനോടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ സംശയമാണ്. ക്രാബെല്ലാം ലൈവ് ആയിട്ട് കൊണ്ടുപോകുന്നത്, അപ്പൊ ആ ലൈവിനായിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. ഞണ്ടുകളിൽ മുട്ടയുള്ള ക്രാബിനൊക്കെ വില കൂടുതലാണ് സ്വാഭാവികമായിട്ടും, കാരണം അതിന് പ്രത്യേകത്തിലുള്ള ഡിഷൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് തന്നെ ഹാച്ചറിക്കാരൊക്കെ വാങ്ങും അവർക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഇതിന്റെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് ഹാച്ചറികളിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി കൃഷി ചെയ്യുന്ന രീതിയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും, പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വയബിൾ ആവണില്ല, കാരണം അതിന്റെ ഡ്യൂറേഷൻ കൂടുതൽ. ഇപ്പൊ ഒരു വർഷം കൃഷി ചെയ്യാൻ മടിയില്ലാത്ത ഉപ്പുവെള്ളം 10 PPT മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം ക്രാബിനെ കൃഷി ചെയ്യാം. അല്ലാത്ത ആളുകളാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫാറ്റനിങ് ചെയ്യുകയോ അല്ലെങ്കിൽ 100 ഗ്രാമിന് മുകളിലുള്ള ക്രാബിനെ വാങ്ങിയിട്ട് കൃഷി ചെയ്യുകയോ ചെയ്യുകയാണ് അഭികാമ്യം.
1: ആദായകരമായ ഞണ്ട് കൃഷി എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്നത് എറണാകുളം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ PA വികാസ്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: പായ്മുതുക്ക് ആയുർവേദത്തിൽ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന ഔഷധ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരീരക്ഷീണം, മെലിച്ചിൽ ഇവയെ അകറ്റി മേദസ്സിനെ വർദ്ധിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട്. പാൽമുതുക്കിന്റെ കിഴങ്ങിന് ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. ശരീരബലം ഇവ വർദ്ധിപ്പിക്കുകയും ശരീരം പുഷ്ടിപ്പെടുത്തുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുകയും ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വാദരോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു. ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുന്നു. ആർത്തവ ക്രമക്കേടുകൾക്കും ഇത് നല്ലതാണ്. മൂത്രസംബന്ധമായ അസുഖങ്ങളിലും ആമാശയത്തിലെ അമ്ലാധിക്യത്തിനും പ്രതിവിധിയായി പാൽമുതുക്ക് ഉപയോഗിക്കുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട്. ബീറ്റാസിറ്റോസ്റ്റിറോൾ തുടങ്ങിയ സ്റ്റിറോളുകളും റെസിൻസും ഫാറ്റി ആസിഡുകളും ഹൈഡ്രോകാർബണുകളും കാർബോഹൈഡ്രേറ്റുകളും അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്തുകൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പുചീൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം ഒരു പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ് 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ ഒന്ന് ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചു കൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾക്ക് നൽകാനുള്ള പഞ്ചസാര ലായനി എങ്ങനെ തയ്യാറാക്കാം? ഉത്തരം, മഴക്കാലത്ത് കോളനിയുടെ അംഗബലമനുസരിച്ച് 250 മുതൽ 300 വരെ ഗ്രാം പഞ്ചസാര 150 മുതൽ 180 വരെ മില്ലിലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കട്ടിയായി തന്നെ നൽകേണ്ടതാണ്. മഴക്കാലം മാറുന്നതോടുകൂടി 250 ഗ്രാം പഞ്ചസാരയ്ക്ക് 250 മില്ലിലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി,

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബില്ല് തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ തിരുവനന്തപുരം 6238450476, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപയാണ്. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. ബന്ധപ്പെടേണ്ട നമ്പർ 8281200673. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീരകർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ഒഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം. പ്രായം ജൂൺ 1, 2026, 18-നും 40-നും മധ്യേ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ജൂൺ 20 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 695004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ജൂൺ 23 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടിക്കാഴ്ച ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ക്വാളിറ്റി കൺട്രോൾ ഓഫീസറുടെ കാര്യാലയത്തിൽ വച്ച് നടത്തുന്നതാണ്. ഫോൺ നമ്പർ 9446453247. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റൊന്നിന് 2.5 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനുകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷക്കാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മസൂറി ഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്ത് കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇനി ജൂൺ 5 അവസാനിച്ച ഈ ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കയർ, ഏലം, കാപ്പിക്കുരു, ചുക്ക്, റബ്ബർ, പുൽത്തൈലം, മൈസൂർ പൂവൻ, വാട്ടുകപ്പ, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ വർധനവുണ്ട്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാ പിണ്ണാക്ക്, നാളികേരം, തൊണ്ടില്ലാത്തത്, കുരുമുളക്, അടയ്ക്ക, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. നേന്ത്രക്കായ, കോഴിമുട്ട

0: കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടി പരിപ്പ്, കൊട്ടപ്പാക്ക്, മഞ്ഞൾ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. കയർ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് കൊച്ചി പറവൂർ 5,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 400 രൂപ കുറഞ്ഞ് കൊല്ലം 3,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഇത് ആകാശവാണി. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 54 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീടനേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമിതി അംഗങ്ങളുമായി ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് സുഗമമാക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ പരിഷ്കാരങ്ങളും അംഗങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജന സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: യുവാ ഹമാരി ആജ് ഹേ, യുവാ ഹമാരി ശാൻ ഹേ, ഓർ യുവാ ഹി ദേശ് കി ശക്തി ഹേ. ദേശ് കാ 65 പോപ്പുലേഷൻ ബിലോ 35 ഹേ, യാനി കി ദേശ് യുവാ ദേശ് ഹേ, യേ വികസിത് ഭാരത് കേ യുവാ ഹേ. മേ മാൻതാ ഹു കി താകത് ആപ് സബ് യുവാഓ മേ ഭീ ഹേ. ആപ്കേ ശക്തി കോ ജാഗ്രുത് കരേ. ആപ് മേ ശക്തി ആജ് സേ നഹീ ഹേ. യേ ദേശ് മേ ബ്രെയിൻ പവർ ഓർ മെയിൻ പവർ സദിയോ സേ ഥേ ഓർ ആജ് ഭീ ഹേ.
0: ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായുള്ള ചർച്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പരസ്പര വിശ്വാസത്തിലൂന്നിയുള്ള പങ്കാളിത്തമാണ് ഇന്ത്യ നേപ്പാൾ ബന്ധത്തിന്റെ അടിസ്ഥാനമെന്ന് ശ്രീ ജയശങ്കർ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടി. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം തുടങ്ങി പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളിലൂന്നിയാണ് ചർച്ച നടക്കുന്നത്. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ശക്തമായി തുടരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ മികച്ച സേവനത്തിനുള്ള തെളിവാണ് ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 7.7% GDP വളർച്ചാ നിരക്കിനെ പരാമർശിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗത്വം ദുരുപയോഗം ചെയ്ത് പാകിസ്ഥാൻ ജമ്മുകശ്മീരിനെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് ഇന്ത്യ. രക്ഷാസമിതിയുടെ വാർഷിക റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനിടെ പാക് പ്രതിനിധി നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ്. പാകിസ്ഥാന്റെ പൊള്ളയായ അവകാശവാദങ്ങൾക്കൊന്നും ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ നടപ്പാക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഗതാഗത സെക്രട്ടറിയാണ് സമിതിയുടെ അധ്യക്ഷൻ. പരിസ്ഥിതി വിദഗ്ധൻ ശ്രീധർ രാമകൃഷ്ണനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയുടെ ഇടക്കാല റിപ്പോർട്ട് ഇ ശ്രീധരൻ മുഖ്യമന്ത്രി വി ഡി സതീശന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. പശ്ചിമബംഗാളിൽ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ സമഗ്ര മാറ്റം വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊൽക്കത്തയിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ബജറ്റിൽ പശ്ചിമബംഗാളിലെ റെയിൽ വികസനത്തിനായി ഇത്തവണ 14,205 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ പുതുതലമുറയിൽപ്പെട്ട 60 ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
3: मेट्रो के लिए इसकी न्यू ट्रेन्स, नई जनरेशन की ट्रेन्स अगले 5 वर्षों में इंडक्ट करेंगे. नई जनरेशन की ट्रेन्स आने से कोलकाता के निवासियों को बहुत अच्छी फैसिलिटी मिलेगी. वो भी एक बहुत बड़ा आगे स्टेप लिया जाएगा.
0: കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. ഫൈനലിൽ ജപ്പാനെ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം 3-ാം തവണയും അണ്ടർ 18 ഏഷ്യാകപ്പ് ഉയർത്തിയത്. നോർവെ ചെസ് കിരീടം ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക്. ഓസ്ലോയിൽ നടന്ന മത്സരത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കീമറിനെ അവസാന റൌണ്ടിൽ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ ചരിത്ര വിജയം. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. കിരീട നേട്ടത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രജ്ഞാനന്ദയെ അഭിനന്ദിച്ചു. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനങ്ങൾക്കുള്ള 16-അംഗ ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശ്രേയസ് അയ്യരാണ് ക്യാപ്റ്റൻ, തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ. യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിക്കണമെന്നും ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായി. ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ട്രംപിന് മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയുടെ സൌരോർജ്ജ ശേഷി 2.8 ജിഗാവാട്ടിൽ നിന്ന് 155 ജിഗാവാട്ടായി വളർന്നതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കാർഷിക മേഖലയിലെ സൌരോർജ്ജ ശേഷി ഇരട്ടിയാക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം പുരോഗതിയുടെ തെളിവാണെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റികളിൽ FPIകളുടെ നിക്ഷേപം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ലളിതമാക്കി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദേശ നിക്ഷേപങ്ങൾ എളുപ്പമാക്കുന്നതിനും ആവശ്യകതകൾ കുറയ്ക്കുന്നതിനുമാണ് പുതുക്കിയ ചട്ടക്കൂട് ലക്ഷ്യമിടുന്നത്. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ 20 അടി ഉയരമുള്ള പ്രതിമ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ് അനാവരണം ചെയ്തു. ഛത്രപതി ശിവജിയുടെ കിരീടധാരണ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിമയുടെ അനാച്ഛാദനം. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് DB പാട്ടീലിന്റെ പേര് നൽകാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചർച്ച ചെയ്തു വരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. മയക്കുമരുന്ന് രഹിത ജമ്മുകശ്മീർ എന്ന പ്രചാരണം ശക്തമായ ജനകീയ പ്രസ്ഥാനമായി മാറിയതായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ കിഷ്ത്വാറിൽ നടന്ന പദയാത്രയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 19 ജില്ലകളിൽ പ്രചാരണം നടന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 3 സൈനികർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ സൈന്യം. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു ബ്രിഗേഡിയർ ജനറലും ഒരു ക്യാപ്റ്റനും ഒരു സൈനികനും കൊല്ലപ്പെട്ടതായാണ് സൈന്യം അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസനം എന്നീ വിഷയങ്ങൾ ചർച്ചയായതായി പ്രധാനമന്ത്രി.

0: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ദീർഘിപ്പിച്ച് CBSE. നാളെ അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരളത്തിൽ നടപ്പാക്കാൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതി പഠിക്കാൻ നാലംഗ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം സ്വന്തമാക്കി ഇന്ത്യ. കിരീട നേട്ടം ജപ്പാനെ പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

മൊഴി ഉറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

സമയം 8 മണി. പെയ്തൊഴിഞ്ഞ മാനം നാടകം. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകുന്നവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ.

0: പെയ്തൊഴിഞ്ഞ മാനം.
1: മോനെ മോനെ മനോജേ,
2: ഞാനിവിടെ ഉണ്ട് മമ്മി.
1: നീ അവിടെ എന്തെടുക്കുക?
2: ഞാനൊരു പ്രോജക്ടിന്റെ പണിയില്ല, നാളെ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ.
1: ഓ അത് ശരി, എന്നാ നീ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോ.
2: മമ്മി എന്താ എന്നെ വിളിക്കാൻ?
1: ആ നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: എന്നോടോ? എന്താ മമ്മി കാര്യം?
1: ഞാനും നിന്റെ ഡാഡിയും കൂടി ഒരിടം വരെ പോവുക, മടങ്ങി വരാൻ ഇത്തിരി വൈകിയെന്ന് വരും.
2: എവിടേക്കാ മമ്മി യാത്ര?
1: അതൊന്നും നീ ഇപ്പൊ അറിയണ്ട, എല്ലാം ഞാൻ വന്നിട്ട് പറയാം.
2: ഓ അപ്പോൾ ഞാൻ അറിയാത്ത യാത്രയാവും.
1: എല്ലാം നിന്നോട് പറയണമെന്ന് കരാറൊന്നുമില്ലല്ലോ.
2: മമ്മി ക്ഷമിച്ചേക്കും, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാ.
1: അച്ഛനമ്മമാരെ അനുസരിക്കുക, അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം.
2: അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണല്ലോ.
1: ഇപ്പൊ മാത്രമല്ല, എപ്പോഴും എന്റെ മോൻ നല്ല കുട്ടി തന്നെയാ. ഞാനല്ലേ നിന്നെ വളർത്തുന്നത്.
2: എന്നാ ഞാൻ ചെല്ലട്ടെ?
1: ഷോ ഒന്ന് നില്ലടാ, ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ.
2: എന്നാലൊന്ന് പറഞ്ഞു തീർക്കണം.
1: ഞങ്ങള് വരാൻ വൈകിയാൽ നിനക്ക് വിശക്കില്ലേ?
2: അത് പുതുമയുള്ള കാര്യമല്ലല്ലോ.
1: എന്നാലും മകനെ സ്നേഹിക്കുന്ന ഒരമ്മ അതറിഞ്ഞിരിക്കണം.
2: എന്റെ കാര്യത്തിലുള്ള മമ്മിയുടെ ശ്രദ്ധയിൽ എനിക്ക് നന്ദിയുണ്ട്.
1: നന്ദിയൊക്കെ നിന്റെ കയ്യിലിരിക്കട്ടെ. ഞാൻ നിനക്ക് ലഞ്ചിനൊരുക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ?
2: എന്നെ കൊതിപ്പിക്കാതെ പറയും മമ്മി.
1: ചിക്കൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ.
2: ഓ നിർത്തു മമ്മി, എന്റെ നാവിൽ വെള്ളം ഊർന്നു.
1: ദാഹിച്ചാലേ ഡ്രിങ്ക്സ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഒരു കവറിൽ ആപ്പിള്, ഓറഞ്ച്, വേറൊന്നിൽ മുന്തിരിയും.
2: അപ്പോ മുത്തശ്ശനുള്ളത് ഇതിൽ നിന്ന് എടുത്തു കൊടുത്താ പോരെ?
1: മുത്തശ്ശനോ? ഏത് മുത്തശ്ശൻ?
2: അപ്പൊ മമ്മിക്ക് മുത്തശ്ശനെ അറിയില്ലേ?
1: എനിക്കൊരുത്തനെയും അറിയില്ല.
2: അത് കൊള്ളാം, അതറിയാതിരുന്ന പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്റെ ഡാഡിയുടെ ഡാഡി, എന്റെ ഗ്രാൻഡ് ഫാദർ, ആ മനുഷ്യനെയാണ് ഞാൻ മുത്തശ്ശനെന്ന് പറഞ്ഞെ.
1: ആ കിഴട്ട് ശവത്തിന്റെ കാര്യമാണോ? അതവിടെ എങ്ങാനും കിടന്നോട്ടെ. ആ നശൂലത്തിന് എന്റെ മോൻ ഇതിൽ നിന്നൊന്നും കൊടുക്കണ്ട.
2: ഞാനിതൊക്കെ തിന്നുമ്പോ ആ പാവം പട്ടിണി കിടക്കുന്നത് കഷ്ടമല്ലേ?
1: നീ അതൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മെ നാറ്റിക്കാൻ ഒരു ശവം വന്ന് കയറിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തിനെ ഊട്ടാനാണ് അവന് താല്പര്യം.
2: ഡാഡിയുടെ ഡാഡി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മമ്മിക്കും ഡാഡിക്കും വേണമെങ്കിൽ പിന്നെ എനിക്കെന്തിന്? അവിടെ അങ്ങനെ കിടന്ന് ചത്ത് തൊലയട്ടെ.
1: ഇപ്പഴാ നീ എന്റെ മോനായത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നോടെ ആ കിഴവന്റെ കാര്യം അവസാനിക്കും.
2: മമ്മി ഞാനൊരു റിക്വസ്റ്റ് മമ്മിക്ക് മുമ്പിൽ വെക്കുക.
1: എന്താണ് നിന്റെ റിക്വസ്റ്റ്?
2: അത് മമ്മി, ഇവിടെ തുണി അലക്കാൻ പാത്രം കഴുകാനും വരുന്ന ലക്ഷ്മി തള്ളയെ കൊണ്ട് ആ കിഴവന്റെ മുറിയൊന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ നാറ്റം സഹിക്കാതെ കഴിയാമായിരുന്നു.
1: വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അവരാ മുറിയിൽ കയറിയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിനക്കറിയോ? അവരെ ആ മുറിയിൽ കയറ്റിയാൽ അതിനുള്ളിലെ വിശേഷങ്ങൾ നാട് മുഴുവൻ കൊട്ടിഘോഷിക്കും. നമ്മളെ കുറിച്ച് എന്തെങ്കിലും കേൾക്കാനിരിക്കുന്നവരാ അയൽക്കാര്. കിഴവനെ പുറത്തൊന്നും കാണാനില്ലെന്ന് പറയുന്നവരോട് ഞാൻ എന്താ പറയുന്നതെന്ന് നിനക്കറിയോ?
2: മമ്മി എന്താ പറയുക?
1: കിഴവന് മറവി രോഗമാണ്, പുറത്തു വിട്ടാൽ എവിടെയെങ്കിലും പോയി കളയും, അത് പേടിച്ചാ പുറത്തിറക്കാത്തതെന്ന്.
2: മമ്മി മിടുക്ക് തന്നെ.
1: എന്റെ മിടുക്ക് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ.
2: മമ്മി അതാ ഡാഡി വരുന്നു.
1: ഓ ഇപ്പോഴേ ഒരുക്കം തീർന്നിട്ടുണ്ടാവൂ.
2: ഒന്ന് ക്ഷമിക്കൂ മമ്മി, ഡാഡി ഒന്ന് ഒരുങ്ങിക്കൊള്ളട്ടെ. ഒന്നുമില്ലെങ്കിലും ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ അല്ലേ? ഡൈ ഒക്കെ ചെയ്ത് മുടിയും മീശയും കറുപ്പിച്ചാൽ പ്രായം 10 വയസ്സ് കുറയും.
1: പിന്നെ ഇപ്പോഴും 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന ഭാവം.
2: മമ്മി ഒരുവന്റെ ആത്മവിശ്വാസമാണ് അവന്റെ പ്രായം.
1: പിന്നെ നല്ല ആത്മവിശ്വാസം, തന്തയ്ക്ക് ചേർന്ന മോൻ തന്നെ. എന്നാലും 10-45 വയസ്സായില്ലേ, അത് മറക്കാമോ?
2: ഇവിടെ 60-കാരൻ കോളേജ് കുമാരന്റെ വേഷമിടുന്നു. അക്കണക്കിന് എന്റെ ഡാഡിക്ക് ഒരു +2 വിദ്യാർത്ഥിയുടെ വേഷമൊക്കെ ആവാം.
3: എന്റെ കുറ്റങ്ങളാവാം അമ്മയുടെയും മോന്റെയും ചർച്ച.
1: ഒരുക്കം തീർന്നെങ്കിൽ പുറപ്പെടാം.
3: മോനെ ഞങ്ങൾ ഇറങ്ങുന്നു.
1: മോനെ മമ്മി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം.
2: ഓക്കെ മമ്മി, ബൈ ബൈ
1: ബൈ.

0: ഹോ, എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. നല്ല മധുരമുള്ള ലഡു. മുത്തശ്ശ, മുത്തശ്ശ, മുത്തശ്ശൻ ആ കസേരയിൽ ഇരുന്നാട്ടെ.
1: വേണ്ട മോനെ, ഞാൻ അകത്തുപോയി കിടന്നോളാം. നിന്റെ അമ്മയെങ്ങാനും കണ്ട പിന്നെ നിനക്കാവും തല്ല്.
0: അതിനെന്നെ മമ്മി തല്ലില്ലല്ലോ.
1: അപ്പോ അവൾ എന്നെ മാത്രമേ തല്ലൂ?
0: എന്താ എന്താ മുത്തശ്ശൻ എന്താ പറഞ്ഞേ?
1: ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
0: പറഞ്ഞു പറഞ്ഞു. എന്താ

0: വരട്ടെ.
1: ദശ, ഇനി നമുക്ക് ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാം. ഇതൊക്കെ തിന്നു
0: തീർക്കാം. വേണ്ട,
1: വേണം വേണം. മുത്തശ്ശൻ വാ, ഈ ഓറഞ്ചിന്റെ അല്ലി ഞാൻ വായിലോട്ട് വെച്ചു തരാം.
0: മതി മോനെ മതി.
1: ആ പോരാ പോരാ, ഇത് മുഴുവൻ മുത്തശ്ശൻ കഴിക്കണം. തീർന്നിട്ട് വേണം ലഞ്ച് കഴിക്കാൻ. അതെ മുത്തശ്ശ, മമ്മി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ കൊണ്ട് നമുക്കൊരു ഉഗ്ര ലഞ്ച് കഴിക്കാം. എന്താ മുത്തശ്ശ റെഡിയല്ലേ? പറ മുത്തശ്ശ, റെഡി എന്ന് പറ. മുത്തശ്ശൻ റെഡി എന്ന് പറയും വരെ ഞാൻ ഇക്കിളിപ്പെടുത്തും. പറയും മുത്തശ്ശ, പറയും മുത്തശ്ശ.
0: നാണമാവുന്നു.
1: എന്നാൽ ഞാൻ വിളമ്പ, മുത്തശ്ശൻ കൈ കഴുകിക്കോളൂ.

0: അയ്യോ മുത്തശ്ശ മമ്മി.
1: ഏ
0: മുത്തശ്ശന എഴുന്നേൽക്കൂ, നമുക്ക് അകത്ത് പോവാം.
1: ആ ആ
2: ഒരു ശ്രദ്ധയില്ലാത്ത ചെറുക്കൻ, കണ്ടില്ലേ മേശപ്പുറം കിടക്കുന്നത്? നിങ്ങൾ നോക്കി നിൽക്കാതെ വേസ്റ്റ് ഒക്കെ വാരിക്കളഞ്ഞ് മേശപ്പുറം ഒന്ന് വൃത്തിയാക്ക്. ഓ, അത് ഞാൻ പറഞ്ഞു തരണോ?
3: നീ ഒന്ന് അടങ്ങു, വന്ന് കയറിയല്ലേ ഉള്ളൂ. ഞാനൊന്ന് നടുവ് നിവർക്കട്ടെ.
2: നടുവ് നിവർത്തി ഇരുന്നു, അവരിപ്പോ ആംബുലൻസുമായി വരും. കിഴവനെ കയറ്റി വിടേണ്ടത് നിങ്ങളാ.
4: ഞാനോ?
2: അതെ, നിങ്ങൾ തന്നെ. നിങ്ങളല്ലേ ആ കിഴവന്റെ മകൻ.
3: അച്ഛൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും?
2: അതു ഇനി ഞാൻ പറഞ്ഞു തന്നാലേ അറിയൂ.
3: എനിക്കറിയാഞ്ഞിട്ടല്ലേ.
2: അച്ഛന്റെ അസുഖങ്ങളൊക്കെ മാറാൻ നല്ല ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയണം. അവിടെ കിടന്ന് ചികിത്സിച്ചാലേ വേഗം ഭേദമാകൂ, അതാ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടുകൊള്ളാം, മറ്റേർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയണം.
3: എന്നെ കൊണ്ടാവില്ല, ഇങ്ങനെയൊന്നും പറയാൻ.
2: എന്നാലേ ഞാൻ പറയാം, കേട്ടില്ലെങ്കിൽ വലിച്ചെടുത്ത് വണ്ടിയിൽ ഇടുകയും ചെയ്യാം. അപ്പൊ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല.
3: അതൊന്നും വേണ്ട, ഞാനത് ചെയ്യാം. ഒരു മകന് അവന്റെ അച്ഛന് വേണ്ടി ഇതിലേറെ ചെയ്യാനാവില്ലല്ലോ.
2: എനിക്ക് നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാൻ അത് ചെയ്യും. ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും, പിന്നെ നിങ്ങൾ അച്ഛനും മോനും ഇവിടെ സന്തോഷത്തോടെ പോർക്കാം.
0: ആര് പോർക്കുന്ന കാര്യമാ മമ്മി പറയുന്നത്?
2: ആ ഒരു കാര്യം ശരിപ്പെട്ട് വരുമ്പോ അതിൽ ഇടങ്കോലിടാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും?
0: മമ്മി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.
2: ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞില്ലേ ഒരു സ്ഥലം വരെ പോകുന്ന കാര്യം?
0: പറഞ്ഞിരുന്നു. എന്നിട്ട് എന്തായി? പോയ കാര്യം നടന്നു?
2: കാര്യമൊക്കെ ഒരുവിധം ഒപ്പിച്ചു. ഒത്തു വന്നപ്പോ ഒരാൾ ഇടം തിരിഞ്ഞു നിൽക്കുന്നു.
0: എന്താ മമ്മി അത്രക്ക് കഷ്ടപ്പെട്ട് സാധിച്ചെടുത്ത കാര്യം? ആരാതിന് ഇടം തിരിഞ്ഞു നിൽക്കുന്നത്?
2: മറ്റാരാ, നിന്റെ ഡാഡി തന്നെ.
0: എന്നിട്ടും സാധിച്ചെടുത്ത കാര്യം മമ്മി പറഞ്ഞില്ല.
2: വൃദ്ധസദനത്തിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു.
0: വൃദ്ധസദനത്തിൽ സീറ്റോ? ഇവിടെ ആരാ വൃദ്ധസദനത്തിൽ പോകാനുള്ളത്?
2: ആഹാ, നിനക്കറിയില്ലേ?
0: അതാണല്ലോ ഞാൻ ചോദിച്ചത്.
2: നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഡാഡി.
0: അതിനുള്ള പ്രായം ഡാഡിക്കായില്ലല്ലോ.
2: എങ്കിലേ നിന്റെ പ്രായം കൂടി കൂട്ടാം, അപ്പൊ തികയുമല്ലോ.
0: അതിനേക്കാളും മമ്മി കൂടി പോകുന്നതാണ് നല്ലത്.
2: അപ്പൊ നിനക്കെന്നെ വൃദ്ധസദനത്തിൽ അയക്കണം അല്ലേ?
0: ആരും പോകണ്ട, ഇവിടെ വൃദ്ധസദനത്തെ ആശ്രയിക്കേണ്ടവർ ആരുമില്ല.
2: എന്ന് നീ മാത്രം പറഞ്ഞാ പോരല്ലോ.
0: എങ്കിൽ മമ്മി പറയണം.
2: നിന്റെ മുത്തച്ഛന് പലവിധ രോഗങ്ങളാണ്, ഇപ്പൊ ഓർമ്മക്കുറവുമുണ്ട്. അതിനൊക്കെ നല്ല ചികിത്സ വേണം. അതിനൊത്ത പരിചരണം ഇവിടെയാകുമ്പോ നടക്കില്ല. അതുകൊണ്ടാണ് വൃദ്ധസദനത്തിലാക്കാമെന്ന് തീരുമാനിച്ചത്.
0: ഓ, ആരാണ് തീരുമാനത്തിന് പിന്നിൽ? ഡാഡിയോ അതോ മമ്മിയോ?
2: നിന്റെ ഡാഡി തന്നെ. നിർബന്ധിച്ചപ്പോ ഞാനും കൂടി അതങ്ങ് സമ്മതിച്ചു.
0: വേണ്ട, ശബ്ദത്തിന് ശക്തിയില്ലാത്ത ഡാഡി ഒച്ച വെച്ചിട്ട് കാര്യമില്ല.
2: ഞാൻ തന്നെ തീരുമാനിച്ചെന്ന് വെച്ചോ. എന്താ, നിനക്ക് എതിർപ്പുണ്ടോ?
0: ഞാൻ ഇന്നുവരെ എന്റെ ഡാഡിയെയും മമ്മിയെയും അനുസരിച്ചിട്ടേ ഉള്ളൂ, എതിർത്തിട്ടില്ല.
2: എന്നാലേ ഇനിയും അങ്ങനെ മതി.
0: അതല്പം പ്രയാസമാണ്. മമ്മി പറയുന്നത് എന്തും അപ്പടി അനുസരിക്കുന്ന കുട്ടിയല്ല ഞാൻ. കൗമാരക്കാരനായ ഒരു പത്താം ക്ലാസ്സുകാരനാണ്. എനിക്കും അഭിപ്രായങ്ങളുണ്ട്, ചില തീരുമാനങ്ങൾ.
2: അപ്പോ നീ ഞങ്ങളെക്കാൾ വളർന്നുപോയി.
0: വളർച്ച എന്റെ കുറ്റമല്ലല്ലോ, അത് കാലം വരുത്തുന്ന മാറ്റമല്ലേ.
2: ഹെടാ, നിന്നേക്കാൾ വളർന്ന നിന്റെ ഡാഡി ഞാൻ പറഞ്ഞാൽ അനുസരിക്കും, എന്നാ ഞാൻ പെറ്റുവളർത്തിയ നീ എന്നെ ധിക്കരിക്കുന്നു.
0: അതാണ് എന്റെയും ഡാഡിയുടെയും വളർച്ചയിലുള്ള വ്യത്യാസം.
2: കേട്ടോ മകൻ പറയുന്നതൊക്കെ. ദേ വണ്ടി വന്നു, നിങ്ങൾ പോയി അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവാ.
3: മായേ,
2: അപ്പോ അത് ഞാൻ തന്നെ ചെയ്യണം. ചെയ്യാം.
1: വേണ്ട, ഞാൻ വന്നു കഴിഞ്ഞു.
0: മുത്തശ്ശ,
1: മോൻ എന്നെ തടയരുത്. ഒരു മകന് അച്ഛനോട് ചെയ്യാവുന്നതൊക്കെ അവൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല.
0: മുത്തശ്ശ, മുത്തശ്ശൻ പോകരുത്.
1: നിന്റെ സ്നേഹം ഇതുവരെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും വെറുക്കേണ്ടി വരും. അവർക്കും നിന്നെയും ഈ മുത്തച്ഛൻ സമ്മതിക്കില്ല മനെ. ഞാൻ പോകുന്നു.
0: മുത്തശ്ശ,
5: ഇങ്ങനെ ഇരുന്നാ മതിയോ?
3: പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ്?
5: നമ്മുടെ മോനെ കണ്ടെത്തണ്ടേ?
3: വേണം.
5: ഇങ്ങനെ ഇരുന്നാ അവൻ വരുവോ?
3: അറിയാവുന്ന ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ഞാൻ വിളിച്ചു.
5: എന്നിട്ട്
3: അവർക്കൊന്നും അവനെ പറ്റി ഒരു അറിവുമില്ല.
5: എന്റെ കയ്യിൽ ഏതാനും നമ്പറുകളുണ്ട്, അതൊന്ന് വിളിച്ചു നോക്ക്.
3: വേണ്ട മായേ.
5: അതെന്താ?
3: നമ്മുടെ വേദന അവർക്കൊരാനന്ദമാണ്.
5: എനിക്ക് മനസ്സിലാവുന്നില്ല.
3: നമ്മൾ മകന്റെ കാര്യം ചോദിക്കുമ്പോൾ അവർക്കത് കേൾക്കാൻ ക്ഷമയില്ല. അവർ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇന്നലെ വീട്ടിൽ വഴക്ക് വല്ലതും നടന്നോ? നിങ്ങൾ അവനെ തല്ലിയോ? പോകുമ്പോൾ അവൻ പണമോ ആഭരണമോ വല്ലതും കൊണ്ടുപോയോ? പിന്നെ മറ്റൊന്നും വിചാരിക്കരുത്, അവന് വല്ല പെൺകുട്ടികളുമായി അടുപ്പമുണ്ടായിരുന്നോ? അതൊക്കെ സഹിക്കാം. പിന്നത്തെ ചോദ്യമാണ് അസഹനീയം. നല്ലൊരു പയ്യനാണ്, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? വയ്യമായേ വയ്യ, എനിക്കിനി ആരെയും വിളിക്കാൻ വയ്യ.
5: നമുക്ക് പോലീസിൽ അറിയിച്ചാലോ?
3: സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു.
5: എന്നിട്ട്
3: റിട്ടേൺ കംപ്ലൈന്റ് വേണം. 10 മണിക്ക് SI വരൂ. അപ്പോൾ പരാതിയുമായി ചെല്ലാൻ പറഞ്ഞു.
5: എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം.
3: 10 മണിയാവട്ടെ.
5: അതാ ആരോ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്.
3: ഈശ്വര, ആരാവും അവർ? എന്ത് വാർത്തയാവും കൊണ്ടുവരിക?
4: ഞാൻ ശാലിനി, മനോജിന്റെ അധ്യാപികയാണ്. അവൻ എന്നെ വിളിച്ചിരുന്നു, അതാണ് ഞാൻ വരാൻ കാരണം.
5: എന്റെ മകൻ, അവനെ കുറിച്ച് വല്ല വിവരവും?
4: അവന് കുഴപ്പമൊന്നുമില്ല.
5: എന്റെ മകൻ, അവൻ എവിടെ? എനിക്ക് അവനെ ഇപ്പൊ കാണണം.

0: നീ ഒന്ന് അടങ്ങൂ, ടീച്ചർ പറയട്ടെ.
1: അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്.
2: പോലീസ് സ്റ്റേഷനിലോ?
1: അവൻ സിറ്റിയിലൂടെ രാത്രി സൈക്കിൾ ഓടിച്ച് പോയപ്പോൾ സംശയം തോന്നിയ പോലീസ് അവനെ പിടിച്ചു.
2: ഏത് സ്റ്റേഷനിലാ? നമുക്ക് അങ്ങോട്ട് പോകാം, അവനെ കൊണ്ടുവരാം.
1: ആ, നിങ്ങൾ ചെന്നാലും അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചതാണ്, അവൻ വഴങ്ങുന്നില്ല.
0: ടീച്ചർ എന്താ പറയുന്നേ?
2: എന്നെ കണ്ടാൽ അവൻ വരും, എനിക്ക് ഉറപ്പാ.
1: എന്ന് എനിക്ക് തോന്നുന്നില്ല.
2: ഞാൻ അവന്റെ അമ്മയാ.
1: ആ, അതാണ് അവൻ വരാത്തത്.
0: ഇനി എന്ത് വഴി?
1: കഴിഞ്ഞ രാത്രി 12 മണിയായി കാണും, ഒരു ഫോൺ കോൾ. എടുത്തപ്പോൾ മനോജാണ്. ടീച്ചർ, ഞാൻ യാത്ര ചോദിക്കുക, ഇനി നമ്മൾ കണ്ടെന്ന് വരില്ല, എന്നെ അന്വേഷിക്കരുത്. എനിക്ക് മറുപടി പറയാൻ അവസരം തരാതെ അവൻ ഫോൺ കട്ട് ചെയ്തു.
0: പിന്നെ ടീച്ചർ പറഞ്ഞ വിവരങ്ങൾ?
1: അവന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉടൻ തന്നെ എന്റെ അനിയനെ വിളിച്ചു. അവൻ ഇവിടുത്തെ റൂറൽ SP ആണ്. അവൻ എന്നെ സമാധാനിപ്പിച്ചു. എന്തായാലും അവൻ സിറ്റി വിട്ടിരിക്കില്ല, അരമണിക്കൂറിനകം അവനെ ഞാൻ പൊക്കിയിരിക്കും എന്നവൻ എന്നോട് പറഞ്ഞു.
0: എനിക്ക് സമാധാനമായി, എന്റെ മോനെ കണ്ടെത്തിയല്ലോ.
1: എന്നാലും ഒരു അനുനയത്തിനും അവൻ വഴങ്ങുന്നില്ല.
0: ടീച്ചർ, നമുക്ക് അവനെ ഒന്ന് കണ്ടാലോ?
1: കാണാം, കണ്ടാലും അവൻ വഴങ്ങുന്നില്ലെങ്കിൽ
0: ഞാൻ എന്ത് ചെയ്യണം? എന്തിനു ഞാൻ ഒരുക്കമാണ്?
1: നിങ്ങൾ ഇതിനൊന്നും കാരണക്കാരനല്ലോ, നിങ്ങൾ ഒരു നോക്കുകുത്തി മാത്രം.
0: ടീച്ചർ ദയവായി ഒന്ന് തെളിച്ചു പറയണം.
1: അവൻ അർദ്ധരാത്രി വീട് വിട്ട് ഇറങ്ങാനും ലോക്കപ്പിലാകാനും കാരണക്കാരാരെന്നറിയോ?
0: ആര്?
1: അതും അറിയില്ല. അതാണ് നിങ്ങളൊരു നോക്കുകുത്തിയാണെന്ന് ഞാൻ പറഞ്ഞത്.
0: ടീച്ചർ എന്നെ എങ്ങനെ വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ, എനിക്ക് പരാതിയില്ല. എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടിയാൽ മതി.
1: ഇതിനെല്ലാം കാരണക്കാരാരെന്നറിയണ്ടേ?
0: എനിക്കറിയണം ടീച്ചർ.
1: ഞാൻ പറയാം, നിങ്ങളുടെ ഭാര്യ, അവന്റെ അമ്മ, അവരുടെ പ്രവൃത്തികൾ.
2: ശരിയാണ് ടീച്ചർ, ഞാൻ ചെയ്യരുതാത്തത് പലതും ചെയ്തു, ഹരിയേട്ടൻ പോലും അറിഞ്ഞിട്ടില്ല. ടീച്ചറെ മാപ്പാക്കണം.
1: മാപ്പാക്കാൻ അധികാരപ്പെട്ടവൻ നിങ്ങളുടെ മകനാണ്. അവൻ കൽപ്പിക്കുന്ന ശിക്ഷ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ വിളിക്കാം.
2: ഏറ്റെടുക്കാൻ ടീച്ചർ, അവൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുക്കാം.
1: മോനെ മനോജ്.
3: ടീച്ചർ.
2: മോനെ, എന്റെ മോനെ.
0: മോനെ മനോജ്.
3: തുടരുത് എന്നെ. ആ കൈ തൊട്ടാൽ എന്റെ ശരീരം നാറും. മാറി നിൽക്ക്, എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ആർപ്പും വെറുപ്പുമാണ്.
2: മോനെ.
1: മോനെ മനോജേ, നീ ഒന്നടങ്ങ്, അവർ നിന്റെ അമ്മയാണ്, അത് ഓർമ്മ വേണം.
3: അവരെന്റെ അമ്മയാണ്, ആ നിൽക്കുന്നത് എന്റെ അച്ഛനാണ്, പേരിന് മാത്രം. പ്രവൃത്തിയിലോ?
1: അത് ഞാനും മനസ്സിലാക്കുന്നു. പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വീട് വിട്ടിറങ്ങി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരില്ലായിരുന്നു. നിന്റെ അച്ഛനമ്മമാർക്ക് ഈ വിധം ദുഃഖിക്കേണ്ടിയും വരില്ലായിരുന്നു.
3: ശരി ടീച്ചർ, ഞാൻ എന്തു ചെയ്യണം? ടീച്ചർ പറഞ്ഞാൽ മതി.
1: എനിക്കേറെയൊന്നും പറയാനില്ല. നീ നിന്റെ അച്ഛനമ്മമാരോടൊത്ത് സന്തോഷമായി കഴിയണം.
3: അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല ടീച്ചർ.
1: നടക്കണം, അതിനാണ് ഞാനിവിടെ വന്നത്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ നിന്നിറങ്ങും. പിന്നെ നിനക്കൊപ്പം ഈ ശാലിനി ടീച്ചർ ഉണ്ടാവില്ല.
3: ടീച്ചർ, ടീച്ചർ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. ടീച്ചർ എന്റെ ഗുരുവാണ്, എന്റെ അമ്മയാണ്, എന്റെ ദൈവമാണ്.
1: മോനെ, നീ എഴുന്നേൽക്ക്. ഈ ടീച്ചർ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും.
3: ടീച്ചർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. അതിനു മുമ്പ് എനിക്ക് ഡാഡിയോട് ചിലത് ചോദിക്കാനുണ്ട്.
1: അത്യാവശ്യം തന്നെ.
0: മോന് ഡാഡിയോട് എന്തും ചോദിക്കാം, അതിനൊക്കെ ഞാൻ മറുപടിയും തരാം.
3: ഡാഡിയുടെ അമ്മ മരിച്ചപ്പോൾ ഡാഡിക്ക് എത്രയായിരുന്നു പ്രായം?
0: 10 വയസ്സ്.
3: അപ്പോൾ ഡാഡിയുടെ അച്ഛൻ നല്ല ചെറുപ്പം, എന്നിട്ടും മറ്റൊരു വിവാഹം ചെയ്തില്ല.
0: മകൻ മറ്റൊരുത്തിയുടെ ആട്ടും തുപ്പും കേൾക്കുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നില്ല.
3: ആ, അപ്പോൾ അക്കാര്യം ഡാഡിക്ക് അറിയാം. കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് മകനെ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കാൻ കഴിയുമായിരുന്നോ?
0: ശരിയാണ്.
3: അങ്ങനെ മുത്തശ്ശൻ ഈ കാണുന്ന 50 സെന്റ് പുരയിടം ബാങ്കിൽ പണയം വെച്ച് ഡാഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർത്തു.
0: നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു.
3: 2ാം വർഷത്തോടെ ആ പണം തീർന്നു. അതറിയാവുന്ന മകൻ തുടർന്ന് പഠിക്കാൻ ശാഠ്യം പിടിച്ചു, നാടുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി.
0: എനിക്കൊരു എഞ്ചിനീയർ ആവണമെന്ന് അത്രയ്ക്ക് മോഹമായിരുന്നു.
3: മോഹം നിറവേറി ഡാഡി എഞ്ചിനീയറായി. പക്ഷേ അതിനുള്ള പണം ഇങ്ങനെ ഉണ്ടായെന്ന് മാത്രം ഡാഡി അന്വേഷിച്ചില്ല. എന്താ മിണ്ടാത്തത്? ചിലർ അങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ അനായാസേന നടക്കുമ്പോൾ അതെങ്ങനെ നടക്കുന്നു എന്ന് അന്വേഷിക്കാറില്ല.
0: എനിക്കൊരു തെറ്റ് പറ്റി.
3: എന്നാൽ ആ പണം എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറയാം. ഒരു ഭാഗത്ത് ബാങ്കിൽ നിന്നുള്ള ജപ്തി ഭീഷണി, മറുഭാഗത്ത് പഠിത്തം മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള മകന്റെ ഭീഷണി.
0: അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല.

0: അറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ മുത്തച്ഛനിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു.
1: മോനെ, അച്ഛൻ ഇങ്ങനെ ചോദ്യം ചെയ്യണോ?
0: ഇത് ചോദ്യം ചെയ്യലല്ല ടീച്ചർ, മരണ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഒക്കെ നിന്റെ ഇഷ്ടം.
0: എങ്ങും ഒരു വഴിയും കാണാതെ എന്റെ പാപം മുത്തശ്ശൻ താൻ പണി ചെയ്യുന്ന ജോസഫ് മുതലാളിയുടെ അടുത്തെത്തി തന്റെ ആവശ്യങ്ങൾ നിരത്തി. തന്റെ പുരയിടം വിറ്റാൽ തന്നെ ബാങ്കിലെ ലോണും അതിന്റെ പലിശയും തീർത്താൽ ബാക്കി പിന്നെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മകനെ പഠിപ്പിക്കുന്ന കാര്യം ഓർക്കാത്തതാണ് നന്ന്.
1: പിന്നെ എങ്ങനെ പഠിപ്പിച്ചു? അതറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്.
0: പറയാം ടീച്ചർ. ജോസഫ് മുതലാളി പറഞ്ഞു, നിന്റെ ബാങ്കിലെ കടം വീട്ടി പുരയിടം ഞാൻ മടക്കി വാങ്ങിത്തരാം, നിന്റെ മകനെ പഠിപ്പിച്ച് എഞ്ചിനീയറുമാക്കാം. ഇതുപോലെ നീ വെട്ടുകയും കിളക്കുകയും ഒന്നും വേണ്ട, ഒരു നോട്ടക്കാരനെ മാത്രം നിന്നാൽ മതി. നിനക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം തരികയും ചെയ്യാം. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് അമ്പരന്ന് നിൽക്കുന്ന മുത്തശ്ശനെ നോക്കി മുതലാളി പറഞ്ഞു, എന്റെ മകളുടെ ഭർത്താവ് വൃക്കകൾ രണ്ടും തകർന്ന് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലാണ്. അവനൊരു വൃക്ക നൽകി രക്ഷിക്കാൻ അവന്റെ ഭാര്യയും ബന്ധുക്കളും തയ്യാറാണ്. എന്തു ചെയ്യാം, ഒന്നും അവന് ചേരുന്നില്ല. ഇത് കേട്ട മാത്രയിൽ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ എന്റെ വൃക്ക തരാം, കൊച്ചുമുതലാളിയുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ. തീർന്നില്ല, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ എനിക്ക് പറയണം.
1: പറയൂ, കേൾക്കുന്നവർക്കും അതൊരു പാഠമാവട്ടെ.
0: ഇത്രയൊക്കെ ചെയ്ത അച്ഛൻ മകനോടൊരു കാര്യം ആവശ്യപ്പെട്ടു.
1: അതെന്തായാലും മകൾ നിറവേറ്റി കൊടുക്കണമല്ലോ.
0: മറ്റൊന്നുമല്ല, എന്റെ മുത്തശ്ശന്റെ പെങ്ങളുടെ ഏക മകൾ, മുത്തശ്ശന്റെ സഹായി, ഡാഡി അവളെ വിവാഹം കഴിക്കണമെന്ന്.
1: എന്നിട്ട്?
0: ഇത് കേട്ട ഡാഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ നിലയ്ക്കൊത്ത പെണ്ണിനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ വഴിവിട്ട് പണമുണ്ടാക്കിയ ഒരു അച്ഛന്റെ മകളെ ഡാഡി കല്യാണം കഴിച്ചു. അതാണ് ഈ നിൽക്കുന്ന എന്റെ മമ്മി.
2: മതി മോനെ, മതി. ഇനിയും നീ എന്നെ തളർത്തരുത്, എനിക്ക് താങ്ങാനാവുന്നില്ല.
1: ഒരച്ഛനോട് പറയാവുന്നതിലേറെ നീ പറഞ്ഞു കഴിഞ്ഞു, ഇനി വേണ്ട.
0: ഞാൻ നിർത്തി. ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞാൽ മതി.
1: എനിക്ക് പുതിയതായി ഒന്നും പറയാനില്ല. നീ അച്ഛനമ്മമാരോടൊപ്പം ഇവിടെ താമസിക്കണം.
0: എനിക്ക് എതിർപ്പില്ല, എന്നാൽ എന്നോടൊപ്പം മുത്തശ്ശനും ഉണ്ടാവണം.
2: എന്റെ തീരുമാനവും അതാണ്. ഇനിയുള്ള കാലം എന്റെ അച്ഛൻ എന്നോടൊപ്പം താമസിക്കണം.
0: എന്നാൽ അത് അടിമയായിട്ടല്ല, യജമാനായിട്ട് വേണം.
1: മായതൊക്കെ കേൾക്കുന്നില്ലേ?
3: കേൾക്കുന്നുണ്ട്. ഇനി അദ്ദേഹം എന്റെ അമ്മാവനായിട്ടല്ല, സർവാധികാരമുള്ള എന്റെ അച്ഛനായിട്ട്.
1: മനോജ്, ഞാൻ നിന്റെ മുത്തശ്ശനെ വിളിക്കട്ടെ?
0: വിളിക്കാം ടീച്ചർ.
2: അച്ഛാ, ഈ പാപിയായ മകനോട് പൊറുക്കണം.
3: അച്ഛാ, അച്ഛൻ ആരെന്ന് പഠിപ്പിക്കാൻ എനിക്ക് എന്റെ മകൻ വേണ്ടി വന്നു.
4: അതെ, അവൻ ഗുരുവാണ്. എന്നെയും നിന്നെയും നമ്മെ എല്ലാവരെയും പഠിപ്പിക്കാൻ പോകുന്ന ഗുരു. മോനെ, മനോജെ, എന്റെ പൊന്നു മോനെ,
0: എന്റെ മുത്തശ്ശാ.

0: ചെയ്തൊഴിഞ്ഞ മാനം നാടകം സമാപിക്കുന്നു. രചന കാപ്പിൽ ഗോപിനാഥൻ. ശബ്ദം നൽകിയവർ ഉണ്ണിയാറ്റിങ്ങൽ, കെ പി എസ് സി രാജേന്ദ്രൻ, സുമാസ് കറിയ, എ ലേഖ, വിഷ്ണു വിജയകുമാർ. സംവിധാനം എൻ ശശികുമാർ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മഴവില്ല എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത് രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: ആകാശവാണി സമയം 8:30
1: പദ്ധതികൾ ജനനന്മയ്ക്ക്
2: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം.
0: കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ. 2018 ഈ പദ്ധതി ആരംഭിച്ചത്. 2022 ഈ പദ്ധതി നവീകരിച്ചു. നവീകരിച്ച പദ്ധതിയുടെ കാലാവധി 2022 April 1 മുതൽ 2026 March 31 വരെയാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണശേഷി വികസിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങളും പദ്ധതികളും കൈമാറുന്നതിനുള്ള പ്രധാന പോരായ്മയായി സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര വകുപ്പുകളും എടുത്തുകാട്ടുന്നത് പഞ്ചായത്തുകളുടെ ദുർബലമായ കാര്യശേഷിയാണ്. പ്രത്യേകിച്ചും പഞ്ചായത്തുകളുടെ ഭരണപരമായ ദൌർബല്യങ്ങൾ പ്രധാന പോരായ്മയാണ്. ആയതിനാൽ പഞ്ചായത്തുകളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശാക്തീകരണത്തിനും അതുവഴി ജനാധിപത്യ വികേന്ദ്രീകരണവും ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനും രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പഞ്ചായത്തുരാജ് സ്ഥാപനങ്ങളുടെ ഭരണപരമായ കഴിവുകൾ വികസിപ്പിക്കുക, ദേശീയ പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലഭ്യമായ വിഭവങ്ങളുടെ വിനിയോഗം, മറ്റു പദ്ധതികളുമായി ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക, പഞ്ചായത്തുകളുടെ വരുമാനമുയർത്താൻ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെ പ്രാപ്തമാക്കുക, ജനങ്ങളുടെ പങ്കാളിത്തവും സേവനങ്ങളുടെ സുതാര്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. കൂടാതെ പ്രധാനമായും ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മാനവ വിഭവശേഷിയെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ഇ ഗവേണൻസും മറ്റ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായ പരിശീലനവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിക്കുകയും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഡിജിറ്റലൈസേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതുവഴി പഞ്ചായത്തുകൾ വഴിയുള്ള സേവനങ്ങൾ അതിവേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു. പ്രധാനമന്ത്രി വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് അഥവാ PM വാണി പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ വഴിയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെല്ലാം ഓൺലൈൻ രൂപത്തിൽ സേവനം നൽകുന്നതുവഴി ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്താനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും സംയുക്തമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാഷ്ട്രീയ ഗ്രാംസ്വരാജ് അഭിയാൻ പദ്ധതി 9 ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യരഹിത ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, ശിശു സൌഹാർദ്ദമായ ഗ്രാമങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമങ്ങൾ സ്ത്രീകൾക്ക് സൌഹൃദപരമായ ഗ്രാമങ്ങളാക്കി മാറ്റുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ശുചിത്വം അഥവാ ഗ്രാമങ്ങളെ മാലിന്യ വിമുക്തമാക്കുക എന്നിവയാണ് ഈ 9 ആശയങ്ങൾ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണമാണ് നമ്മൾ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി സമയം 8:34. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി

നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പരസ്പര വിശ്വാസത്തിൽ ഊന്നിയുള്ള പങ്കാളിത്തമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഏറെ ഗുണകരമാകുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി യുവതലമുറയാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ മൈ ഭാരത് യുവ കൺവെൻഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനസംഖ്യയുടെ 65% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണെന്നും ഇതിലൂടെ ലോകത്തെ ഏറ്റവും യുവജനസമ്പന്നമായ രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ എണ്ണ പാക്കറ്റുകളുടെ വലിപ്പത്തിൽ ഭേദഗതി നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. പരിഷ്കരിച്ച നിയമപ്രകാരം പ്രധാന ഭക്ഷ്യ എണ്ണകൾക്കെല്ലാം കൃത്യമായ പാക്കറ്റ് അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. പാമോയിൽ, പാമോലിൻ, സോയാബീൻ എണ്ണ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഭക്ഷ്യ എണ്ണകൾക്ക് പുതുക്കിയ ഭേദഗതി ബാധകമാണ്. 200 ഗ്രാം, 500 ഗ്രാം, 1 മുതൽ 5 കിലോഗ്രാം വരെ, 15 കിലോഗ്രാം, 20 കിലോഗ്രാം എന്നിവയാണ് അംഗീകൃത പാക്കറ്റ് അളവുകൾ. CBSE പ്ലസ് ടു മാർക്ക് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ വരെ ദീർഘിപ്പിച്ചു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം നൽകുന്നതിനായാണ് തീരുമാനമെന്ന് CBSE വ്യക്തമാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. 28 പ്രതികൾക്കെതിരെയും വിചാരണ നടത്താമെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. ഇതുപ്രകാരം CPM നേതാക്കളായ AC മൊയ്തീനും K രാധാകൃഷ്ണനും MM വർഗീസും വിചാരണ നേരിടണം. CPM നേതാക്കളെ വിടാതെ വേട്ടയാടാനുള്ള നീക്കത്തിന്റെ തുടർച്ചയാണ് കോടതി തീരുമാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഈ മാസം 28-ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായും എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ അഭ്യർത്ഥിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പേരാമ്പ്രയിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ചു. പാലേരി തോട്ടത്തങ്കാണ്ടി രമ്യയാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഇവരുടെ മകൻ ശിവനന്ദിനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇന്ന് വൈകുന്നേരമായിരുന്നു അപകടം. കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് സഹോദരങ്ങളായ 2 കുട്ടികൾ മരിച്ചു. അടൂർ PHCക്ക് സമീപമുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. ബഡ് സ്കൂൾ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്നും 50 ബഡ് സ്കൂളുകളെ മാതൃകാ ബഡ് സ്കൂളുകളാക്കി മാറ്റുമെന്നും മന്ത്രി KM ഷാജി. മലപ്പുറം വേങ്ങര AR നഗർ സ്പെഷ്യൽ സ്കൂളിൽ ബഡ് സ്കൂൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ എന്നിവയുടെ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിലവിലുള്ള ബഡ് സ്കൂൾ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയിൽ ഓഡിറ്റ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ 187 ബഡ് സ്കൂളുകളും 218 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 2027 പത്മ പുരസ്കാരങ്ങൾക്കുള്ള നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടുപന്നി ശല്യം നേരിടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്തുള്ള ഷൂട്ടറുടെ സേവനം ലഭ്യമാക്കാൻ വനംവകുപ്പ് പുതിയ മൊബൈൽ ആപ്പ് വികസിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആപ്പിൽ രജിസ്റ്റർ ചെയ്ത ഷൂട്ടർമാർക്ക് പന്നിശല്യമുണ്ടായാൽ ഉടൻ അലേർട്ട് ലഭിക്കും വിധമാണ് ആപ്പ് തയ്യാറാക്കുന്നത്. ന്യൂ ചണ്ഡീഗഡിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ 1-ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന നിലയിൽ. കെ എൽ രാഹുലിന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും സെഞ്ചുറികളാണ് ആതിഥേയരെ ശക്തമായ നിലയിലെത്തിച്ചത്. സായ് സുദർശൻ 81 റൺ നേടി. അഫ്ഗാനിസ്ഥാനു വേണ്ടി മുഹമ്മദ് സലീം 2 വിക്കറ്റുകൾ വീഴ്ത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു. ഭംഗി നേടാൻ രണ്ടുതവണ റൊണാൾഡോ എന്ന പേരും കൂടെ സൂചിപ്പിച്ചു. ക്രിസ്ത്യാനോ മെസ്സിയോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ സൂപ്പർ ഹീറോ ആണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ കളി? അദ്ദേഹത്തിന് ഇതുവരെ ലോകകപ്പ് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാവരും മെസ്സിക്ക് ഒരു ലോകകപ്പ് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ഇത്തവണ ക്രിസ്ത്യാനോയ്ക്ക് ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ?
1: ക്രിസ്ത്യാനോക്ക് കിട്ടണമെന്ന് തന്നെയാണ് ആഗ്രഹം. ക്രിസ്ത്യാനോ ഇപ്പൊ 41 വയസ്സ്.
0: 41 വയസ്സ്.
1: ഈ വയസ്സിൽ ഈ ഫിറ്റ്നസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോർച്ചുഗൽ എനിക്ക് വന്ന കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ടീം കൂടിയാണ്.
0: ടീം എന്ന നിലയ്ക്ക് ഒരുപാട് വ്യത്യാസമാണ്.
1: ഒരുപാട്
0: ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ 7 കളിക്കാരുണ്ട്. ഫ്രഞ്ച് ലീഗിലെ പി എസ് ജിക്ക് വേണ്ടി കളിക്കുന്ന വിറ്റീജയെ പോലുള്ള കളിക്കാരുണ്ട്. ഗോൺസാലോ റാമോസിനെ പോലുള്ള കളിക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ടീം പോർച്ചുഗലാണെന്നാണ് തോന്നുന്നത്.
1: ഒരു കളിക്കാരൻ ബെഞ്ചിൽ സ്ഥിരമായിട്ട് ഇരിക്കരുത്. ഈ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ട് വന്നാലേ ടീം നന്നാവുള്ളൂ. ഇപ്പൊ ഒരു പ്ലെയർ മാറിക്കഴിഞ്ഞാൽ ഈ മറ്റു പ്ലെയർക്ക് കളിച്ചേ നമുക്ക് ആ ഒരു വിടവുണ്ടാവില്ല. അല്ലെങ്കിൽ എന്നും കളിക്കുന്ന പ്ലെയർ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ടീം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ കളിക്കാരും കളിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാലേ നമുക്ക് ആ ടീം മുന്നോട്ട് പോകാനുള്ളത്. ആ ഒരു ശൈലിയാണ് എനിക്ക് തോന്നുന്നത് സ്പെയിനിലാണ് കൂടുതൽ കാണുന്നത്. സ്പെയിനിന് ആ കളി കൂടുതലാണ്. ഏത് പ്ലെയർ വന്നാലും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ശൈലിയിലേക്കാണ് ഇപ്പൊ പോർച്ചുഗലും വരുന്നത്. അപ്പം 6-8 ടീം ഒരേ സ്റ്റാൻഡേർഡിലാണ് നിൽക്കുന്നത്. അതേപോലെ ഫ്രാൻസിൽ ആരെ മാറ്റിയാലും എപ്പോഴും ആണെങ്കിലും ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാലും
0: കളിയുടെ
1: കളി തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പ് കുറച്ചുകൂടി ടൈറ്റ് മാച്ചസ് കാണാൻ സാധിക്കുന്നു.
0: ഈ ക്രിസ്ത്യാനോട് ഒരു കാര്യം കൂടി ചോദിക്കാം. കഴിഞ്ഞ തവണത്തെ ക്രിസ്ത്യാനോയുടെ ടീം പോർച്ചുഗലിന്റെ ടീമിന് ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികമായിട്ട് ഒരു ഡൗൺ ആയത് ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം കൗൺസലോ റാമോസിനെ കൊണ്ടുവരുന്നു, റാമോസ് ഗോൾ അടിക്കുന്നു, അടുത്ത മത്സരത്തിൽ ക്രിസ്ത്യാനോ ഫസ്റ്റ് ഇലവനിൽ കളിക്കുന്നില്ല. അപ്പൊ അത് ആ ടീമിനെയും ടീമിന്റെ ആരാധകരെയും ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്തു. ഈ ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും ടീമിനെ ബാധിക്കുന്നുണ്ടോ?
2: തീർച്ചയായിട്ടും ഫുട്ബോള് ഫിസിക്കലി മെന്റലി ടെക്നിക്കലി ടാക്റ്റിലി എന്ന് പറയുമ്പോൾ ഫിസിക്കലി മെന്റലി ഇമ്പോർട്ടന്റ് ഘടകമാണ്. ചിലപ്പോൾ അത് ടീമിന്റെ കെട്ടുറപ്പിനെയും അല്ലെങ്കിൽ പരസ്പരമുള്ള സംശയദൃഷ്ടിയോ നോക്കുന്നതിനും അല്ലെങ്കിൽ കളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില കളിക്കാർക്ക് ഓണസ്റ്റ് ആണ്, പല കളിക്കാരും കളി നിർത്തിയ ശേഷമാണ് അവർ അവരുടെ ഇതിൽ പറയാറുണ്ട്. ചില കളിക്കാർ എനിക്ക് മനഃപൂർവ്വം ബോൾ തരാറില്ല, അല്ലെങ്കിൽ ചില കളിക്കാർക്ക് ഞാൻ കൂടുതൽ ബോൾ എത്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരാളുടെ മെന്റാലിറ്റി തന്നെ കളിയെ നിയന്ത്രിക്കാം. റൊണാൾഡോയെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചിന് തന്നെ സമ്മർദ്ദത്തിലായി. റൊണാൾഡോയെ മാറ്റി കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കളിക്കുന്ന കളിക്കാരും ചിലപ്പോൾ റൊണാൾഡോയെ മാറ്റിയിട്ടാണ് എന്നെ കളിപ്പിക്കുന്നത്, അത് ലോകം മൊത്തം ശ്രദ്ധിക്കും. ഇത് അവരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ അർജന്റീനയുടെ കളി കൈവിട്ട് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയില്ല ലോത്തോറോ മാർട്ടിനസ് എന്ന് പറയുന്ന ഇന്റർ മിലാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഫ്ലോപ്പ് ആയപ്പോൾ നമുക്ക് ഇദ്ദേഹം വന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ക്യാപ്റ്റനായിട്ട് കളിക്കുന്ന ആൽവാരസ് അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് അർജന്റീനയ്ക്ക് അവിടെ ഒരു ഗോൾ സ്കോറർ കിട്ടുകയും നമുക്കൊരു പുതിയ താരം. അത് ഈ വേൾഡ് കപ്പിന്റെ പ്രത്യേകത അത് തന്നെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളിക്കാരൻ മാറി കഴിഞ്ഞാൽ വരുന്ന കളിക്കാരന്റെ പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ നിലനിർത്താൻ സാധിക്കണം. അവിടെയാണ് അർജന്റീനയ്ക്ക് വിജയം കിട്ടിയത്. ഇപ്പൊ പക്ഷെ റൊണാൾഡോ റിയാലിറ്റി തിരിച്ചറിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടീമിനൊപ്പം ഒരു ടീം മാൻ ആയിട്ട് നമുക്കറിയാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പോലും ഒരു കോച്ചിനേക്കാൾ ഉപരി ഒരു നിയന്ത്രിക്കുന്ന ഒരു
0: 2016 യൂറോ കപ്പിന്റെ ഫൈനലിലെ ആദ്യത്തെ 10 മിനിറ്റിനകത്ത് ഇഞ്ചുറി വന്നതിന് ശേഷം അയാൾ കരക്കിരുന്നിട്ട് ആ ടീമിനെ പ്രചോദിപ്പിച്ചു. പക്ഷെ അതുപോലെ ഒരു നീക്കം അയാളെ ബെഞ്ചിലേക്ക് കഴിഞ്ഞ തവണ ലോകകപ്പിൽ മാറ്റുമ്പോൾ അയാളെ ഭാഗത്ത് നിന്ന് ടീമിലേക്ക് കൊണ്ടായാലും അയാൾ ഡെസ്പെറേറ്റ് ആയിട്ട് അയാൾ വളരെ എന്താണ് മാനസികമായിട്ട് തകർന്നു എന്ന് തോന്നിപ്പിക്കുന്ന മുഖഭാവമായിട്ടാണ് ഡഗ്ഔട്ടിൽ ഇരുന്നത്.
2: അതിലൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ മെസ്സിക്ക് വേൾഡ് കപ്പ് നേടണമെന്ന് ആഗ്രഹിച്ചില്ല, റൊണാൾഡോയ്ക്കും ആ ഒരു അവസരമാണ്. കാര്യം അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്നു. ഇപ്പൊ നമ്മൾ 41 വയസ്സ്
0: റിയലൈസ്
2: ഞാൻ 40 എന്നെ കളി നിർത്തിപ്പിച്ച എനിക്ക് ഞാനിപ്പോഴും
0: അപ്പോഴാണ് ഇന്നലെ പ്രഖ്യാപിച്ച പോർച്ചുഗലിന്റെ ടീമിലെ ക്രിസ്ത്യാനോ റൊണാൾഡോ അവരുടെ ക്യാപ്റ്റനായിട്ട് തന്നെ വരുന്നത്. സാറിന് ആ ഒരു ഫിറ്റ്നസ്
1: നമ്മുടെ ലെവലും അവരുടെ ലെവലും തമ്മിൽ പെട്ടെന്ന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആ ഒരു ഹൈ ക്ലാസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ പ്രാക്ടീസ് ആയാലും അവരുടെ ഭക്ഷണ രീതിയായാലും അവരുടെ എല്ലാ ഫെസിലിറ്റീസൊക്കെ.
0: അല്ല, അതിനകത്ത് ക്രിസ്ത്യാനോ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനോ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം ക്രിസ്ത്യാനോ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് എടുക്കുന്ന സ്വയം നിബന്ധനകളാണ്. നമുക്കറിയാം പല ഫുട്ബോൾ താരങ്ങളും പല വേണ്ടാത്ത ശീലങ്ങളിലേക്ക് പോകും, ഭക്ഷണ ശീലങ്ങളിലേക്ക് പോലും പോകുന്നവരുണ്ട്. അവിടെയാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവെക്കുമ്പോൾ ആ വെള്ളം മതി എന്ന് പറയുന്ന, മറ്റൊരു സോഫ്റ്റ് ഡ്രിങ്ക് വേണ്ട എന്ന് പറയുന്ന ആ ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നമ്മൾ അത് അയാളുടെ ആ ഒരു വലിയ
2: തന്നെയാണ്. പ്രൊഫഷണലിസം നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ പ്രൊഫഷണലിസത്തിലെത്തിയിട്ടില്ല. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒറ്റ വാർഡ്. അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുതിയ ഒരുപാട് സ്പോർട്സ് ബില്ല് അനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഈ ഐ ലീഗ് പോലെ ഐ എസ് എൽ പോലെ കളിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും വെള്ളം ചേർത്തുകൊണ്ട് സ്റ്റേറ്റ് ലീഗിൽ പോലും കളിപ്പിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ വെള്ളം ചേർത്ത് അവരെ കളിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടു തരത്തില്. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രൊഫഷണലിസം ആയിട്ടില്ല. അപ്പൊ എല്ലാവരും കളിക്കാൻ അവസരം കൊടുക്കുന്നു. നമ്മളിപ്പോഴും ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്പോർട്സ് ബില്ല് സ്ട്രിക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതിൽ വെള്ളം ചേർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എബിൽ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, കളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മളിവിടെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുള്ള ഘടകങ്ങൾ നമ്മളെ ഓൺ ഫീൽഡ് കാര്യങ്ങളല്ല ഇവിടെ പെർഫോമൻസോ അല്ലെങ്കിൽ ഫിറ്റ്നസോ ഒന്നല്ല നോക്കുന്നത്. ഓഫ് ഫീൽഡിലുള്ള എന്റെ രാഷ്ട്രീയമാണ് നോക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യ ഇനി വേൾഡ് കപ്പ് കളിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടി എഫർട്ട് ഇടുന്ന ഒരാൾ.
0: നമ്മളിപ്പം ക്രിസ്ത്യാനോയെ കുറിച്ചാണ് പറയാനുള്ളത്. ക്രിസ്ത്യാനോയുടെ ആ ഒരു ഫിറ്റ്നസ്, ക്രിസ്ത്യാനോയുടെ ആ ഒരു സാർ പറഞ്ഞ പോലെ ഒരു അർപ്പണബോധം, കളിയോടുള്ള ഒരു അർപ്പണബോധം, അത് അതിന് ഈ ലോകം ഒരു അല്ലെങ്കിൽ അവരുടെ പോർച്ചുഗൽ ടീം ഒരു ഒരു തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ? ഇപ്പൊ മെസ്സി അർജന്റീനയ്ക്ക് ചെയ്ത സേവനങ്ങൾക്കാണ് ആ ടീം കഴിഞ്ഞ തവണ ഒന്നായിട്ട് നിന്ന് മെസ്സിക്ക് വേണ്ടി ഒരു ലോകകപ്പ് തന്നെ നേടിയത്. അതുപോലെ ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഒരു ലോകകപ്പ് നേടാനുള്ള ഒരു മാനസികമായിട്ടുള്ള കരുത്ത് ഉള്ള ഒരു ടീമാണോ പോർച്ചുഗൽ ഇപ്പോൾ? കഴിഞ്ഞ തവണ സാർ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് പോർച്ചുഗൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്.
1: അതെ അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനോയെ പ്രൊജക്ട് ചെയ്ത് തന്നെയായിരിക്കും പോർച്ചുഗൽ ഇപ്രാവശ്യം വരുന്നത്. അദ്ദേഹത്തിന് ഒരു കിരീടം നേടിക്കൊടുക്കുക എന്ന് പറഞ്ഞാല് അതായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വലിയ താരങ്ങൾ ഇപ്പം മെസ്സിയായാലും കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കിട്ടിയില്ലെങ്കിലും വളരെ ഇതായിപ്പോ ഞങ്ങളടക്കം എല്ലാവരും നിരാശരായി പോലെ. അതുപോലെ അത്രയും ആരാധനയോട് കാണുന്ന ഒരു വേറെ വ്യക്തിയാണ്.
0: എന്ത് നേടിയാലും സ്വന്തം ആത്മാവ് നേടിയില്ലെങ്കിൽ എന്ത് എന്നൊരു ബൈബിളിൽ ഉള്ളത് പോലെ എന്ത് ഫുട്ബോളിൽ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വേൾഡ് കപ്പ് നേടിയില്ലെങ്കിൽ. ഇപ്പൊ റോബർട്ടോ ലെവൻഡോസ്കി കഴിഞ്ഞ ഒരു 10-12 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിലെ ഏത് നിലയ്ക്കാലും ബയേണിന് കളിച്ചാലും ബാഴ്സയ്ക്ക് കളിച്ചാലും അയാൾ ടോപ് സ്കോറാണ്, ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ പോളണ്ടിന് വേൾഡ് കപ്പ് നേടാനോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോലും എത്താൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷൻ വരുമ്പോ എന്ത് നേടിയാലും വേൾഡ് കപ്പ്.
1: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിൽ പിന്നെ എന്താ പെട്ടെന്ന് കുറ്റപ്പെടുത്തും. അവൻ ചെയ്ത് എത്ര കാര്യങ്ങൾ ചെയ്ത് എത്ര മേളിൽ പോയാലും പെട്ടെന്ന് വിളിച്ച് താഴെയിടാനുള്ള ശ്രമം ഉണ്ടോ എപ്പോഴും? ഇപ്പൊ മെസ്സി ഇപ്പൊ വേൾഡ് കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷം ചിലപ്പോൾ ഫോം ഔട്ടാണെങ്കിൽ തന്നെ മെസ്സിയെ കുറ്റം പറയില്ലായിരിക്കും.
0: ഇതിനടുത്ത് വരുന്നത് ഈ ഫാൻ ഫൈറ്റുകൾ ഒരുപാട്
1: ഫൈറ്റ്. അപ്പം അവരറിയില്ല എത്രമാലം അധ്വാനിച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് നേടിയെന്നുള്ളത്. ആ അധ്വാനത്തിനൊക്കെ എല്ലാരും അറിയാം. അതുപോലെ തന്നെ റൊണാൾഡോയും കുറ്റം പറയുന്നത് എത്ര കാലം കളിക്കും, നമുക്ക് നല്ല ഫുട്ബോൾ കാണിക്കുന്നില്ലേ?
0: 20 കൊല്ലം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നടന്നു കളിക്കുക, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബുകളിൽ എല്ലാം കളിക്കുക.
1: നെയ്മർ വരുന്നു, നെയ്മർ 22 വർഷം കളിച്ചിട്ടില്ല, പരുക്ക് കൊണ്ട് എത്രയോ മാച്ച് കളിക്കാൻ പറ്റാണ്ട് ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പം നമുക്ക് കളിക്കാരുടെ കളിയാണ് കാണേണ്ടത്, കളി ആസ്വദിക്കട്ടെ, അവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല.
0: തീർച്ചയായും ഇതുപോലെ തന്നെ യൂറോപ്യൻ ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയാം. യൂറോപ്യൻ ഫുട്ബോളിൽ സ്പെയിൻ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ടീമല്ലേ ജർമ്മനി?
1: ആണോ, ജർമ്മനി കുറച്ച് പുറകിലോട്ട് പോയെന്നേ ഉള്ളൂ. ജർമ്മനി എപ്പോഴും കണ്ടിട്ട് വളരെ സൈലന്റ് ആണ്, അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ട് പൊക്കോളൂ. ഏത് വേൾഡ് കപ്പിലായാലും ജർമ്മനിക്ക് ഒരു ലെവലുണ്ട്, ആ ലെവലിൽ അവർ കളിച്ചു വരും. അതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം പ്രവചനമൊന്നും നടത്താൻ ആർക്കും അത്ര പെട്ടെന്നൊന്നും പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 4 വർഷം പുറകിലായിരുന്നു, ഏജ് വൈസ് ആയാലും ബാക്കിയുള്ള ഫിറ്റ്നസ് ലെവലിലും എല്ലാം. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെയിനിലോട്ട് കുറച്ചുകൂടി പോയത്. സ്പെയിൻ പറയാൻ പറ്റില്ല, നമ്മളെ ഏറ്റവും കൂടുതൽ ഇത് കണ്ടിരിക്കുന്ന ചിലപ്പോൾ ടീം അട്ടിമറിയിൽ വെളിയിലും
0: പോവാം. ഒറ്റ കളി തോറ്റാ മതിയല്ലോ, മതി. ഈ ആദ്യത്തെ 3 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കളി തോറ്റാ മതി. ആദ്യത്തെ റൗണ്ടിൽ പോലും പലപ്പോഴും ഒറ്റ കളി തോൽക്കുന്നു, അല്ലെങ്കിൽ ഒരു സമനില വഴങ്ങുന്നുണ്ട്.
1: അടുത്ത ഗ്രൂപ്പിൽ വരുന്ന ടോപ്പ് ആയിരിക്കും ഇവിടെ വന്ന് ക്വാർട്ടർ ഫൈനൽ പ്രീ ക്വാർട്ടർ കളിക്കേണ്ടി വരുന്നത്. അതിനകത്താണ് പ്രശ്നം വരുന്നത്. നമ്മളൊരു ചാനൽ വഴി അങ്ങനെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല.
0: ഈ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ടീമുകളായി, 32 ടീമുകളായിരുന്നു മുമ്പ്. 1 മാസം കൊണ്ട് തീരുമായിരുന്നു, ഇതിപ്പോ 1.5 മാസം എടുക്കും. അത് മാത്രമല്ല, നമ്മളെ പോലുള്ള ഇന്ത്യയിലെ കളിപ്രേമികൾക്കുള്ള ഒരു പ്രശ്നം, മുമ്പൊക്കെ നമ്മൾ ലോകകപ്പ് കണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മളെ പകല് സമയത്തായിരിക്കും അവരെ കളി. അത് എങ്ങനെ ബാധിക്കും തോന്നിയിട്ടുണ്ടോ?
2: നമുക്കറിയാലോ ഇന്ത്യ ക്രിക്കറ്റിന് അഡിക്റ്റ് ആണ്. മണിക്കൂറുകളോളം നമ്മുടെ ജോലിയും നമ്മുടെ ഉത്തരവാദിത്തമൊക്കെ മറന്നുകൊണ്ട് ക്രിക്കറ്റിന് പുറകെ നടക്കുന്ന ഒരു മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഫുട്ബോൾ അങ്ങനല്ല, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് കളി കഴിയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പകൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാരണം ഞങ്ങളൊക്കെ അന്ന് ടി വി ഇല്ലാത്ത കാലത്ത് അടുത്ത വീട്ടിലൊക്കെ പോയാണ് ടി വി കൊണ്ട് കളി കാണുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒഴിഞ്ഞു കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ടി വി ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ ഇപ്പൊ കളി കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കളി കണ്ട് പഠിക്കുന്ന ഇതുപോലെ ഞാനടക്കമുള്ള ആൾക്കാർ, എന്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് വളരെ പിന്നോക്ക മേഖലയാണ്. അപ്പൊ അതൊക്കെ ഒരു മോട്ടിവേഷൻ, അതായത് 10 മത്സരത്തിൽ 1 മത്സരം എനിക്ക് ഇതുപോലെ കാണാൻ കഴിയും. കാര്യം അടുത്ത വീട്ടുകാരെ സംബന്ധിക്കണം, രാത്രി കളി കാണാൻ പോകണം. അപ്പൊ ഇതെല്ലാം തരണം ചെയ്ത് പോയി കളി കണ്ടിട്ട് പോലും നമുക്ക് ഇത്ര പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കളി കാണാം,
1: അവർക്ക് കുറച്ചുകൂടെ എളുപ്പം
2: എളുപ്പമായി. അപ്പൊ അവർക്ക് പകല് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫുട്ബോളിനായിട്ട് അടുക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്ന്. അത് ഇന്ത്യൻ ഫുട്ബോളിന് കുറച്ചുകൂടെ നന്നായി ശരിക്കും. കാര്യം കുട്ടികൾ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് പകലാണല്ലോ, ആരും ശല്യമില്ല, കളിയാണ് കാണുന്നത്, ആരും ശല്യം ചെയ്യില്ല. മറ്റേത് രാത്രി കളി കാണുമ്പോൾ ഇവർ കളി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ പെടുമെന്നുള്ള പേടി കൊണ്ട് റെസ്ട്രിക്ഷൻസ് എന്തുണ്ട്. ഇപ്പൊ അതില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമുക്ക് നല്ലതാണ് ഇന്ത്യൻ ഫുട്ബോൾ വളരാനും കളിക്കാർ കൂടുതൽ പഠിക്കാനും
0: വിസിബിലിറ്റി കൂടുതൽ
2: എന്നാണ് എന്റെ ഒരു കൺസേൺ.
0: ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ 48 ടീമിന്റെ ഒരു ഫോർമാറ്റ്,
1: കഴിഞ്ഞ വർഷം 64 മാച്ചാണ് വന്നത്, ഈ വർഷം വരെ 104
0: മാച്ചുകൾ വരുന്നു, അത്രയും കൂടുതൽ മാച്ച് വരുന്നു.
1: അത് മാത്രമല്ല 3 രാജ്യങ്ങളിലായി. അപ്പൊ ആ ട്രാവലിംഗും ഇതൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് എന്റെ. പക്ഷെ അതൊക്കെ
2: പുതിയ ടെക്നോളജി നമ്മള് കണ്ടു, നമ്മളെ കളിച്ചിരുന്ന കാലത്ത് കിലോമീറ്ററുള്ള, ഞാൻ റിയാലിറ്റി പറയാം, ഞാൻ ചെറുതായിരിക്കും ഷാജിറിനൊപ്പം കളിച്ചിട്ടാണ്. നമ്മള് ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ട്രെയിൻ കിട്ടാതെ കിടന്നിട്ടുണ്ട്, പേപ്പർ വിരിച്ച് കിടന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ 8 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ പരാതി പറയുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതെല്ലാം ഓർഗൻ ചെയ്യുന്ന ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇതിന്റെ സൗകര്യങ്ങളും. അപ്പൊ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ ഈ അസൗകര്യങ്ങളൊന്നും അവിടെ ഒരു പ്രശ്നമാകുന്നില്ല. അത് ഓവർകം ചെയ്യാനുള്ള ഫിഫ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാനിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കളി കാണുന്ന പോലെ കളിക്കുന്നത് പോലുള്ള ഫീലിംഗ്സും, അതിനോടൊപ്പം തന്നെ ശാസ്ത്രം വളർന്നുണ്ട്. ഇതെല്ലാം ഫുട്ബോളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ ഹെൽത്ത് ഡെവലപ്പ് ചെയ്യാനും ട്രാവലിംഗ് അറേഞ്ച് ചെയ്യാനും ഇതെല്ലാം പണ്ട് നമ്മൾ തന്നെ കളിക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീമിന്റെ മാനേജർ എന്ന് പറഞ്ഞ ഒരാളുടെ തലയിൽ വെച്ചു കൊടുക്കും. ആ പാവപ്പെട്ട മനുഷ്യന് ഇതെല്ലാം ഓടി വെള്ളം വരെ കൊണ്ട് ബോൾ വരെ ചുമന്നുകൊണ്ട് വരും. പക്ഷെ ഇന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന്

0: എല്ലാം എന്താ പറയാ, വിരൽ തുമ്പത്ത് സാധനം ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റും കളി നടത്തുന്ന സാഹചര്യം ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യത്ത് അവരുടെ ഏറ്റവും വലിയ ചലഞ്ചാണ് ടെക്നോളജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടെക്നോളജി നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരില്ല. മാച്ചിന്റെ എണ്ണം കൂടുമ്പോൾ ബോറടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ
1: എന്റെ ഒരു ചോദ്യം, 104 മത്സരമാകുമ്പോൾ ചില മത്സരങ്ങളൊക്കെ ദുർബലമായ ടീമുകൾ തമ്മിലായിരിക്കും, ബോറിംഗ് ആവും.
2: ബോറിംഗ് എന്ന് പറയും, ഏത് കളിയാലും ആരാധന മൂത്തിട്ടുള്ള ആൾക്കാർ ഏത് കളിയും കാണും.
0: ഇല്ല, ഈ ബോറിംഗ് എന്ന് പറയുമ്പോൾ കാര്യം പറയാം, വേൾഡ് കപ്പിൽ ബോറിംഗ് ഇല്ല. എസ്പെഷ്യലി പുതിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കളി കാണാൻ ആകാംക്ഷയോടെ, കാര്യം അവർ വേൾഡ് കപ്പിൽ വരണമെങ്കിൽ അവർക്ക് അത് കഴിവുണ്ടായിരിക്കും. അപ്പൊ അവരുടെ പുതിയ, നമ്മൾ കാണാത്ത ചിലപ്പോൾ പുതിയ ഒരു ശൈലിയിൽ കളിക്കുന്ന രാജ്യങ്ങളൊക്കെ.
2: ഈ രാജ്യമുണ്ട്, 600,000 മാത്രം.
0: അത് അട്രാക്ഷൻ അല്ലേ, അത് ഒരു അട്രാക്ഷൻ, അതായത് ലോകത്തിന് മുമ്പിൽ എക്സൈറ്റ്മെന്റ് ആണ്
2: കളിക്കുന്ന. അത് കാണണല്ലേ നമ്മള്, ഈ 600,000
0: ഇവരെങ്ങനെ വന്നു,
2: എങ്ങനെ വേൾഡ് കപ്പിലേക്ക് വന്നു,
0: യോഗ്യത
1: കാണണ്ടേ.
0: അപ്പൊ നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് പഠിക്കാനും അറിയാനും കഴിയുമ്പോഴത്തേക്ക് ആ രാജ്യത്തിന്റെ വിസിബിലിറ്റി നിങ്ങൾ ആലോചിച്ച് ലോകം മൊത്തം അറിയപ്പെടുന്നത്, അതാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്.
1: സെനഗലിനെ പറ്റിയൊക്കെ ആൾക്കാരൊക്കെ ഈ വേൾഡ് കപ്പൊക്കെ വരുന്നുണ്ട്. പല രാജ്യങ്ങളെ കുറിച്ചും ഇന്നും
0: ആഫ്രിക്കൻ
1: ഒരു തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് അറിയാൻ പറ്റുന്നത് ഈ ലോകകപ്പ് വന്നുകൊണ്ടാണ്. പല രാജ്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത്
2: ഫുട്ബോളിന്റെ സൗന്ദര്യം തന്നെയല്ല. 10-250 രാജ്യങ്ങൾ കളിച്ച് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമാണ്.
1: 48
2: ആകെ വന്ന് 8 ടീമുകൾ കളിക്കുന്ന പോലെയല്ല ഇത്. 10-250 രാജ്യങ്ങൾ എത്ര വർഷങ്ങളോളം
0: ഈ 8 ടീമല്ല. നമുക്ക് അറിയാം ഇന്നെ ആൾക്കാർ കളിക്കാരുടെ പേരുകൾ അറിയാം, ഇന്നത്തെ കളിക്കാരുടെ പേരുകൾ അറിഞ്ഞാൽ അപ്പൊ അവരുടെ ശൈലി എങ്ങനെ, അവരെങ്ങനെ കളിക്കും, അപ്പൊ നമുക്കൊരു ആകാംക്ഷ കൂടുതല. അപ്പൊ അങ്ങനെയുള്ള കളികളോ ഇവിടെ വേൾഡ് കപ്പിൽ ദുർബലമായ രാജ്യമൊന്നും ഇല്ല. കാരണം നമ്മൾ ദുർബലമായിട്ട് എഴുതുന്ന ടീം അടുത്ത കളിയിൽ അട്ടിമറി
2: ണെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ എവിടെ കിടക്കുന്നത് നോക്കണ്ടേ.
1: അതെ,
2: തീർച്ചയായും എല്ലാം ശക്തരാണ്,
1: എല്ലാം ശക്തരായ ടീമുകൾ. 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു വിലയിരുത്തലിന് സാധിക്കുമായിരിക്കും. അതിന് മുമ്പ് ഒരു വിലയിരുത്തൽ സാർ പറഞ്ഞാണെങ്കിൽ 8-10 ടീമുകൾ ഏതൊക്കെ ഒരേപോലെ
2: നിൽക്കുക.
1: ആദ്യത്തെ ഒരു പ്രാഥമിക റൗണ്ട് കഴിയണം അല്ലെ.
0: നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ട്, നമ്മള് കേരളക്കാര് ഫുട്ബോളിന്റെ ഏറെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. ഏത് രാജ്യത്ത് ഏത് വേൾഡ് കപ്പ് നടന്നാലും യൂറോപ്പ് കപ്പ് നടന്നാലും ലാറ്റിൻ അമേരിക്കയുടെ കപ്പ് നടന്നാലും നമ്മളിവിടെ ആഘോഷമാക്കി അവരുടെ ജേഴ്സി ഇട്ട് ആഘോഷം. അതുകൊണ്ട് ഒരുവിധമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ അവരുടെ കളിയെ കുറിച്ചും നമുക്ക്, അതുകൊണ്ടാണ് സപ്പോർട്ടേഴ്സ് ഉള്ളത്. പണ്ട് അർജന്റീന ബ്രസീൽ മാത്രമാണ്, ഇന്ന് നമ്മൾ ഫ്രാൻസിനെയും ജർമ്മനിയും. ജർമ്മനിയൊക്കെ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാര്യം അവരെ പെർഫോമൻസ് നമുക്കറിയാം, അവരെന്നും അവർക്കൊരു അച്ചടക്കമുള്ള ശൈലിയുണ്ട്, യന്ത്രം പോലെ കളിക്കുന്ന. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്കൊരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ നമ്മളിപ്പം കണ്ട് പഴയ ടീമുകളെല്ലാം എന്തായാലും ഈ പറഞ്ഞ ക്വാർട്ടറിൽ വരാനുള്ള സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ നമ്മളിപ്പോ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഖത്തർ ടീമിൽ ഒരു തഹസിൻ എന്ന് പറയുന്ന ഒരു മലയാളിയുണ്ട്.
2: ഞാന് ജംഷി എന്റെ കൂടെ എസ് എം കോളേജ്
1: കളിച്ചു, വളരെ
2: ഖത്തറിൽ പോയപ്പോ കണ്ടായിരുന്നു.
1: അവൻ എങ്ങനെയുണ്ട് പയ്യന?
2: നല്ല പയ്യനാ.
0: കഴിഞ്ഞ അവസാനത്തെ നടന്ന ക്വാളിഫൈ റൗണ്ടിലൊക്കെ അദ്ദേഹം പെർഫോമൻസും ചെയ്തിട്ടുണ്ട്, ഗോൾ സ്കോർ. ഈ സമയത്ത് ഒരു അദ്ദേഹത്തിന് മനോഹരമായ ഒരു ഗോളിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും
2: ലാസ്റ്റ് ഗോൾ ഉണ്ടായിരുന്നു.
0: അതെ, എങ്കില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളക്കാരെ ആഘോഷിക്കും, കാരണം അത് വേൾഡ് കപ്പ് കുറച്ചുകൂടെ നമ്മൾ അടുക്കും.
1: നമ്മൾക്ക് ഇന്ത്യൻ ടീം ലോകകപ്പ് കളിക്കുമ്പോൾ അതിനെ കൈയടിക്കാനും വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ, അന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അതിനെ കുറിച്ച് സംസാരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേർക്കും നന്ദി. ഷായ് സാറിനും എബിൻ റോസിനും നന്ദി.
0: താങ്ക് യു.
3: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി.പി. ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.